ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 7, കൊല്ലവർഷം 1201 ഇടവം 14, 2026 മെയ് 28 വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും. 101.9 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഏവർക്കും ബലിപെരുന്നാൾ ആശംസ.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. ഹാഫിസ് PH അബ്ദുൽ ഗഫാർ മൗലവി അവതരിപ്പിച്ചത്.
1: ഇന്ന് ബലിപ്പെരുന്നാളാണ്. ഭാരത മുസ്ലിങ്ങൾ

0: വലിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ആത്മഹർഷത്തിൻ്റെയും സ്നേഹവായ്പിൻ്റെയും അലയൊലികൾ തീർക്കുന്ന ആഘോഷ പെരുന്നാൾ, ആത്മീയാനുരാഗത്തിൻ്റെ, മാനവ സാഹോദര്യത്തിൻ്റെ, സഹജീവി സ്നേഹത്തിൻ്റെ ഉദാത്തമായ അനുസരണത്തിൻ്റെ ബക്രീദ്. കാലുഷ്യത്തിൻ്റെയും കാപട്യത്തിൻ്റെയും കാൽപ്പാടുകൾ മായ്ച്ചു കളഞ്ഞ് കാരുണ്യത്തിൻ്റെയും കാണാകനിവിൻ്റെയും തീരത്തേക്ക് മാനവനെ നയിക്കുന്ന പുണ്യപ്പെരുന്നാൾ. 14 നൂറ്റാണ്ടുകളായി വിശുദ്ധ മക്കയിൽ അഭംഗുരം നടന്നുകൊണ്ടിരിക്കുന്ന പുണ്യ ഹജ്ജ് കർമ്മങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുന്ന വേളയാണിത്. ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും മക്കയിലെത്തിച്ചേർന്ന ലക്ഷോപലക്ഷം ഹാജിമാർ നാടും വീടും ബന്ധവും ബന്ധുക്കളും എല്ലാം മറന്ന് സർവേശ്വരന്റെ സന്നിധിയിൽ ദിവ്യ സായൂജ്യമടയുന്ന അനർഘ നിമിഷങ്ങൾ. എല്ലാവർക്കും ഒരൊറ്റ വേഷം, ഒരൊറ്റ ലക്ഷ്യം, ഒരൊറ്റ മുദ്രാവാക്യം. ദയാവരനായ നാഥന്റെ സന്നിധിയിൽ സർവരും സമന്മാർ. സപ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള മനുഷ്യമക്കളുടെ അത്യപൂർവ സംഗമം, മാനവിക ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മഹാസമ്മേളനം. ലോകരാഷ്ട്രങ്ങളുടെ പ്രതിനിധികളായി ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന തീർത്ഥാടക ലക്ഷങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വിശ്വാസികൾ ആവേശത്തോടെ തക്ബീർ മുഴക്കുന്ന ദിനമാണിന്ന്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു ആകുന്നു അത്യുന്നതൻ, എല്ലാ സ്തുതികളും ജഗദീശ്വരനു മാത്രം. ഇന്ന് വിശ്വാസികൾ ആവർത്തിക്കുന്ന ഈ തക്ബീർ ധ്വനിയിൽ ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് പൂർണ്ണമായി തെളിഞ്ഞുകിടപ്പുണ്ട്. ചെപ്പിൽ വില പിടിച്ച മുത്തെന്ന പോലെ ഒരാശയ പ്രപഞ്ചവും ജീവിത ദർശനവും ഈ വാക്കിൽ അടങ്ങിയിരിക്കുന്നു. സർവശക്തനാണ് അത്യുന്നതൻ എന്നുള്ള പ്രഖ്യാപനം അവിടുന്ന് അല്ലാത്തവരെല്ലാം ചെറുതും നിസ്സാരവുമാണെന്ന് പറയാതെ പറയുന്നുണ്ട്. ഈ വാക്യം ഉരുവിടുന്ന ഒരു വിശ്വാസി ലോകൈകനാഥനല്ലാത്ത എല്ലാ ശക്തികളോടും വ്യക്തികളോടുമുള്ള എല്ലാ വിധേയത്വവും ആശ്രിതത്വവും അറുത്തുമാറ്റുകയാണ്. തൻ്റെ നിലയും വിലയും ഭയവും നിർഭയത്വവും രക്ഷയും ശിക്ഷയും വിജയവും പരാജയവും അസ്തിത്വവും വ്യക്തിത്വവും എല്ലാമെല്ലാം ജഗദീശ്വരൻ്റെ തീരുമാനത്തിന് മാത്രം വിധേയമാണ്. അതിലൊന്നിലും സ്വാധീനം ചെലുത്താനോ മാറ്റം വരുത്താനോ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണത്. സ്മരണകളെ കണ്ണീരണിയിക്കുന്ന മഹാത്യാഗത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ബലിപ്പെരുന്നാൾ. 5 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മക്കാ മണലാരണ്യത്തിൽ നടന്ന ചരിത്ര സംഭവം, വാർദ്ധക്യത്തിൽ ആറ്റുനോറ്റുണ്ടായ ഏകപുത്രനെ ബലി നൽകാൻ തയ്യാറായ ഇബ്രാഹീമും സഹധർമ്മിണി ഹാജറയും സ്വയം ബലിക്ക് സന്നദ്ധനായ പുത്രൻ ഇസ്മായിലും ചേർന്നൊരുക്കിയ ത്യാഗപ്രപഞ്ചം, അതിൽ ജ്വലിച്ചു നിൽക്കുന്ന വിശ്വാസത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും സഹനത്തിൻ്റെയും മഹാസന്ദേശം, അതാണ് വലിയ പെരുന്നാൾ. അള്ളാഹു ആ ബലി അനുവദിച്ചില്ല. അവിടത്തേക്ക് അറിയേണ്ടിയിരുന്നത് അതിന് സന്നദ്ധതയുണ്ടോ എന്നതായിരുന്നു. ആ കുടുംബം അത് തെളിയിച്ചു. ആ വിശ്വാസ വിജയത്തിൻ്റെ നിറച്ചാർത്താണ് പെരുന്നാൾ സുദിനം. ഒരേ സമയത്ത് പാശ്ചാത്യരും പൗരസ്ത്യരും വടക്കരും തെക്കരും കറുത്തവരും വെളുത്തവരും ആഘോഷത്തിലും ആഹ്ലാദത്തിലും പങ്കാളികളാകുന്നു എന്നതാണ് പെരുന്നാളിൻ്റെ മാനുഷിക ഏകീകരണമാനം. ഒരു സമുദായത്തിൻ്റെ സംസ്കാരം അതിൻ്റെ ഉത്സവങ്ങളിലൂടെ പ്രകടമാകുന്നു. അവരുടെ വികാരങ്ങളും വിചാരങ്ങളും സ്വഭാവങ്ങളും അതിലൂടെ പ്രകാശിതമാകുന്നു. ഉത്തമ സമൂഹത്തിൻ്റെ ധാർമ്മിക സവിശേഷതകളാണ് അവരുടെ പെരുന്നാളുകളിൽ തെളിഞ്ഞു കാണേണ്ടത്. എല്ലാവർക്കും ഹൃദ്യമായ ഈദ് മുബാറക്.
1: ഹാഫിസ് PH അബ്ദുൽ ഗഫാർ മൗലവി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 11 മണിക്ക്. നാളത്തെ സുഭാഷിതം അവതരിപ്പിക്കുന്നത് പുലിയൂർ MNP നമ്പൂതിരി.

0: സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകൻ ഇബ്രാഹിം നബി ആദ്യപുത്രൻ ഇസ്മയലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. ബലിപെരുന്നാൾ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ജനങ്ങൾക്ക് ആശംസ നേർന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എന്നിവരടക്കം പ്രമുഖരും ബക്രീദ് ആശംസകൾ നേർന്നു. നീറ്റ് യുജി പുനഃപരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതാധികാര സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോ കെ രാധാകൃഷ്ണനുമായി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നൽകിയ ശുപാർശകൾ നടപ്പാക്കുന്നത് നിരീക്ഷിക്കാനാണ് കമ്മിറ്റി രൂപീകരിച്ചത്. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ ദേശീയ റിപ്പോർട്ട് വനിതാ കമ്മീഷൻ ആഭ്യന്തര വനിതാ ശിശുവികസന ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ ശക്തിപ്പെടുത്താൻ ദേശീയ തലത്തിൽ നിരവധി കൂടിയാലോചനകൾക്ക് ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ റെയ്ഡിന് ശേഷം പുറത്തിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിൽ. ഡിവൈഎഫ്ഐ നിയമം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീജിത്ത് അടക്കം പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്നതോടെ 2 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തെയ്യാട്ടത്തോടെ തുടക്കമാവും. 80 മഠങ്ങളിൽ നിന്ന് 2000 നെയ്യമൃത് സംഘങ്ങൾ കൊട്ടിയൂരിലെത്തിക്കും. IPL ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 47 റൺസിന് തോൽപ്പിച്ചു. നാളെ 2 ക്വാളിഫയറിൽ അവർ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ആകാശവാണി അനന്തപുരി FM 101.9 പ്രധാന വാർത്തകൾ വീണ്ടും 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി FM 101.9. അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകുന്നേരം 5 മണി, 6 മണി, രാത്രി 8 മണി നേരത്ത് FM പ്രധാന വാർത്തകൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണി വരെ നമസ്തേ അനന്തപുരിയാണ്. ഇതിൽ ഉഷ മലരി, ചെമ്മനം ചാക്കോയുടെ നെല്ല് എന്ന കവിത, ആലാപനം അനഘശ്രീ, ഉദയഗീതത്തിൽ ഭീമ ബഷീർ പാടിയത് കേൾക്കാം, രചന ഹംസ കുരിപ്പുഴ, സംഗീതം ജി കെ ഹരീഷ് മണി. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖല വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, ഗുഡ് ഇംഗ്ലീഷ്, അവതരിപ്പിക്കുന്നത് ഡോക്ടർ ജിഞ്ചു എസ്. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജൂലേസ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 31-ാം ഭാഗം. 8:35 തൃശൂർ ഭാഷൻ ജൂലേസ് സ്മൃതി മധുരം, 8:45 യോഗ സൗഖ്യം, കൂടാതെ ചലച്ചിത്ര ഗാനങ്ങളും നമസ്തേ അനന്തപുരിയിൽ കേൾക്കാം. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം. ഇന്ന് ഗാനോപഹാരത്തിൽ 1991 മുതൽ 2000 വരെയുള്ള വർഷങ്ങളിൽ പുറത്തുവന്ന മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 10:02 ഹലോ സന്ദേശ ഗാനം, 10:30 റീഗൽ ജൂവലേഴ്സ് ഇന്നത്തെ സ്വർണവില, 10:31 ഹലോ സന്ദേശ ഗാനം തുടർന്ന് കേൾക്കാം. 11:02 ചലച്ചിത്ര ഗാനങ്ങളാണ്. ഉച്ചയ്ക്ക് 12:02 ശാസ്ത്രലോകം, വാഗമരത്തോപ്പിലെ ഐവകൾ, ഒരു ചെറിയ വലിയ വൃക്ഷ സംഭാഷണം, ഡോക്ടർ ലിജ എം സംസാരിക്കുന്നു. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 പ്രകാശധാരയിൽ സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ദന്താരോഗ്യത്തിന്റെയും ഹൃദയാരോഗ്യത്തിന്റെയും പങ്ക്, ഡോക്ടർ ആര്യശ്രീ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ഒരുവട്ടം കൂടി, 2:02 നാടകം പെയ്ത്ത് 1-ാം ഭാഗം, രചന ആദിത്യ കൃഷ്ണ സി, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകിയവർ അജുമൽ ദേവദത്തൻ, നിതീഷ് ധർമ്മരാജൻ, ജയന്തി കൃഷ്ണ, ഗ്രീറ്റ യൂജിൻ, ഷഹ്നാസ് അബ്ദുൾ സമദ്, ഷീബ കെ നായർ, ശിൽപാബി പ്രസാദ് എന്നിവർ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരൈപ്പൂക്കൾ,

തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി. 3 മണിക്ക് ഹലോ പ്രിയ ഗീതം. ചലച്ചിത്ര സീരിയൽ താരം സോന നായർ അതിഥിയായി പങ്കെടുത്ത പരിപാടിയുടെ പുനഃപ്രക്ഷേപണം. 3:45 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 4:00 കാതിലൊരു പാട്ട്. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 ആയുരാരോഗ്യം. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങളാണ്. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും പരിപാടിയിൽ ഓണത്തിനായി ചെണ്ടുമല്ലി കൃഷി ഡോക്ടർ ഷീനയെ സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ, ഇതിൽ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്നു. രാത്രി 7:20 മുതൽ 9:30 വരെ ചലച്ചിത്ര ഗാനങ്ങളാണ്. 9:30 ശാസ്ത്രീയ സംഗീത പരിപാടി സംഗീതസുധ. ഇന്ന് രാധ ജയലക്ഷ്മി എന്നിവർ അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം. സി ലക്ഷ്മിനാരായണ വയലിൻ, ടി വൈദ്യനാഥൻ മൃദംഗം, കെ നാഗരാജ റാവു ഖടം. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. ഹാഫിസ് പി എച്ച് അബ്ദുൾ ഗഫാർ മൗലവി അവതരിപ്പിച്ചത്. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി പരിപാടികൾ മുംബൈ റിലേ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് ഇപ്പോൾ കേട്ടത്. ഇനി ഇന്നത്തെ കാലാവസ്ഥ ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.7 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 11.2 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 4 മില്ലിമീറ്റർ. ഇതോടെ ഈ നേരത്തെ അറിയിപ്പുകൾ കഴിഞ്ഞു. അറിയിപ്പുകൾ വീണ്ടും 6:02 കേൾക്കാം. ഇത് ആകാശവാണി അനന്തപുരി FM 101.9.

0: നമസ്തേ അനന്തപുരി. ഇന്ന് ഈദുൽ അസ്ഹ, ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മപ്പെടുത്തലുമായി എത്തുന്ന ബലിപെരുന്നാൾ സുദിനം. പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ ആദ്യത്തെ പുത്രനായ ഇസ്മയിലിനെ അല്ലാഹുവിന്റെ കൽപ്പന മാനിച്ച് സ്രഷ്ടാവിന്റെ പ്രീതിക്കായി ബലിയറുക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ അഥവാ ബക്രീദായി ആഘോഷിക്കപ്പെടുന്നത്. ഈ വേളയിൽ ആകാശവാണി അനന്തപുരി FM 101.9 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ബലിപെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ നമസ്തേ അനന്തപുരിയിലേക്ക് ഏവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. പരിപാടിയിൽ നിങ്ങളോടൊപ്പം ചേരുന്നു ലങ്കേഷ് അഗസ്ത്യകോട്. നമസ്തേ അനന്തപുരിയിൽ ആദ്യം
1: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് ചെമ്മനും ചാക്കോയുടെ നെല്ല് എന്ന കവിതയിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ. ആലാപനം അനഘശ്രീ.

0: മൂലക്കരികിൽ ചോലപ്പറ്റിൽ നിറയെ പൊങ്ങില്യവും ചെന്നുകേറി ഞാൻ വീട്ടിൽ തെക്കിനിക്കങ്ങേ പുറം നിന്നുകൊണ്ടപ്പൻ റബർ ഷീറ്റടിച്ചിടും യന്ത്രം ഒന്നുറപ്പിക്കും വേല നോക്കി കാണുകയാണാഹാ നന്നു നന്നെൻ താതന്റെ മുഖമെത്ര സംതൃപ്തം.
1: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് ചെമ്മനും ചാക്കോയുടെ നെല്ല് എന്ന കവിതയിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ്. ആലപിച്ചത് അനഘശ്രീ.
2: നാളെ ഉഷമലരിയിൽ ഇടശ്ശേരിയുടെ കറുമ്പിപ്പയ്യ് എന്ന കവിത പി വി പ്രീത ആലപിച്ചത് കേൾക്കാം. നമസ്തേ അനന്തപുരിയിൽ, ഇനി ഉദയഗീതത്തിന്റെ നേരമാണ്. ഇന്ന് ഉദയഗീതത്തിൽ ഭീമ ബഷീർ പാടിയത് കേൾക്കാം. ഹാജ്ര കുഞ്ഞിനെ പാലൂട്ടും നേരത്ത്, രചന ഹംസ കുരിപ്പുഴ, സംഗീതം ജി കെ ഹരീഷ് മണി.

0: ഉദയഗീതത്തിൽ ഇന്ന് ഹംസ കുരീപ്പുഴ എഴുതി, ജി കെ ഹരീഷ് മണി സംഗീതം നൽകി, ഭീമ ബഷീർ പാടിയതാണ് കേട്ടത്. നാളെ ഉദയഗീതത്തിൽ സുഭദ്ര തമ്പുരാൻ പാടിയത് കേൾക്കാം.
1: ഇന്ന് ശാസ്ത്രലോകത്തിൽ വാഗമരത്തോപ്പിലെ ഐവകൾ, ഒരു ചെറിയ വലിയ വൃക്ഷ സംഭാഷണം. ഡോക്ടർ ലിജ എം സംസാരിക്കുന്നു.
2: ഇല പൊഴിയുന്ന പേപ്പർ ബിർച്ച് ചെടിയിൽ നിന്ന് വേനൽക്കാലത്ത് വലിയ അളവിൽ കാർബൺ നിത്യഹരിത സസ്യമായ ഫെറിലേക്ക് ചില ഭൂഗർഭ പാതകളിലൂടെ നീങ്ങുന്നതായി അവർ കണ്ടു. എന്നാൽ ശരത്കാലത്ത് ബിർച്ചിന്റെ ഇലകളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ നിത്യഹരിത ഫെറിൽ നിന്നും കാർബൺ തിരിച്ച് ബിർച്ചിലേക്ക് വന്നുചേരുന്നതായും അവർക്ക് മനസ്സിലായി.
1: ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.
0: സമയം ഇപ്പോൾ 6:30. പ്രഭാതഭേരി. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. പതിവ് പോലെ ആദ്യം ഇന്നത്തെ പത്രവൃത്താന്തം. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നിയമപരമാണെന്ന് സുപ്രീംകോടതി. UDF സർക്കാരിന്റെ ആദ്യ നയത് പ്രഖ്യാപനം 9:00 ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നടത്തും. ട്രാൻസ്ജെൻഡർ അവകാശ ഭേദഗതി നിയമം നിലവിൽ വന്നു. ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ സൂപ്പർ പ്രഷർ ബലൂൺ വിജയകരമായി വിക്ഷേപിച്ചു. വിജയവാഡയിലെ

0: ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ നിന്നാണ് വിക്ഷേപിച്ചത്. റെഡ് ബലൂൺ എയ്റോസ്പേസ് ആണ് വികസിപ്പിച്ചത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഇന്നലെ നടന്ന ഇഡി റെയ്ഡിന് പിന്നാലെ നടന്ന അക്രമം സംബന്ധിച്ച് ഗവർണർ സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്ന് വിശദീകരണം തേടി. ഇന്ത്യയുടെ ഇഷാസിംഗിന് ഷൂട്ടിംഗ് ലോകകപ്പിൽ ലോക റെക്കോർഡോടെ സ്വർണം. 25 മീറ്റർ പിസ്റ്റൾ ഷൂട്ടിംഗിൽ 50-ൽ 43 പോയിന്റ് നേടിയാണ് ഒന്നാമതെത്തിയത്. ഐപിഎൽ ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 47 റൺസിന് തോൽപ്പിച്ചു. നാളെ രണ്ടാം ക്വാളിഫയറിൽ അവർ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഇനി പ്രഭാതഭേരിയുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം.
1: മാറുന്ന കാലത്തിനൊപ്പം നമ്മുടെ സാമൂഹിക ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലുമെല്ലാം വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാണ് വിവാഹമെന്ന ഔദ്യോഗിക ബന്ധത്തിലേക്ക് കടക്കാതെ രണ്ടു വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്ന ലിവിംഗ് ടുഗദർ ജീവിതരീതി. ചിലർ ഇതിനെ പാശ്ചാത്യ സംസ്കാരത്തിന്റെ സ്വാധീനമായി കാണുമ്പോൾ മറ്റു ചിലർ വ്യക്തിസ്വാതന്ത്ര്യത്തിന്റെയും പരസ്പര സമ്മതത്തിന്റെയും ഭാഗമായാണ് വിലയിരുത്തുന്നത്. അതേസമയം ഇത്തരം ബന്ധങ്ങളിൽ സ്ത്രീകളുടെ സുരക്ഷ, കുട്ടികളുടെ അവകാശങ്ങൾ, മാനസികാരോഗ്യം, സമൂഹത്തിന്റെ അംഗീകാരം, കുടുംബ ബന്ധങ്ങൾ തുടങ്ങിയ വിഷയങ്ങളും ഗൌരവത്തോടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വിവാഹിതരായ സ്ത്രീകളെപ്പോലെ തന്നെ ലിവിംഗ് ടുഗദർ പങ്കാളിയായ സ്ത്രീക്കും ഗാർഹിക പീഡനത്തിനെതിരെ പരാതിപ്പെടാൻ അവകാശമുണ്ട്.
2: വിവാഹം കഴിക്കാതെ ഭാര്യാഭർത്താക്കന്മാരെ പോലെ ജീവിച്ചു വരുന്ന രണ്ട് വ്യക്തികൾ.
1: അഭിഭാഷകയായ സിന്ധു ഗോപാലകൃഷ്ണൻ.
2: അതിലെ സ്ത്രീ അവർ താമസിക്കുന്ന സ്ഥലത്ത് അവരുടെ ഗൃഹത്തിൽ വെച്ച് ഈ പുരുഷനിൽ നിന്ന് ഗാർഹികമായി ഒരു പീഡനം ഏറ്റാൽ അവർക്ക് കോടതിയെ സമീപിക്കാം. അത് ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ പറയുന്നത് ഇൻ ദ നേച്ചർ ഓഫ് മാരേജ് രണ്ടുപേര് ജീവിച്ചാൽ അതിലെ സ്ത്രീക്ക് നാളെ ഗാർഹികമായി അവർ പീഡിപ്പിക്കപ്പെട്ടാൽ അവർക്ക് കോടതിയെ സമീപിക്കാം എന്ന്. അത് എക്കണോമിക് ആയിട്ടുള്ള വയലൻസോ ഫിസിക്കൽ വയലൻസോ സെക്ഷൽ വയലൻസോ ഏത് രീതിയിലുള്ള വയലൻസ് ആയാലും അതെല്ലാം ഈ നിയമത്തിന്റെ പരിധിയിൽ വരും. പക്ഷേ ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ പരിധിയിൽ ആ സ്ത്രീ വരണമെങ്കിൽ അവര് സമൂഹത്തിന്റെ മുന്നിൽ ഇയാളുടെ ഭാര്യ എന്ന നിലയ്ക്ക് അറിയപ്പെടുന്ന ഒരു സ്ത്രീ ആയിരിക്കണം. അവരുടെ ക്ലോസ് ആയിട്ടുള്ള സർക്കിളിലെല്ലാം അവർ ആ രീതിയിൽ അറിയപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ പെരുമാറി വരികയാണെങ്കിൽ മാത്രമേ ഈ നിയമത്തിന്റെ കീഴിൽ വരുള്ളൂ. ഇന്ദിരാ ശർമ്മയുടെ കേസിൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് ഒരു വിവാഹം കഴിഞ്ഞ പുരുഷനോടൊപ്പം അന്യ ഒരു സ്ത്രീ ജീവിക്കുകയാണ്, ഭാര്യാഭർത്താക്കന്മാരെ പോലെ ജീവിക്കുകയാണെങ്കിൽ ആ സ്ത്രീയെ ഒരു കോൺക്യൂബ് ആയിട്ടേ കണക്കാക്കാൻ പറ്റുള്ളൂ. ഇയാളുടെ ഭാര്യ എന്ന നിലയ്ക്ക് ആ സ്ത്രീയെ കണക്കിലെടുക്കാൻ പറ്റത്തില്ല. കാരണം അയാൾ ഒരു വിവാഹിതനാണെന്ന് അറിഞ്ഞുകൊണ്ട്, അയാൾക്ക് ഭാര്യയും മക്കളും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് മറ്റൊരു സ്ത്രീ ഈ പുരുഷനോടൊപ്പം ജീവിച്ചിട്ട് ഈ നിയമത്തിന്റെ ആനുകൂല്യങ്ങൾക്ക് അവർക്ക് അർഹതയുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല എന്ന് ചുരുക്കം.
1: ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളും വൈകാരികമായ വെല്ലുവിളികളും കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ്?
3: സാധാരണ രീതിയിൽ എല്ലാവർക്കും അറിയാം, വിവാഹം എന്ന് പറയുന്നത് ഒരു പരമ്പരാഗത സാമൂഹിക ഉടമ്പടിയായിട്ടാണ് ഭൂരിപക്ഷം പേരും അതിനെ കാണുന്നത്.
1: കരുണാസായി മാനസിക ആരോഗ്യ കേന്ദ്രത്തിലെ സൈക്കോളജിസ്റ്റ് എൽആർ മധുജൻ.
3: എന്നാൽ പരസ്പര സമ്മതത്തോടെ ദമ്പതികളെ പോലെ ഒരുമിച്ച് ജീവിക്കുന്ന ലിവിംഗ് ടുഗദർ രീതികൾ ഇന്നത്തെ യുവതലമുറക്കിടയിൽ വർദ്ധിച്ചു വരികയാണ്. ഈ ലിവിംഗ് ടുഗദർ ബന്ധങ്ങളിൽ ഏറ്റവും വലിയ പോരായ്മ പങ്കാളികൾക്കിടയിൽ കൃത്യമായ ഒരു ലിഖിത കരാർ ഇല്ല എന്നുള്ളതാണ്. അതായത് ലിവിംഗ് ടുഗദർ എഗ്രിമെന്റ് ഇല്ല എന്നുള്ളതാണ്. ഒന്നിച്ച് ജീവിക്കാൻ അങ്ങനെയൊക്കെ വേണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് നിർബന്ധം പിടിക്കാനും കഴിയില്ല. ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ നിയമപരമായോ സാമൂഹികമായോ ഉള്ള കെട്ടുപാടുകൾ ഇല്ലാതെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, അതിനെ നമുക്ക് ചെറുതായി കാണാൻ കഴിയില്ല. മനഃശാസ്ത്രപരമായ ഒരു വീക്ഷണത്തിലൂടെ കാണുമ്പോൾ അതൊരു കാര്യമാണ്. എപ്പോൾ വേണമെങ്കിലും ബന്ധം അവസാനിക്കാം എന്ന ചിന്ത പങ്കാളികളിൽ ഒരാളിൽ അല്ലെങ്കിൽ രണ്ടുപേരിലും കടുത്ത അരക്ഷിതാവസ്ഥയും ഉത്കണ്ഠയും ഉണ്ടായതായി കണ്ടിട്ടുണ്ട്. ഇത് പരസ്പരമുള്ള വിശ്വാസത്തെ ബാധിക്കും എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ സമൂഹം ഇന്നും ഇത്തരം ബന്ധങ്ങളെ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. കുടുംബങ്ങളിൽ നിന്നുള്ള പിന്തുണ കുറവും സമൂഹത്തിന്റെ കുറ്റപ്പെടുത്തലുകളും പങ്കാളികൾക്കിടയിൽ കടുത്ത മാനസിക സമ്മർദ്ദം സൃഷ്ടിച്ചതായി കണ്ടിട്ടുണ്ട്. ഒരാൾ ഇതൊരു താൽക്കാലിക തമാശയായോ പരീക്ഷണമായോ കാണുമ്പോൾ മറ്റേയാൾ ഇതിനെ ഭാവി വിവാഹത്തിലേക്കുള്ള ചുവടുവയ്പായി പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചേക്കാം. ഈ ചിന്താഗതിയിലെ വ്യത്യാസം ഉണ്ടല്ലോ, അത് കടുത്ത നിരാശയിലേക്കും ഡിപ്രഷനിലേക്കും നയിച്ചു എന്ന് വരാം.
1: ലിവിംഗ് ടുഗദർ ബന്ധങ്ങളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് മാതാപിതാക്കളുടെ സ്വത്തിൽ നിയമപരമായ അവകാശമുണ്ടോ?
4: നിയമപരമായ വിവാഹ ബന്ധത്തിൽ ജനിക്കാത്ത കുട്ടിയെ സൂചിപ്പിക്കുന്ന പേരാണ് ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ്.
1: തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ അഭിഭാഷകയായ അഡ്വക്കേറ്റ് കോകില ബാബു.
4: നിയമപരമായ വിവാഹബന്ധത്തിൽ ജനിച്ച കുട്ടിയാണ് എങ്കിൽ ലെജിറ്റിമേറ്റ് ചൈൽഡും. ഒരു കുട്ടി വിവാഹബന്ധത്തിൽ ജനിച്ചോ ലിവിംഗ് റിലേഷൻഷിപ്പിൽ ജനിച്ചോ അതുമല്ലെങ്കിൽ വോയിഡ് മാരേജിൽ ജനിച്ചോ എന്നതല്ല പ്രധാനപ്പെട്ടത്. ആ കുട്ടിയും ഒരു വ്യക്തിയാണ്. അവന് അല്ലെങ്കിൽ അവൾക്ക് ഡിഗ്നിറ്റിയും മെയിൻ്റനൻസും കെയറും പ്രൊട്ടക്ഷനും ഐഡന്റിറ്റിയും പ്രോപ്പർട്ടി റൈറ്റും തുടങ്ങിയ എല്ലാവിധ അടിസ്ഥാന അവകാശങ്ങളും ലഭിക്കേണ്ടതാണ്. എന്നാൽ ഇന്ത്യയിൽ ഈ വിഷയം കൂടുതൽ സങ്കീർണമാകുന്നു. അതിന് കാരണം ഇന്ത്യയിലെ വ്യക്തി നിയമങ്ങളാണ്. വ്യത്യസ്തമായ മത ആചാരാനുഷ്ഠാനങ്ങളുള്ള രാജ്യമാണ് നമ്മുടേത്. വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർക്ക് അവരുടേതായ വ്യക്തി നിയമങ്ങളുണ്ട്. പിന്തുടർച്ച അവകാശവും അങ്ങനെ തന്നെയാണ്. അപ്പം ഹിന്ദുവായ ഒരു മാതാപിതാക്കൾക്ക് ജനിക്കുന്ന കുട്ടിക്ക് അവർ വിവാഹേതര ബന്ധത്തിൽ ജനിക്കുകയാണ് എങ്കിൽ, അതായത് ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ് ആണ് എങ്കിൽ, ആ കുട്ടിക്ക് പിതാവിന്റെ സ്വത്തിൽ യാതൊരുവിധ അവകാശവും ഇല്ല. മറിച്ച് മാതാവിന്റെ സ്വത്തിലാണെങ്കിൽ വളരെ ലിമിറ്റഡ് ആയ അവകാശങ്ങൾ മാത്രമാണുള്ളത്. ഇതുപോലെ തന്നെയാണ് മുസ്ലിമായ ഒരു രണ്ട് വ്യക്തികൾക്ക് ഒരു കുട്ടി ജനിക്കുകയാണ് എങ്കിൽ നോ വൺ ചൈൽഡ്, ആരുടെയും കുട്ടിയല്ല എന്നുള്ള അർത്ഥമാണ് നിയമത്തിലുള്ളത്. അതായത് അച്ഛന്റെ സ്വത്തിലും അവകാശമില്ല, അമ്മയുടെ സ്വത്തിലും അവകാശമില്ല. ക്രിസ്ത്യൻ ആണെങ്കിലും ഇതുപോലെ തന്നെ. അപ്പം ഈ കുട്ടിക്ക് വ്യക്തി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, പിന്തുടർച്ചാ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വിവാഹേതര ബന്ധത്തിൽ ജനിക്കുന്ന കുട്ടിക്ക് യാതൊരുവിധമായ പിന്തുടർച്ചാപരമായ സ്വത്തവകാശവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നിയമത്തിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ വോയിഡ് മാരേജ് എന്ന് പറയുന്ന ഒന്ന്, വോയിഡ് മാരേജ് എന്ന് പറഞ്ഞാൽ ഒരു വിവാഹം പല കാരണങ്ങളാൽ നൾ ആൻഡ് വോയിഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു, അതായത് വിവാഹം അസാധുവായിട്ട് ഡിക്ലെയർ ചെയ്യാറുണ്ട്. അത്തരത്തിൽ വിവാഹം അസാധുവാക്കപ്പെടുകയും ആ വിവാഹം അസാധുവാകുന്നതിന് തൊട്ട് മുൻപ് ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ആ കുഞ്ഞിനെ ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ് എന്ന് പറയുകയും ആ കുഞ്ഞിന് നിയമപരമായ വിവാഹത്തിൽ ഉണ്ടായിട്ടുള്ള കുട്ടിക്കുള്ളതുപോലെ തന്നെയുള്ള അവകാശങ്ങൾ ലഭിക്കുകയും ചെയ്യും എന്ന് നമ്മളുടെ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികളിൽ നിന്നുള്ള വിധികളിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
1: ഇന്ത്യൻ സാമൂഹിക പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെയും പരമ്പരാഗത മൂല്യങ്ങളെയും കുറിച്ച് കേരള സർവകലാശാല സോഷ്യോളജി വിഭാഗം മുൻ പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ ആന്റണി പാലക്കൽ.
5: സമൂഹ ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ ലിവിംഗ് ടുഗദറിന് ഒരു പാശ്ചാത്യ അനുകരണമായിട്ടല്ല, പിന്നെയോ പരമ്പരാഗതമായ കുടുംബ വ്യവസ്ഥയുടെയും അതിലെ കെട്ടുപാടുകളുടെയും ഇന്നത്തെ തലമുറയുടെ, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ പെൺകുട്ടികളുടെ ഒരു നിശബ്ദ പ്രതികരണമായിട്ടാണ് മനസ്സിലാക്കുന്നത്. നമ്മുടേതുപോലെയുള്ള ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ കുടുംബങ്ങൾ ഇന്ന് പൊതുവെ സംഘർഷഭരിതമാണ്. പല ദാമ്പത്യ ബന്ധങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. വിവാഹമോചനങ്ങളും മാതാപിതാക്കൾ തമ്മിൽ വേർപിരിഞ്ഞുള്ള ജീവിതവും ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ഇത് കണ്ടാണ് പുതിയ തലമുറ വളരുന്നത്. അതിനാൽ തന്നെ വിവാഹം, കുടുംബം എന്നീ നിയമവിധേയമായ വ്യവസ്ഥാപിത ചട്ടക്കൂടുകളോട് പുതിയ തലമുറയ്ക്ക് വിരക്തിയാണ്. വ്യക്തികളുടെ താല്പര്യങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും തടസ്സമായി നിൽക്കുന്ന ഒരു സാമൂഹ്യ ചട്ടക്കൂടായിട്ടാണ് കുടുംബ വ്യവസ്ഥയെ ഇന്ന് പുതിയ തലമുറ പൊതുവെ കാണുന്നത്. അതിനാൽ ഇത് കേവലമായൊരു നിയമ പ്രശ്നം എന്നതിനപ്പുറം വ്യക്തികൾക്ക് തങ്ങളുടെ ജീവിത പങ്കാളിയെയും ജീവിത രീതിയെയും തിരഞ്ഞെടുക്കാനുള്ള അവകാശമായിട്ടാണ് ഈ തലമുറ കാണുന്നത്. പെൺകുട്ടികൾ സാമ്പത്തികമായി സ്വതന്ത്രരാകുന്നതോടെ തങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും മാനിക്കാത്ത ബന്ധങ്ങളിൽ തുടരാൻ നിർബന്ധിതരാകില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സഹവാസങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ലിംഗസമത്വമാണ്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഇടങ്ങളെ മാനിച്ചുകൊണ്ട് പങ്കാളികൾക്കിടയിൽ തുല്യമായ പരിഗണനയും അധികാരവും സ്വാതന്ത്ര്യവും നിലനിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഒപ്പം പരസ്പരമുള്ള വൈകാരികവും സാമൂഹികവുമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റപ്പെടുകയും വേണം. ഈ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ ലിവിംഗ് ടുഗദർ എന്നത് കുടുംബം എന്ന സങ്കല്പത്തെ തകർക്കുകയല്ല, മറിച്ച് പുനർനിർവചിക്കുകയും ഒരു പുതിയ കുടുംബ സംസ്കാരത്തിന് വഴിതെളിക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് കാണാൻ കഴിയും.
1: മാറുന്ന സമൂഹത്തിൽ പുതിയ ജീവിത രീതികളും ബന്ധങ്ങളുടെ വ്യത്യസ്ത മാതൃകകളും ഉയർന്നു വരുന്നത് സ്വാഭാവികമാണ്. ഏതുതരം ബന്ധത്തിന്റെയും അടിസ്ഥാനം വിശ്വാസവും പരസ്പര ബഹുമാനവും ഉത്തരവാദിത്വമാണെന്ന കാര്യത്തിൽ തർക്കമില്ല.
3: ലിവിംഗ് ടുഗദർ ബന്ധങ്ങളുടെ തകർച്ചകളും മാനസിക ആഘാതങ്ങളും ഒഴിവാക്കി
1: എല്ലാവരും
3: ആരോഗ്യകരമായി മുന്നോട്ട് പോകാൻ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ബന്ധത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ, സാമ്പത്തികം, ഭാവി കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് പങ്കാളികൾ തുറന്ന് സംസാരിക്കണം. അതുപോലെ വിവാഹ ബന്ധത്തിൽ എന്ന പോലെ ഇവിടെയും പരസ്പര ബഹുമാനവും വിട്ടുവീഴ്ചകളും ആവശ്യമാണ്. സ്വാതന്ത്ര്യം എന്നാൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല എന്ന് മനസ്സിലാക്കണം. ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ സാമ്പത്തിക ഇടപാടുകളെയും സ്വത്തുക്കളെയും കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കുകയും സാധ്യമെങ്കിൽ ഒരു എഗ്രിമെന്റ് തയ്യാറാക്കുകയും ചെയ്യുന്നത് ഭാവിയിലെ വലിയ ചതിക്കുഴികളിൽ നിന്ന് രക്ഷ നൽകും. ബന്ധത്തിൽ വിള്ളലുകൾ വീഴുമ്പോഴോ മാനസികമായ പൊരുത്തക്കേടുകൾ ഉണ്ടാകുമ്പോഴോ ഒരു സൈക്കോളജിസ്റ്റിന്റെയോ കൗൺസിലറുടെയോ സഹായം തേടാൻ മടിക്കരുത്. ഇത് ഈഗോ മാറ്റിവെച്ച് പരസ്പരം മനസ്സിലാക്കാൻ സഹായിക്കും.
1: അഡ്വക്കേറ്റ് കോഗില ബാബു.
2: ആർട്ടിക്കിൾ 25 സബ് ക്ലോസ് 2 ഓഫ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് ആർട്ടിക്കിൾ 25 വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്.
4: ഉണ്ട്. അതായത് വിവാഹ ബന്ധത്തിൽ ജനിച്ചോ വിവാഹേതര ബന്ധത്തിൽ ജനിച്ചോ എങ്ങനെ ജനിച്ചോ കുട്ടികളുമായിക്കോട്ടെ, ആ കുട്ടികൾക്ക് ഒരേ സോഷ്യൽ പ്രൊട്ടക്ഷൻ ലഭിക്കണം.

0: എന്നാണ് അതിനകത്ത് പറയുന്നത്. അങ്ങനെ ധാരാളം കൺവെൻഷൻസിനും വിധിനായങ്ങളിലും മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളെയാണ് പരമപ്രധാനം. ഏത് തരത്തിൽ ജനിച്ച കുട്ടികളാണെങ്കിലും അവർ സംരക്ഷിക്കപ്പെടേണ്ടവരാണെന്നും അവർക്ക് തുല്യമായ നീതി ലഭിക്കണം, തുല്യമായ സംരക്ഷണം ലഭിക്കണം, എല്ലാത്തരം അവകാശങ്ങളും തുല്യമാകണം എന്നും ഉള്ള രീതിയിൽ നിയമം മാറി വരുന്നുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായ നിയമം എന്ന് പറയുന്നത് പേഴ്സണൽ ലോ പ്രകാരം വിവാഹേതര ബന്ധത്തിൽ ലഭിച്ച കുട്ടികൾക്ക് പരിമിതമായ നിയമ സംരക്ഷണം മാത്രമേ നിലവിൽ ഇന്ത്യയിലുള്ളൂ എന്നുള്ളതാണ് വാസ്തവം.
1: ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വ്യക്തികളുടെ മാനസികാരോഗ്യം, കുടുംബ ബന്ധങ്ങൾ, സാമൂഹിക സാഹചര്യങ്ങൾ എന്നിവ കൂടി പരിഗണിക്കേണ്ടതും അത്യാവശ്യമാണ്. തുറന്ന ആശയവിനിമയവും പരസ്പര ധാരണയും പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സഹായിക്കും. നിയമങ്ങളെക്കുറിച്ചും സ്വന്തം അവകാശങ്ങളെക്കുറിച്ചുമുള്ള വ്യക്തമായ ബോധ്യമാണ് സുരക്ഷിതവും ഉത്തരവാദിത്വമുള്ളതുമായ ജീവിതത്തിന്റെ അടിത്തറ. വ്യത്യസ്ത ജീവിത രീതികളെയും അഭിപ്രായങ്ങളെയും ബഹുമാനിക്കുന്നതോടൊപ്പം മനുഷ്യബന്ധങ്ങളുടെ മൂല്യവും സാമൂഹിക ഉത്തരവാദിത്വവും സംരക്ഷിക്കുകയാണ് ഓരോ ബന്ധങ്ങളിലും നമ്മൾ ചെയ്യേണ്ടത്.
2: മറ്റൊരു സമകാലിക വിഷയവുമായി പ്രഭാതഭേരി വീണ്ടുമെത്തും. നാളെ രാവിലെ 6:30 നമസ്തേ അനന്തപുരിയിൽ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് 31 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാംമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. സ്വച്ഛഭാരത് മിഷൻ 2.0 ഫലപ്രദമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാകും. ഐപിഎൽ ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകൻ ഇബ്രാഹിം നബി ആദ്യപുത്രൻ ഇസ്മായിലിനെ ദേവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. രാവിലെ പുതുവസ്ത്രങ്ങളണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികൾ ഒത്തുകൂടി പെരുന്നാൾ നമസ്കാരം നടത്തും. മഴ മൂലം കോഴിക്കോട് അടക്കം ചിലയിടങ്ങളിൽ ഈദ്ഗാഹുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. രാഷ്ട്രപതിയും ഗവർണറുമടക്കം പ്രമുഖർ വിശ്വാസികൾക്ക് ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. ഭക്തി, ത്യാഗം, നിസ്വാർത്ഥത എന്നിവയെ ബലിപെരുന്നാൾ അടയാളപ്പെടുത്തുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. പാവപ്പെട്ടവരെ മാനുഷിക സമീപനത്തോടെ സഹായിക്കാനും സ്നേഹിക്കാനും ബലിപെരുന്നാൾ പ്രചോദനം നൽകുന്നതായി മുർമു വിലയിരുത്തി. ഡെസ്ക് റിപ്പോർട്ട്.
2: ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പെരുന്നാൾ ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും ഭക്തിയുടെയും മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ബലിപെരുന്നാൾ ജനങ്ങൾക്കിടയിലെ ഐക്യവും സാഹോദര്യവും ശക്തിപ്പെടുത്തുന്നതാണെന്ന് ഗവർണർ പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും മഹത്തായ സന്ദേശമാണ് ബലിപെരുന്നാൾ എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും സമത്വത്തിന്റെയും സമഭാവനയുടെയും സന്ദേശമാണ് ബക്രീദും ഹജ്ജ് കർമ്മവും നൽകുന്നതെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. വിശ്വാസം മുറുകെ പിടിച്ചും നിയമങ്ങൾ അനുസരിച്ചും ജീവിക്കുന്നവർക്ക് ആത്യന്തിക വിജയമുണ്ടെന്ന പ്രതീക്ഷയുടെ സന്ദേശമാണ് ബലിപെരുന്നാൾ നൽകുന്നതെന്ന് ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ത്യാഗവും ആത്മസമർപ്പണവുമാണ് വിശ്വാസിയുടെ ജീവിതരീതിയെന്നും ലൌകിക സൌഭാഗ്യങ്ങളെ ദൈവിക ചിന്തയിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ആത്മസമർപ്പണത്തിന്റെ സന്ദേശമാണ് ബലിപെരുന്നാളെന്നും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു.
1: രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സിക്കിമിലെ ഗാംഗ്ടോക് പാൽജർ സ്റ്റേഡിയത്തിൽ സിക്കിം പോലീസിന് രാഷ്ട്രപതിയുടെ പോലീസ് കളർ ബഹുമതി സമ്മാനിക്കും. തികഞ്ഞ അർപ്പണബോധവും അച്ചടക്കവും പ്രവർത്തനവും കാഴ്ചവെക്കുന്ന സംസ്ഥാന പോലീസ് സേനകൾക്കാണ് രാഷ്ട്രപതി ഈ ബഹുമതി സമ്മാനിക്കുന്നത്. ഇന്നലെ സിക്കിം സർവകലാശാലയുടെ 7th ബിരുദദാന സമ്മേളനത്തിൽ പങ്കെടുത്ത രാഷ്ട്രപതി ദേശീയ വികസനത്തിന് മികച്ച സംഭാവന നൽകാൻ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് വിദ്യാർത്ഥി സമൂഹത്തെ ഉദ്ബോധിപ്പിച്ചു. വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും ഉതകുന്ന കേന്ദ്രം എന്നതിലുപരി ഭാഷയുടെയും സംസ്കാരത്തിന്റെയും പരിസ്ഥിതിയുടെയും സംരക്ഷണത്തിന് വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്ന് ദ്രൌപദി മുർമു ആവശ്യപ്പെട്ടു. സ്വച്ഛഭാരത് മിഷൻ 2.0 ഫലപ്രദമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. അടിസ്ഥാന സൌകര്യ നിർമ്മാണത്തിനപ്പുറം ഈ ദൌത്യം മുന്നോട്ടു പോകണമെന്നും തുടർ നിരീക്ഷണം, പൌരപങ്കാളിത്തം, പങ്കാളികളുടെ ഏകീകരണം എന്നിവയിലൂടെ പ്രകടമായ ഫലങ്ങൾ ഉറപ്പാക്കണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ന്യൂഡൽഹിയിൽ 51st പ്രഗതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ, ഗോബർദ്ധൻ പ്ലാന്റുകൾ എന്നിവയുൾപ്പെടെ ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങളുടെ പൂർത്തീകരണം വേഗത്തിലാക്കാൻ പ്രധാനമന്ത്രി സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഔട്ട്പോസ്റ്റുകളും മുള്ളുവേലിയും സ്ഥാപിക്കാൻ പശ്ചിമബംഗാൾ ഗവൺമെന്റ് 143 ഏക്കറോളം ഭൂമി BSF കൈമാറി. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അതിർത്തി വേലിക്കും അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്കുമായി 600 ഏക്കർ ഭൂമി കൈമാറാൻ BJP ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ ആഭ്യന്തര, വനിതാ, ശിശുവികസന, ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. നിയമ സാമൂഹ്യ ഭരണഘടനാ തലങ്ങളിൽ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ ശക്തിപ്പെടുത്താൻ ദേശീയതലത്തിൽ നിരവധി കൂടിയാലോചനകൾക്ക് ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മുസ്ലിം വനിതകൾക്കിടയിൽ നിയമാവബോധം കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. വിവാഹം, വിവാഹമോചനം, ജീവനാംശം, പൈതൃക സ്വത്തവകാശം എന്നിവയടക്കം വിഷയങ്ങൾക്കാണ് റിപ്പോർട്ടിൽ പ്രാധാന്യം നൽകുന്നത്. നീറ്റ് UG പുനഃപരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതാധികാര സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോ K.രാധാകൃഷ്ണനുമായി അവലോകനം ചെയ്തു. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നൽകിയ ശുപാർശകൾ നടപ്പാക്കുന്നത് നിരീക്ഷിക്കാനാണ് കമ്മിറ്റി രൂപീകരിച്ചത്. രാജ്യത്തെ എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളും

0: ജൂൺ 21-നാണ് 5400-ലേറെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നീറ്റ് പുനഃപരീക്ഷ നടത്തുന്നത്. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി വി ഡി സതീശൻ ഇന്ന് കോഴിക്കോട്ടെത്തും. ഉച്ചകഴിഞ്ഞ് ജൂബിലി ഹാളിൽ എം പി വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി സംബന്ധിക്കും. ഭട്ട് റോഡിലെ സ്വീകരണ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ റെയ്ഡിന് ശേഷം പുറത്തിറങ്ങിയ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിലായി. ഡിവൈഎഫ്ഐ നേമം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീജിത്ത് അടക്കം പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഇവർക്കെതിരെ വധശ്രമമടക്കം വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സിഎംആറിൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ പിടിച്ചെടുത്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. ബാങ്ക് നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞതായും ഇ ഡി വാർത്താക്കുറിപ്പിൽ വെളിപ്പെടുത്തി. രേഖകൾ പരിശോധിച്ച് തുടർ നടപടിയെടുക്കുമെന്നും ഇ ഡി അറിയിച്ചു. പിണറായി വിജയന്റെയും പി എ മുഹമ്മദ് റിയാസിന്റെയും വീടുകളിലെ ഇ ഡി പരിശോധന രാഷ്ട്രീയ പ്രേരിതമാണെന്നാരോപിച്ച് സി പി എം പ്രവർത്തകർ കോഴിക്കോട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മുൻ എം എൽ എ എ പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബാലുശ്ശേരിയിൽ ഫ്ലക്സുകൾ തകർത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന സി പി ഐ എം ശ്രമം പ്രതിഷേധാർഹമാണെന്ന് ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് കെ പി പ്രകാശ് ബാബു ആരോപിച്ചു. സംസ്ഥാനത്തെ കർഷകരെ സംരക്ഷിക്കാൻ കൃത്യമായ നിലപാടും നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് കോഴിക്കോട്ട് പറഞ്ഞു. വെല്ലുവിളികൾ അതിജീവിക്കാൻ കർഷകർക്കൊപ്പം ഗവൺമെന്റുമുണ്ടാകും. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ തുടർ നടപടിയെടുക്കുമെന്നും മന്ത്രി വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ ജി ഒ വി ഓപ്പൺ ഫോറത്തിലോ നാളെ വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്നതോടെ 2 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കണ്ണൂർ കണിച്ചാറിൽ ഇടിമിന്നലേറ്റ് വീടിന് തീപിടിച്ചു. നടുപ്പറമ്പിൽ രവി എന്നയാളുടെ വീടിനാണ് ഇന്നലെ വൈകിട്ട് തീപിടിച്ചത്. അപകട സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തുടക്കമാകും. നെയ്യാട്ടത്തോടെയാണ് ഉത്സവാരംഭം. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: ജില്ലയിലെ വിവിധ ഇടങ്ങളിലെ 80 മഠങ്ങളിൽ നിന്നുള്ള 2000 വരുന്ന നെയ്യമൃത് സംഘാംഗങ്ങൾ കൊട്ടിയൂരിലെത്തുന്നതോടെയാണ് നെയ്യാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുക. 11 മാസക്കാലം സ്വയംഭൂവിനെ മൂടിയ അഷ്ടബന്ധം നീക്കുന്ന നാളം തുറക്കൽ ചടങ്ങിന് ശേഷം നെയ്യാട്ടത്തിന് തുടക്കമാവും. മാനന്തവാടി മുതിരേരിക്കാവിൽ നിന്ന് മുതിരേരിവാളും എഴുന്നള്ളിച്ചു കൊണ്ടുവരും. നാളെയാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഇനി 1 മാസക്കാലത്തോളം അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ആളും ആരവവും ഉയരും. ജൂൺ 24 വരെ നീണ്ടു നിൽക്കുന്ന വൈശാഖോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വാഹന പാർക്കിങ്ങിന് ഇത്തവണ വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു.
0: ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ അക്കാദമി ഗ്രൌണ്ടിൽ നടത്തും. ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. 311 കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുക്കുന്നത്. ഇവരിൽ 66 പേർ വനിതകളാണ്. ഐ പി എൽ ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 47 റൺസിന് തോൽപ്പിച്ചു. നാളെ 2 ക്വാളിഫയറിൽ അവർ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഇതിൽ വിജയിച്ചാൽ റോയൽസ് ഫൈനലിൽ ഇടം പിടിക്കും. ഞായറാഴ്ച അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ. കഴിഞ്ഞ ദിവസം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 1 ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ച് ആദ്യ ഫൈനലിസ്റ്റുകളായിരുന്നു. കൊച്ചിയിലെ സി ജി എച്ച് എസ് വെൽനസ് കേന്ദ്രത്തോട് അവഗണന പുലർത്തുകയാണെന്നാരോപിച്ച് കേന്ദ്ര പെൻഷൻകാരുടെ സംഘടന രാവിലെ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അടിസ്ഥാന സൌകര്യങ്ങളും ആവശ്യത്തിന് ജീവനക്കാരും വെൽനസ് സെന്ററിലില്ലെന്ന് സി ജി പിയെ കുറ്റപ്പെടുത്തി. പി വി കെ നെടുങ്ങാടി സ്മാരക മാധ്യമ അവാർഡിന് ജനൻ ടി വി പാലക്കാട് സീനിയർ റിപ്പോർട്ടർ അരുൺ ആലത്തൂർ അർഹനായി. നാളെ രാവിലെ കോഴിക്കോട് ചാലപ്പുറം കേസരി ഭവനിൽ ന്യൂസ് 18 ടി വി മാനേജിംഗ് എഡിറ്റർ സൌത്ത് വിവേക് നാരായൺ അവാർഡ് സമ്മാനിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 ഫലപ്രദമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാകും. ഐ പി എൽ ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഇത് ആകാശവാണി.

0: നന്ദപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, നമുക്ക് തുടരാം.
1: നമസ്തേ അനന്തപുരി. നമസ്തേ അനന്തപുരി.
0: ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിനു വേണ്ടി റഫീഖ് അഹമ്മദ് എഴുതി, രമേഷ് നാരായൺ സംഗീതം നൽകി, ശങ്കർ മഹാദേവനും രമേഷ് നാരായണനും പാടിയ ഗാനം ഇപ്പോൾ കേൾക്കാം.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 നമസ്തേ അനന്തപുരിയാണ് കേൾക്കുന്നത്. ഈ പരിപാടി തുടരും 9 മണിവരെ. ഇപ്പോൾ സമയം 7 മണി. ഇന്നത്തെ ചോദ്യം. പ്രിയ ശ്രോതാക്കളെ, ഏവരും ഇന്നത്തെ ചോദ്യം കേൾക്കാൻ കാത്തിരിക്കുകയാവും അല്ലേ? ഇന്നത്തെ ചോദ്യം ഇതാണ്: രാജ്യസഭയുടെ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുത്ത നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ അംഗം ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: രാജ്യസഭയുടെ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുത്ത നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ അംഗം ആരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള എഫ് എം പ്രധാന വാർത്തകൾക്ക് ശേഷം പറയുന്നതാണ്. അതുവരെ കാത്തിരിക്കൂ. ഇപ്പോൾ നമുക്ക് പ്രേമസുരഭിലമായ ഒരു ചോദ്യോത്തര ഗാനം കേൾക്കാം.

0: കാത്തിരുന്ന നിക്കാഹ് എന്ന ചിത്രത്തിനു വേണ്ടി എ എം രാജയും പി സുശീലയും പാടിയ ഗാനമാണ് കേട്ടത്. വയലാർ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകിയത്. നമസ്തേ. അനന്തപുരിയുടെ കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരുമായ സുഹൃത്തുക്കളെ, നിങ്ങൾക്കായി ഇതാ
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിന് കണക്ഷൻ എടുക്കുന്ന ആളിന്റെ തിരിച്ചറിയൽ കാർഡും കണക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം

0: രേഖയും മാത്രം ഹാജരാക്കി വൈദ്യുതി കണക്ഷൻ അപേക്ഷിക്കാം. KSEB ഉദ്യോഗസ്ഥൻ പരിശോധന നടത്തുമ്പോൾ കണക്ഷൻ കാർഷിക ആവശ്യത്തിനാണെന്ന് ബോധ്യപ്പെടണം. കൃഷിവകുപ്പിൽ നിന്നോ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നോ ഉള്ള പ്രത്യേക രേഖയുടെ ആവശ്യമില്ല. ആവശ്യമായ കുറഞ്ഞ സ്ഥലത്തിനു മുകളിലാണെന്നും കൃഷി ആവശ്യത്തിനാണെന്നും കാണിച്ചുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ സർട്ടിഫിക്കറ്റിന്റെ അഭാവത്തിൽ സർക്കാരിന്റെ സബ്സിഡി 85 പൈസ പെർ യൂണിറ്റ് അവകാശപ്പെടില്ലെന്ന് കണക്ഷൻ എടുക്കുന്നവർ വെള്ളപ്പേപ്പറിൽ എഴുതി നൽകേണ്ടതുണ്ട്. സാധാരണ ജലസേചനത്തിനുള്ള കാർഷിക കണക്ഷനും കന്നുകാലി ഫാമുകൾ, പൌൾട്രി ഫാമുകൾ തുടങ്ങിയവയ്ക്കുള്ള കാർഷിക കണക്ഷനും ഈ ഇളവ് ലഭിക്കും. മുയൽ പന്നി ഫാമുകൾ, ഹാച്ചറികൾ, പട്ടുനൂൽപ്പുഴു വളർത്തൽ കേന്ദ്രങ്ങൾ, പുഷ്പ ടിഷ്യൂ കൾച്ചർ, സസ്യ കൂൺ നഴ്സറികൾ, മത്സ്യഫാമുകൾ, ചീനവല ക്ഷീര സഹകരണ സംഘങ്ങൾ, റബ്ബർ ഷീറ്റ് മെഷീൻ ഹൌസ് തുടങ്ങിയ കാർഷിക സംരംഭങ്ങൾക്ക് LTVB താരിഫിൽ കണക്ഷൻ ലഭ്യമാണ്. എറണാകുളം ജില്ലയിലെ വൈറ്റില ചളിക്കവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നേന്ത്രൻ, അമ്പലക്കദളി, റോബസ്റ്റ എന്നീ ഇനങ്ങളിലുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തേകൾ വിൽപ്പനയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-2809963. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഈ മാസം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്നു അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. നിലവിൽ സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ID ലഭിക്കും. പ്രസ്തുത ID ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനാൽ കർഷക രജിസ്ട്രിയിലെ രജിസ്ട്രേഷൻ എല്ലാ കർഷകരും പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമാണ്. കർഷകർക്ക് തങ്ങളുടെ ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകൾ എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ കൃഷിഭവനുകൾ വഴി ഫാർമർ ID വേണ്ടി രജിസ്റ്റർ ചെയ്യാം. തുടർന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കർഷക ID ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നടുവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള സർക്കാർ സ്ഥാപനമായ ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വച്ച് ഈ മാസം 30 ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. LP വിഭാഗം ക്രയോൺസ്, UP വിഭാഗം വാട്ടർ കളർ എന്നിവർക്കായി ചിത്രരചനാ മത്സരങ്ങളും ഹൈസ്കൂൾ വിഭാഗത്തിന് ക്വിസ് മത്സരവും ഉണ്ടായിരിക്കും. വിശദവിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9645923924 07 3764045 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന രോഗകീട നിയന്ത്രണം ജൈവ ജീവാണുമാർഗ്ഗങ്ങളിലൂടെ എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് June 3 ആരംഭിക്കുന്നു. ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം. June 13 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 10 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KU MOOC പ്ലാറ്റ്ഫോമിലൂടെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് June 3 മുതൽ യൂസർ ID പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0487-2-43-85-66. പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ BV 380 ഇനത്തിൽപ്പെട്ട 45 ദിവസം പ്രായമുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കർഷകരുടെ ആവശ്യാനുസരണം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ വിപണന കേന്ദ്രത്തിൽ നിന്നും കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8078-57-2094. വിളിക്കേണ്ട സമയം രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ 4 വരെയുമാണ്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകുന്നേരം 4 മുതൽ 5 വരെ നമ്മുടെ സ്വന്തം ആകാശവാണി അനന്തപുരി FM 101.9 തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി കാതിലൊരു പാട്ട്.
2: May I speak to Miss Sunita Menon?
3: No, it's wrong number.
1: ഈ പരിപാടി

0: പങ്കെടുക്കാനും ഇഷ്ടഗാനങ്ങൾ തത്സമയം ആവശ്യപ്പെടാനും 9495964321 അല്ലെങ്കിൽ 9495963321 അതുമല്ലെങ്കിൽ 9496556321 എന്നീ നമ്പറുകളിലേക്ക് വിളിക്കാവുന്നതാണ്. കാതിൽ ഒരു പാട്ട് ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ നമ്മുടെ ആകാശവാണി അനന്തപുരി FM 101.9. ഇന്ന് മെയ് 28. പോയ കാലം ഈ ദിവസത്തെ എങ്ങനെയൊക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്ന് ശ്രദ്ധിക്കാം.
1: ചരിത്രത്തിൽ ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ പ്രധാന പങ്കുവഹിച്ച നേതാവായിരുന്നു ടി കെ രാമകൃഷ്ണൻ. 1922 മെയ് 28 എറണാകുളം ജില്ലയിലെ തൃപ്പുണിത്തുറയിലാണ് അദ്ദേഹം ജനിച്ചത്. ഇടതുപക്ഷ സർക്കാരുകളിൽ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്ത അദ്ദേഹം മികച്ച പാർലമെന്റേറിയൻ കൂടിയായിരുന്നു. 2006 ഏപ്രിൽ 21 അദ്ദേഹം അന്തരിച്ചത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വിപ്ലവകാരിയായ നേതാവായിരുന്നു വിനായക് ദാമോദർ സവർക്കർ. 1883 മെയ് 28 മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് അദ്ദേഹം ജനിച്ചത്. ഹിന്ദുത്വ എന്ന രാഷ്ട്രീയ തത്വശാസ്ത്രം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. വിപ്ലവ പ്രവർത്തനങ്ങൾക്കായി 1904 അദ്ദേഹം തന്റെ സഹോദരനോടൊപ്പം അഭിനവ് ഭാരത് സൊസൈറ്റി എന്ന രഹസ്യ സംഘടന രൂപീകരിച്ചു. ലണ്ടനിലെ പഠനകാലത്തും അദ്ദേഹം സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. ഇന്ത്യൻ പാർലമെന്റിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2023 മെയ് 28. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ അത്യാധുനിക മന്ദിരം രാജ്യത്തിന് സമർപ്പിച്ചത്. സെൻട്രൽ വിസ്ത പുനർവികസന പദ്ധതിയുടെ ഭാഗമായാണ് ഇത് നിർമ്മിച്ചത്. ലോക്സഭയിൽ 888 അംഗങ്ങൾക്കും രാജ്യസഭയിൽ 384 അംഗങ്ങൾക്കും ഇരിക്കാനുള്ള വിശാലമായ സൌകര്യം ഇതിലുണ്ട്. സംയുക്ത സമ്മേളനങ്ങളിൽ 1272 അംഗങ്ങളെ വരെ ഇവിടെ ഉൾക്കൊള്ളാനാകും. ലോക്സഭാ ഹാൾ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായ മയിലിന്റെ പ്രമേയത്തിലും രാജ്യസഭാ ഹാൾ ദേശീയ പുഷ്പമായ താമരയുടെ പ്രമേയത്തിലുമാണ് മനോഹരമായി ഒരുക്കിയിരിക്കുന്നത്. ലോകമെമ്പാടും മെയ് 28 അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ ദിനമായി ആചരിക്കുന്നു. സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. 1987 കോസ്റ്റാറിക്കയിൽ നടന്ന അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ സമ്മേളനത്തിലാണ് ഈ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. ലാറ്റിൻ അമേരിക്കൻ ആൻഡ് കരീബിയൻ വിമൻസ് ഹെൽത്ത് നെറ്റ്വർക്ക് ആണ് ഇത് ആദ്യമായി നിർദ്ദേശിച്ചത്. ലോക പ്രശസ്ത ചാരകഥാപാത്രമായ ജെയിംസ് ബോണ്ടിന്റെ സൃഷ്ടാവ് ഇയാൻ ഫ്ലെമിംഗ് ജനിച്ചത് 1908 മെയ് 28. 1953 പുറത്തിറങ്ങിയ കാസിനോ റോയൽ ആയിരുന്നു ഫ്ലെമിംഗിന്റെ ആദ്യ ജെയിംസ് ബോണ്ട് നോവൽ. ഇത് വൻ വിജയമായതോടെ അദ്ദേഹം തുടർന്ന് 11 നോവലുകളും 2 ചെറുകഥാ സമാഹാരങ്ങളും കൂടി ജെയിംസ് ബോണ്ട് പരമ്പരയിൽ എഴുതി. 2 ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടന്റെ നാവികസേനയുടെ ഇന്റലിജൻസ് വിഭാഗത്തിൽ ഫ്ലെമിംഗ് പ്രവർത്തിച്ചിരുന്നു. ഈ ഔദ്യോഗിക അനുഭവങ്ങളും അദ്ദേഹം കണ്ടുമുട്ടിയ യഥാർത്ഥ ചാരന്മാരുമാണ് ജെയിംസ് ബോണ്ട് എന്ന കഥാപാത്രത്തിന് രൂപം നൽകാൻ അദ്ദേഹത്തെ സഹായിച്ചത്. ജെയിംസ് ബോണ്ട് എന്നത് തികച്ചും സാധാരണമായ ഒരു പേരായിരിക്കണം എന്ന് ഫ്ലെമിംഗിന് നിർബന്ധമുണ്ടായിരുന്നു. കരീബിയൻ പക്ഷികളെക്കുറിച്ച് പഠിച്ചിരുന്ന ജെയിംസ് ബോണ്ട് എന്ന അമേരിക്കൻ പക്ഷിശാസ്ത്രജ്ഞന്റെ പുസ്തകം കണ്ടാണ് അദ്ദേഹം ഈ പേര് തിരഞ്ഞെടുത്തത്. ചരിത്രത്തിൽ ഇന്ന്
0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 9:30 മുതൽ 10 മണി വരെ ഗാനോപഹാരം. ഇന്ന് ഗാനോപഹാരത്തിൽ 1991 മുതൽ 2000 വരെയുള്ള വർഷങ്ങളിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗാനോപഹാരം ഇന്ന് രാവിലെ 9:30. ഗാനോപഹാരം.

0: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിന് ആരണ്യകം, തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം കോവിൽ നട മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് ആർത്തവ ശുചിത്വ ദിനം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ സുബ്ബലക്ഷ്മി സംസാരിക്കുന്നു.
4: എല്ലാ വർഷവും മെയ് 28 തീയതിയാണ് ലോക ആർത്തവ ശുചിത്വ ദിനം, അതായത് മെൻസ്ട്രൽ ഹൈജീൻ ഡേ ആയി ആചരിക്കുന്നത്. സ്ത്രീ ശരീരത്തിലെ സ്വാഭാവികമായ ഒരു ജൈവ പ്രക്രിയയെക്കുറിച്ചുള്ള അനാവശ്യമായ നാണക്കേടും വിവേചനവും അവസാനിപ്പിക്കുക, ആർത്തവ ശുചിത്വത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നിവയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഈ തീയതി തിരഞ്ഞെടുത്തതിന് പിന്നിൽ ലളിതമായ ഒരു കാരണമുണ്ട്. ഒരു ശരാശരി ആർത്തവചക്രം 28 ദിവസമാണ്. ഒരു ആർത്തവ കാലഘട്ടം ഏകദേശം 5 ദിവസവും നീണ്ടു നിൽക്കുന്നു. ഈ 5 ദിവസങ്ങളെയും 28 ദിവസങ്ങളെയും സൂചിപ്പിക്കാനായാണ് 5-ാം മാസമായ മെയ് മാസത്തിലെ 28-ാം തീയതി ഈ ദിനത്തിനായി തിരഞ്ഞെടുത്തത്. ആർത്തവ ശുചിത്വം എന്തുകൊണ്ടാണ് പ്രാധാന്യം അർഹിക്കുന്നത്? ആർത്തവ കാലയളവിൽ പാലിക്കുന്ന ശുചിത്വം കേവലം സൗകര്യത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് അത് ആരോഗ്യത്തിന്റെ അടിസ്ഥാനമാണ്. കൃത്യമായ ശുചിത്വ പാലനത്തിന്റെ അഭാവം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. 1. അണുബാധകൾ. വൃത്തിയില്ലാത്ത തുണികളോ ഗുണനിലവാരമില്ലാത്ത പാഡുകളോ ഉപയോഗിക്കുന്നത് മൂത്രനാളിയിലെ അണുബാധ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, ഗർഭാശയ സംബന്ധമായ അണുബാധകൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. ത്വക്ക് രോഗങ്ങൾ. നനഞ്ഞ പാഡുകളോ തുണികളോ ദീർഘനേരം ഉപയോഗിക്കുന്നത് ചർമ്മത്തിൽ ചൊറിച്ചിലും തടിപ്പും ഉണ്ടാക്കുന്നു. ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ. ആവർത്തിച്ചുണ്ടാകുന്ന അണുബാധകൾ ഭാവിയിൽ വന്ധ്യതയ്ക്കും ഗർഭാശയ ക്യാൻസറിനുമുള്ള സാധ്യതയും വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. നമ്മുടെ സമൂഹം ഏറെ പുരോഗമിച്ചെങ്കിലും ആർത്തവത്തെ സംബന്ധിച്ച വികലമായ കാഴ്ചപ്പാടുകൾ ഇന്നും നിലനിൽക്കുന്നു. പല വീടുകളിലും ആർത്തവകാലത്ത് സ്ത്രീകൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുണ്ട്. ഇത് പെൺകുട്ടികളിൽ മാനസികമായ ഒറ്റപ്പെടലും അപകർഷതാബോധവും ഉണ്ടാക്കുന്നു. വിദ്യാർത്ഥിനികൾ ആർത്തവ ദിനങ്ങളിൽ സ്കൂളിൽ പോകാതിരിക്കുന്ന സാഹചര്യം ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. സ്കൂളുകളിലും പൊതുസ്ഥലങ്ങളിലും ആവശ്യമായ ശൗചാലയങ്ങളുടെ അഭാവം ഈ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. നമുക്ക് ഇതിനെതിരെ എന്ത് ചെയ്യാൻ കഴിയും? ആർത്തവ ശുചിത്വ ദിനം അർത്ഥപൂർണമാകണമെങ്കിൽ പ്രായോഗികമായ മാറ്റങ്ങൾ ഉണ്ടായേ തീരൂ. ശാസ്ത്രീയമായ അറിവ് പകരുക. ആർത്തവം അശുദ്ധിയല്ല എന്ന ബോധ്യം കുട്ടിക്കാലം മുതൽക്കേ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും നൽകണം. ശുചിത്വ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത. കുറഞ്ഞ ചിലവിൽ സാനിറ്ററി പാഡുകൾ, മെൻസ്ട്രൽ കപ്പുകൾ എന്നിവ എല്ലാവർക്കും ലഭ്യമാക്കണം. മെൻസ്ട്രൽ കപ്പുകൾ പരിസ്ഥിതി സൗഹൃദവും സാമ്പത്തിക ലാഭമുള്ളതുമായ ഒരു മികച്ച ബദലാണ്. സുരക്ഷിതമായ സംസ്കരണം. ഉപയോഗിച്ച പാഡുകൾ വലിച്ചെറിയാതെ ശരിയായ രീതിയിൽ സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ, ഇൻസിനറേറ്ററുകൾ പോലുള്ളവ പൊതുസ്ഥലങ്ങളിലും സ്കൂളുകളിലും ഉറപ്പാക്കണം. ആർത്തവ ശുചിത്വം മികച്ച രീതിയിൽ നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1. പാഡുകൾ കൃത്യസമയത്ത് മാറ്റുക. സാനിറ്ററി പാഡുകൾ ഉപയോഗിക്കുന്നവർ കുറഞ്ഞത് 4 മുതൽ 6 മണിക്കൂർ കൂടുമ്പോൾ പാഡ് മാറ്റണം. രക്തസ്രാവം കുറവാണെങ്കിലും പാഡ് മാറ്റാൻ മടിക്കരുത്. ദീർഘനേരം ഒരേ പാഡ് ഉപയോഗിക്കുന്നത് ബാക്ടീരിയകൾ വളരാനും അണുബാധയ്ക്കും കാരണമാകും. നിങ്ങൾ മെൻസ്ട്രൽ കപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 8 മുതൽ 12 മണിക്കൂർ കൂടുമ്പോൾ അത് ശൂന്യമാക്കി കഴുകി വീണ്ടും ഉപയോഗിക്കാം. ജനനേന്ദ്രിയ ഭാഗം കഴുകുമ്പോൾ എപ്പോഴും മുന്നിൽ നിന്ന് പിന്നിലേക്ക് ഫ്രണ്ട് ടു ബാക്ക് കഴുകാൻ ശ്രദ്ധിക്കുക. മലദ്വാരത്തിലെ ബാക്ടീരിയകൾ യോനി ഭാഗത്തേക്ക് എത്താതിരിക്കാൻ ഇത് സഹായിക്കും. യോനിഭാഗം വൃത്തിയാക്കാൻ വീര്യമേറിയ സോപ്പുകളോ പെർഫ്യൂം അടങ്ങിയ ക്ലീനറുകളോ ഉപയോഗിക്കരുത്. ഇത് യോനിയിലെ സ്വാഭാവികമായ pH നില തെറ്റിക്കുകയും അണുബാധയ്ക്ക് കാരണമാവുകയും ചെയ്യും. ചെറു ചൂടുവെള്ളം മാത്രം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ആർത്തവകാലത്ത് വായുസഞ്ചാരമുള്ള കോട്ടൺ അടിവസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഈർപ്പം നിലനിൽക്കുന്നത് തടയുകയും ചർമ്മത്തിന് അസ്വസ്ഥതകൾ, റാഷസ് ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. അടിവസ്ത്രങ്ങൾ ദിവസവും മാറ്റുകയും അവ നന്നായി കഴുകി വെയിലത്തിട്ട് ഉണക്കി ഉപയോഗിക്കുകയും ചെയ്യുക. ആർത്തവകാലത്ത് കുളിക്കുന്നത് ഒഴിവാക്കരുത്. ദിവസവും ചുരുങ്ങിയത് 2 നേരമെങ്കിലും ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് ശരീരത്തിന് ഉന്മേഷം നൽകുകയും വേദന കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് ആർത്തവ ശുചിത്വ ദിനം.

0: അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സുബ്ബലക്ഷ്മി.
1: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: വ്യോമയാന മേഖലയിൽ ഉയർന്ന സാലറിയും ജോലി സാധ്യതയുമുള്ള എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിക്കൂ, ജോലി ഉറപ്പാക്കൂ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
7: ഏഴാം ബഹറിന്റെ മാനത്തുതിക്കണ പുന്നാര പൊന്നമ്പിളി.

0: പ്രിയ ശ്രോതാക്കളെ, കേൾക്കാൻ മറക്കരുത്. ഇന്ന് രാവിലെ 8:35 ഒരേ ആശയം വരുന്ന ചലച്ചിത്ര ഗാനങ്ങളുമായി തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, സ്മൃതി മധുരം. തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, സ്മൃതി മധുരം, ഇന്ന് രാവിലെ 8:35.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, സ്മൃതി മധുരം, ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: റീഗൽ ജുവലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: പ്രായോജകർ,
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ശകുന്തള രാജേന്ദ്രൻ എഴുതി, എ ടി ഉമർ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം അഗ്നി. ആകാശവാണി അനന്തപുരി എഫ് എം 101.9 നമസ്തേ അനന്തപുരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. 9 മണിവരെ ഈ പരിപാടി നമുക്ക് ആസ്വദിക്കാം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 30 മിനിറ്റും 50 സെക്കൻഡും.

0: വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കും അല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
4: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
3: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസ് വിരുദ്ധം.
5: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
6: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
7: പഠിത്തം കഴിഞ്ഞ നേരെ ജോലി.
8: ആ, എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തെരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും, ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
9: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
10: പ്രിയ ശ്രോതാക്കളെ, നമുക്ക് തുടരാം.
11: നമസ്തേ അനന്തപുരി.
10: കവാടം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: ഒരു വട്ടം കൂടി.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ
0: 1980 മുതൽ 2010 വരെയുള്ള കാലഘട്ടങ്ങളിലെ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന ശ്രോതാക്കൾക്കായി ആകാശവാണി അനന്തപുരി FM 101.9 അവതരിപ്പിക്കുന്നു ഒരു വട്ടം കൂടി. കേൾക്കാൻ മറക്കരുത്, ഉച്ചയ്ക്ക് 1-2 മുതൽ 2 മണിവരെ ഒരു വട്ടം കൂടി.
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

മൈലാഞ്ചി എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ എഴുതി, എ ടി ഉമ്മർ സംഗീതം നൽകി, യേശുദാസും കൂട്ടരും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: തൊഴിൽ ദർശനം.
5: ഒഡീഷയിലുള്ള നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡ് നോൺ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മൈനിംഗ് മേറ്റ് ഗ്രേഡ് 3, ഒഴിവ് 21, ജനറൽ 8, EWS 2, OBC, NCL 3, SC 3, ST 5. യോഗ്യത 10-ാം ക്ലാസ് വിജയവും അംഗീകൃത മൈനിംഗ് മേറ്റ് സർട്ടിഫിക്കറ്റും, അനുബന്ധ മേഖലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവും, പ്രായം 35 വയസ്സ് കവിയരുത്. SUPT, JOT, ഓപ്പറേറ്റർ, ഒഴിവ് 55, ജനറൽ 28, EWS 6, OBC, NCL 2, SC 12, ST 7. യോഗ്യത 10-ാം ക്ലാസ് വിജയവും ഇലക്ട്രോണിക്സ് മെക്കാനിക്, ടെക്നീഷ്യൻ മെക്കട്രോണിക്സ്, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെന്റേഷൻ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, ഫിറ്റർ ട്രേഡിൽ ITA, NCVT, NCVET അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും, പ്രായം 27 വയസ്സ് കവിയരുത്. ഓപ്പറേറ്റർ ഗ്രേഡ് 3, ഒഴിവ് 54, ജനറൽ 24, EWS 5, OBC, NCL 6, SC 8, ST 11. യോഗ്യത 10-ാം ക്ലാസ് വിജയവും ഇലക്ട്രോണിക്സ് മെക്കാനിക്, ടെക്നീഷ്യൻ മെക്കട്രോണിക്സ്, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെന്റേഷൻ, ഫിറ്റർ ട്രേഡിൽ ITA, NCVT, NCVET അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും, അനുബന്ധ മേഖലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം, പ്രായം 35 വയസ്സ് കവിയരുത്. മറ്റ് തസ്തികകളും ഒഴിവും ഓപ്പറേറ്റർ ഗ്രേഡ് 3, 6, ജൂനിയർ ഫോർമാൻ മൈൻസ് 8, ജൂനിയർ ഫോർമാൻ ഇലക്ട്രിക്കൽ 3, SUPT, JOT, ഫിറ്റർ 12, ടെക്നീഷ്യൻ ഫിറ്റർ ഗ്രേഡ് 3, 13, SUPT, JOT, ഇലക്ട്രിക്കൽ 35, ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ഗ്രേഡ് 3, 35, SUPT, JOT, ലബോറട്ടറി 6, SUPT, JOT, ഇൻസ്ട്രുമെന്റേഷൻ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് 10, ടെക്നീഷ്യൻ, ഇൻസ്ട്രുമെന്റേഷൻ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് ഗ്രേഡ് 3, 10. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയുടെയും ട്രേഡ് ടെസ്റ്റിന്റെയും അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. നാൽക്കോ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 10. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം nalcoindia.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി nalcoindia.com. ഇന്ത്യൻ ആർമി ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിലെ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അവിവാഹിതരായ പുരുഷന്മാർക്കാണ് അവസരം. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. വിവിധ എഞ്ചിനീയറിംഗ് സ്ട്രീമുകളിലായി 30 ഒഴിവുണ്ട്. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ 2027 ജനുവരിയിൽ കോഴ്സ് ആരംഭിക്കും. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ലഫ്റ്റനന്റ് റാങ്കിൽ നിയമനം ലഭിക്കും. വിഷയങ്ങളും ഒഴിവും സിവിൽ 6, കമ്പ്യൂട്ടർ സയൻസ് 6, ഇലക്ട്രിക്കൽ 2, ഇലക്ട്രോണിക്സ് 6, മെക്കാനിക്കൽ 6, കൂടാതെ മറ്റ് എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിൽ 2 ഒഴിവുമുണ്ട്. പ്രായം 20-നും 27 വയസ്സിനും ഇടയിൽ. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 11. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.joinindianarmy.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.joinindianarmy.nic.in. ഇന്ത്യൻ ആർമിയിൽ 56-ാമത് 10+2 ടെക്നിക്കൽ എൻട്രി സ്കീമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 90 ഒഴിവുണ്ട്. അവിവാഹിതരായ പുരുഷന്മാർക്ക് അപേക്ഷിക്കാം. 2027 ജനുവരിയിൽ കോഴ്സ് ആരംഭിക്കും. 4 വർഷമാണ് പരിശീലനം. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് എഞ്ചിനീയറിംഗ് ബിരുദവും ലഫ്റ്റനന്റ് റാങ്കിൽ പെർമനന്റ് കമ്മീഷൻ നിയമനവും നൽകും. യോഗ്യത 2+ വിജയം അല്ലെങ്കിൽ തത്തുല്യം. 2+ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ ആകെ 60% മാർക്ക് ഉണ്ടായിരിക്കണം. 2026 JEE മെയിൻ പരീക്ഷ എഴുതിയവരായിരിക്കണം. പ്രായം അപേക്ഷകർ 2007 July 1 മുൻപോ 2010 July 1 ശേഷമോ ജനിച്ചവരായിരിക്കരുത്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 12. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.joinindianarmy.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.joinindianarmy.nic.in.
4: തൊഴിൽ ദർശനം.
6: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
4: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: അച്ഛനും ബാപ്പയും എന്ന ചിത്രത്തിനുവേണ്ടി പി സുശീല പാടിയ ഗാനമാണ് കേട്ടത്. വയലാറിന്റെ ഗാനവരികൾ, ജി ദേവരാജന്റെ സംഗീതം. പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം പറയാം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം airtvmpm@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.
1: മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
2: ഗുഡ് ഇംഗ്ലീഷ്.
3: ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്, ദിസ് ഇസ് ഡോക്ടർ ജിഞ്ചു എസ് back with another fascinating episode of Good English. Today, we are going to talk about something that can truly transform the way you speak and write, enhancing your vocabulary. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷാ ഉപയോഗം മനോഹരമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ പദസമ്പത്ത് എങ്ങനെ മെച്ചപ്പെടുത്താം? Why is vocabulary so important? With good vocabulary, you can express exactly what you feel instead of saying very good or very bad every time. You can impress in job interviews, write better emails, tell better stories, and even enjoy reading English books and newspapers more. നല്ല വൊക്കാബുലറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വികാരങ്ങൾ കൃത്യമായി പ്രകടിപ്പിക്കാൻ കഴിയും. എപ്പോഴും വെരി ഗുഡ് അല്ലെങ്കിൽ വെരി ബാഡ് എന്ന് ആവർത്തിക്കേണ്ടി വരില്ല. അഭിമുഖങ്ങളിൽ നല്ല മതിപ്പുണ്ടാക്കാം, മികച്ച ഇമെയിലുകൾ എഴുതാം, കഥകൾ പറയുമ്പോൾ അവ രസകരമാക്കാം, പുസ്തകങ്ങളും പത്രങ്ങളും കൂടുതൽ ആസ്വദിച്ചും വായിക്കാം. വൺ ഓഫ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് വേയ്സ് ടു മേക്ക് യുവർ വൊക്കാബുലറി സ്പാർക്കിൾ ആൻഡ് ഷൈൻ

0: by avoiding the excessive use of intensifiers like very and really, as in, I'm very tired, or the movie was really good. Let us explore this further. Instead of saying, I was very surprised, you may say, I was astonished, or astounded, or stunned. For example, I was astonished when I received the job offer from the Mumbai company the very next day. Even stronger alternatives are words like flabbergasted, or dumbfounded, or taken aback. For example, she was flabbergasted to see her old school friend after 20 years at the Onam celebration. When someone asks you your opinion about a film or a book, instead of saying very good, use words like excellent, or superb, or outstanding, or phenomenal. For example, the film's climax was phenomenal. If you did not enjoy the food at a restaurant, don't simply say it was very bad. Use alternatives like terrible, or awful, or dreadful. For example, the traffic in the city during rush hours is dreadful. Similarly, you may replace very big with stronger alternatives like huge, or enormous, or massive. For example, the new IT park in Kochi is enormous. You may substitute very happy with words like thrilled, or delighted, or ecstatic. For example, I was thrilled to hear that my sister got admission in a good college. Very sad can be replaced by words like devastated or heartbroken. For example, he was devastated when he didn't clear the entrance exam. At the end of a long day, don't say that you're very tired. Instead, say you're exhausted or fatigued. For example, after the long journey from Delhi, I felt exhausted. Beautiful is a favorite adjective with many of us. We like to call everything we like beautiful, whether it's a dress, a photograph, or a design. Next time you want to call something very beautiful, try gorgeous, or stunning, or breathtaking instead. For example, the backwaters of Alappi look breathtaking at sunrise. Similarly, very important can be replaced by words like crucial, or essential, or vital. For example, learning good English is crucial for career growth. Try replacing very angry with stronger alternatives like furious or enraged. For example, my mother was furious when she saw the mess we had made in the living room. Dear friends, these are just a few of many such examples. Building your vocabulary is like planting a tree. You may not see the difference in one day, but after consistent effort for a few weeks, your English will start flowering beautifully. പദസമ്പത്ത് മെച്ചപ്പെടുത്തുന്നത് ഒരു ചെടി നടുന്നത് പോലെയാണ്. ഒരു ദിവസം കൊണ്ട് വലിയ മാറ്റം കാണില്ല. പക്ഷെ നിങ്ങൾ ദിവസവും കുറച്ച് നല്ല വാക്കുകൾ പഠിക്കുകയും ഉപയോഗിക്കുകയും ചെയ്താൽ കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് മനോഹരമായി പൂക്കും. Your conversations will become more interesting, your writing more expressive, and your confidence will grow naturally. Remember, every new word you learn and use is a step towards better communication and brighter opportunities. Keep learning, keep growing. This is Jinju signing off with warm wishes. Goodbye and good luck.
1: Good English. സമയം 8 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സിക്കിമിലെ ഗാംഗ്ടോക് പാൽജർ സ്റ്റേഡിയത്തിൽ സിക്കിം പോലീസിന് രാഷ്ട്രപതിയുടെ പോലീസ് കളർ ബഹുമതി സമ്മാനിക്കും. അർപ്പണബോധവും അച്ചടക്കവും മികച്ച പ്രവർത്തനവും കാഴ്ചവെക്കുന്ന സംസ്ഥാന പോലീസ് സേനകൾക്കാണ് രാഷ്ട്രപതി ഈ ബഹുമതി സമ്മാനിക്കുന്നത്. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. രാവിലെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികൾ ഒത്തുകൂടി. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി വി ഡി സതീശൻ ഇന്ന് കോഴിക്കോട്ടെത്തും. ഉച്ചകഴിഞ്ഞ്

0: ജൂബിലിഹാളിൽ എം പി വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി സംബന്ധിക്കും. സംസ്ഥാനത്തെ കർഷകരെ സംരക്ഷിക്കാൻ കൃത്യമായ നിലപാടും നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. വെല്ലുവിളികൾ അതിജീവിക്കാൻ കർഷകർക്കൊപ്പം ഗവൺമെന്റുമുണ്ടാകുമെന്ന് മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരപ്രദേശങ്ങളിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിന്റെ ജലനിരപ്പ് ഉയർന്നതോടെ 2 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാവും. 80 മഠങ്ങളിൽ നിന്ന് 2000 നെയ്യമൃത് സംഘാംഗങ്ങൾ കൊട്ടിയൂരിലെത്തിക്കും. ഐപിഎൽ ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 47 റൺസിന് തോൽപ്പിച്ചു. നാളെ 2 ക്വാളിഫയറിൽ അവർ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ആകാശവാണി അനന്തപുരി FM 101.9 പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.
1: നമസ്തേ അനന്തപുരി. നമസ്തേ
0: അനന്തപുരി. പ്രിയ ശ്രോതാക്കളെ, നമസ്തേ അനന്തപുരി തുടരുകയാണ്. ഈ പരിപാടി തുടക്കം മുതൽ കേട്ടവർക്ക് ഓർമ്മയുണ്ടാകും, 7 മണിക്ക് നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതിന്റെ ഉത്തരം പറയാനുള്ള നേരമാണിത്. ചോദ്യം ഇതായിരുന്നു, രാജ്യസഭയുടെ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുത്ത നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ അംഗം ആരാണ്? ഉത്തരം, ഹരിവംശ് നാരായൺ സിംഗ്. ഉത്തരം ഒരിക്കൽ കൂടി പറയാം, ഹരിവംശ് നാരായൺ സിംഗ്. രാജ്യസഭയുടെ ഉപാധ്യക്ഷ പദവിയിൽ 3rd ഊഴക്കാരനായി ഇദ്ദേഹം ഇത്തവണ എതിരില്ലാതെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്.

0: പി കുഞ്ഞിരാമൻ നായർ മലയാളത്തിലെ പ്രമുഖ കാൽപ്പനിക കവികളിൽ ഒരാളായിരുന്നു മഹാകവി പി എന്നറിയപ്പെട്ട പി കുഞ്ഞിരാമൻ നായർ. 1905 ഒക്ടോബർ 4 കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടാണ് അദ്ദേഹം ജനിച്ചത്.
1: നമസ്തേ അനന്തപുരിയിൽ, ഇനി കാലം സാക്ഷി.
0: പി കുഞ്ഞിരാമൻ നായർ മലയാളത്തിലെ പ്രമുഖ കാൽപ്പനിക കവികളിൽ ഒരാളായിരുന്നു മഹാകവി പി എന്നറിയപ്പെട്ട പി കുഞ്ഞിരാമൻ നായർ. 1905 ഒക്ടോബർ 4 കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടാണ് അദ്ദേഹം ജനിച്ചത്. വെള്ളിക്കോത്ത് പ്രൈമറി സ്കൂൾ, പട്ടാമ്പി സംസ്കൃത കോളേജ്, തഞ്ചാവൂർ സംസ്കൃത പാഠശാല എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കൂടാളി ഹൈസ്കൂൾ, കൊല്ലങ്കോട് രാജാസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ അധ്യാപകനായും വിവിധ പ്രസ്സുകളടക്കമുള്ള സ്ഥാപനങ്ങളിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. കവിതാരചനയിൽ അതീവ തൽപരനായിരുന്ന അദ്ദേഹം നാടുടനീളം സഞ്ചരിച്ചാണ് തൻ്റെ കവിതകൾ എഴുതിയിരുന്നത്. കവിത, നാടകം, ജീവചരിത്രം, പ്രബന്ധം, ആത്മകഥ, ബാലസാഹിത്യം എന്നീ വിഭാഗങ്ങളിലായി 60+ കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കവിയുടെ കാൽപ്പാടുകൾ, എന്നെ തിരയുന്ന ഞാൻ, നിത്യകന്യകയെ തേടി എന്നിവ അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായ പ്രധാന കൃതികളാണ്. താമരത്തോണി, താമരത്തേൻ, വയൽക്കരയിൽ, പൂക്കളം, കളിയച്ഛൻ തുടങ്ങി 30+ കവിതാ സമാഹാരങ്ങൾ മലയാളത്തിന് അദ്ദേഹം സമ്മാനിച്ചു. രംഗമണ്ഡപം, ഉപാസന, സ്വപ്നസഞ്ചാരി എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന നാടകങ്ങളാണ്. താമരത്തോണി എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കളിയച്ഛന് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. മലയാള കവിതയിൽ സവിശേഷമായ ഒരു അനുഭൂതി മണ്ഡലം തീർത്ത് കവിയും കവിതയും പ്രപഞ്ചവും തമ്മിലുള്ള അസാധാരണമായ ഒരു തന്മയി ഭാവത്തിലൂടെ ആസ്വാദകരിലേക്ക് തൻ്റെ സർഗസൗന്ദര്യം പകർന്നു നൽകിയ മഹാകവി പി കുഞ്ഞിരാമൻ നായർ 1978 May 27 നമ്മെ വിട്ടുപിരിഞ്ഞു.

0: കാലം സാക്ഷിയിൽ ഇന്ന് പി കുഞ്ഞിരാമൻ നായരുടെ ശബ്ദം.
1: ഞാൻ ജനിച്ച കാനങ്ങാട്ട് വെള്ളിക്കോത്ത് സ്കൂള് അഞ്ചാം തരം വരെ പഠിച്ചു. പാസ്സായോ തോച്ചോന്ന് എനിക്കിപ്പോ ഓർമ്മയില്ല. തോച്ചിട്ടുണ്ടാവണം അഞ്ചാം ക്ലാസ്സിൽ. ജയിക്കാന്നുള്ളതൊന്ന് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കണക്കിന് പേടി അന്ന് എനിക്ക് പേടിയായിരുന്നു. കണക്ക് എന്നൊന്നും എന്റെ ജീവിതത്തിൽ ഇല്ല. എഴുത്തിലുമില്ല, വാക്കിലില്ല, അത് കവിതയിലും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 13.5 വയസ്സിൽ വണ്ടി കയറി പട്ടാമ്പിക്ക്.
2: പട്ടാമ്പി
1: പഠിക്കാനാണ്. പുന്നശ്ശേരി നമ്പി നേരാണ്ട് കർമ്മയുടെ കീഴിൽ കുറച്ച് കാലം പഠിച്ചു എന്നുള്ളതാണ് എന്റെ ജീവിതത്തിൽ ആകെയുള്ള സമ്പാദ്യം. എന്നെ കവിയാക്കിയതും അതായിരിക്കാം ഒരു പക്ഷെ. അതുമാത്രമല്ല, അച്ഛന് വേറെ ഒരു ഗൂഢായിട്ടുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു, മകനെ ഒരു വൈദ്യനാക്കിയാൽ കൊള്ളാം, എന്നെ സംസ്കൃതം വേണം. എന്നാ പട്ടാമ്പി പോയി കുറച്ച് സംസ്കൃതം ആദ്യം വെളിപ്പെടുത്തി ഉണ്ടാക്കി, പിന്നീട് വൈദ്യത്തിലേക്ക് വൈദ്യനാക്കാം, വൈദ്യത്തിലേക്ക് കടക്കാം എന്നുദ്ദേശിച്ചിരിക്കണം. അപ്പോ സാധാരണ അന്നേ ഈ കാശിന്റെ കാര്യത്തിലൊക്കെ ഈ ധാരാളിത്വം സ്വഭാവത്തിലുള്ള ആളുകൾ പറയുന്ന തകരാറും ഒക്കെ അന്ന് തന്നെ തുടങ്ങി. 1 റുപ്യ ചോദിച്ചാൽ 10 റുപ്യ തരും അച്ഛൻ. അങ്ങനത്തെ അച്ഛനായിരുന്നു. അവിടുന്ന് പട്ടാമ്പി വന്ന് അവിടെ ചേർന്നു. അന്നാണ് ഈ തഞ്ചാവൂർക്കാർ ശാസ്ത്രിമാരുടെ ഒക്കെ കീഴിൽ പഠിച്ചത്. ഒരു കാവ്യവും ഒരു അലങ്കാരവും ഗുരുനാഥൻ പഠിപ്പിച്ചു, കൗമുദിയും പഠിപ്പിച്ചു ഗുരുനാഥൻ. മലയാളത്തില് വായിക്കലും പഠിക്കലൊന്നും ഇല്ലെങ്കിലും അത് സ്വതവേ കയ്യിലുണ്ട് എന്നൊരു തോന്നലുണ്ടായി.
0: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് പി കുഞ്ഞിരാമൻ നായരുടെ ശബ്ദം.
3: സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
6: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
5: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
6: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല.
5: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി
6: വേലായുധൻ പിള്ള ആൻഡ് സൺസ് റഹ്മാനിയ ലൈൻ ചാല.
7: പരദേശി എന്ന ചിത്രത്തിനുവേണ്ടി സുജാതയും മഞ്ജരിയും ഗായക സംഘവും പാടിയ ഗാനം കേൾക്കാം. റഫീഖ് അഹമ്മദിന്റെ ഗാനവരികളും രമേഷ് നാരായണന്റെ സംഗീതവും.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
5: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ May 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111, ആകാശവാണി, ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ May 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് May 31 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
7: നമുക്ക് ചുറ്റും ഗവൺമെന്റ് VHSS കോട്ടുകാലിൽ അധ്യാപക നിയമനത്തിനായി ഇന്ന് നടത്താനിരുന്ന അഭിമുഖം ശനിയാഴ്ച രാവിലെ 10 മാറ്റിയെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9496036223 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിവിധ പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. NV കൃഷ്ണവാര്യർ സ്മാരക വൈജ്ഞാനിക പുരസ്കാരം, ഡോക്ടർ KM ജോർജ് സ്മാരക ഗവേഷണ പുരസ്കാരം, MP കുമാരൻ സ്മാരക വിവർത്തന പുരസ്കാരം എന്നീ പുരസ്കാരങ്ങൾ 2025 January 1 മുതൽ December 3 വരെ ആദ്യ പതിപ്പായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള മൌലിക കൃതികളും അവാർഡ് ചെയ്ത PhD ഗവേഷണ പ്രബന്ധങ്ങളുമാണ് ഇതിനായി പരിഗണിക്കുക. അവസാന തീയതി July 31. കൂടുതൽ വിവരങ്ങൾക്ക് 9447956162 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 2026-27 അധ്യയന വർഷത്തിൽ ലാറ്ററൽ എൻട്രി വഴി നേരിട്ട് ഡിപ്ലോമ 2ാം വർഷത്തിലേക്കുള്ള സംസ്ഥാന തലത്തിലുള്ള പ്രവേശന നടപടികൾ ഈ മാസം 18 ആരംഭിച്ചു. കേരളത്തിലെ മുഴുവൻ സർക്കാർ എയ്ഡഡ് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിലേക്ക് ലാറ്ററൽ എൻട്രി വഴി 2ാം വർഷ ഡിപ്ലോമ പ്രവേശനത്തിന് ഇനി പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി പ്രവേശനത്തിന് അപേക്ഷിക്കാവുന്നതാണ്. +2 VHSC അല്ലെങ്കിൽ ITI KGCE വിഭാഗക്കാർ 50% കുറയാത്ത മാർക്ക് ലഭിച്ച് പാസായി ഉന്നത പഠനത്തിന് അർഹത നേടിയിരിക്കണം. +2 അല്ലെങ്കിൽ VHSC വിഭാഗക്കാർ ഫിസിക്സ്, മാത്തമെറ്റിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ AICTE നിഷ്കർഷിച്ചിരിക്കുന്ന അഡീഷണൽ കോഴ്സുകളിൽ ഏതെങ്കിലും പഠിച്ച് പാസ്സായിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ 2 വർഷ മെട്രിക്, ITI, KGCE കോഴ്സുകൾ പഠിച്ച് പാസ്സായിരിക്കേണ്ടതാണ്. ലാറ്ററൽ എൻട്രി വഴി പ്രവേശനം നേടുന്നവർ പ്രോസ്പെക്ടസിൽ പ്രതിപാദിച്ചിട്ടുള്ള 1ാം വർഷത്തിന്റെ അധിക വിഷയങ്ങൾ നിശ്ചിത സമയത്തിനകം പാസ്സാകേണ്ടതാണ്. പൊതുവിഭാഗങ്ങൾക്ക് ₹400 പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ₹200 അപേക്ഷാ ഫീസ്. May 18 ആരംഭിച്ച ഓൺലൈൻ അപേക്ഷാ സമർപ്പണം June 3 വരെ തുടരുന്നതാണ്. നമുക്ക് ചുറ്റുമാണ് കേട്ടത്.

0: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
3: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീൻഡ് യൂണിവേഴ്സിറ്റി.

0: സന്തോഷ് വർമ്മ എഴുതി, എം ജി ശ്രീകുമാർ ഈണം നൽകി, മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം അറബിയും ഒട്ടകവും പി മാധവൻ നായരും ഇൻ ഒരു മരുഭൂമി കഥ.
1: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: Swinger Sales and Services
4: 30 വർഷത്തെ സേവന പാരമ്പര്യം. പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
3: Swinger Sales and Services, പഴവങ്ങാടി, തിരുവനന്തപുരം. 4 2 4 6 9 7 1 9.
5: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും അലയണ്ട. കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
6: അസീസ് ചിക്കൻ ഷോപ്പ്, കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം.
5: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലമൂട്.
7: ഏവർക്കും അസീസ് ചിക്കൻ ഷോപ്പിന്റെ ബക്രീദ് ആശംസകൾ.
0: പി ഭാസ്കരന്റെ ഗാനവരികൾ, MS ബാബുരാജിന്റെ സംഗീതം, KP ഉദയഭാനു പാടിയ ഗാനം, ചിത്രം

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
4: സമയം 8:30.
5: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
6: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
7: നോവൽ സഞ്ചാരം.
8: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
9: വേലുമാൻ തെറ്റിപ്പിരിഞ്ഞുവെന്ന വാർത്ത നാട്ടിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കി. സ്വത്തുകാരനായ അയാളെ മുഷിപ്പിക്കത്തക്കവണ്ണം അത്ര വലുതാണോ ഒരനാഥ കുട്ടി എന്നതായിരുന്നു നാട്ടുകാരുടെ സംശയം. ഒന്നുകിൽ മാസ്റ്റർ ഒരു വിഡ്ഢിയാണ്, അല്ലെങ്കിൽ ഈ കുട്ടിയുമായി അയാൾക്ക് എന്തോ നിഗൂഢ ബന്ധമുണ്ട്. ഇങ്ങനെയായി സംഭാഷണത്തിൻ്റെ പോക്ക്. നമ്പിടിയുടെ അഞ്ചാംപുരയിൽ നിന്നാണ് ഈ സംസാരം ഉത്ഭവിച്ചത്. അയൽപ്പക്കക്കാരുടെ കർമ്മമാർഗങ്ങളെക്കുറിച്ചും ധർമ്മബോധങ്ങളെക്കുറിച്ചും അവിടെ എപ്പോഴും ചർച്ച നടക്കാറുണ്ട്. സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ചിന്തിക്കേണ്ടതില്ല. ആ നാട്ടിലെ ഏറ്റവും വലിയ ജന്മി കുടുംബമാണത്. നെല്ലുണ്ട്, പണവുമുണ്ട്. അയൽപ്പക്കക്കാരുടെ നടപടി ദൂഷ്യങ്ങൾ, അടുത്ത മാസത്തിലുണ്ടാകുന്ന പിറന്നാൾ സദ്യകൾ, ചാത്തങ്ങൾ, അവയ്ക്കുണ്ടാകേണ്ട വിഭവങ്ങൾ, ഉത്സവങ്ങൾ, ഇവയൊക്കെയാണ് അവിടെ അന്വേഷണ വിഷയമാവുക പതിവ്. ഒന്നുമില്ലാതെ ഒരാളിത് ചെയ്യും.

0: വേലു നായർ സൂചിപ്പിച്ചതിലും കാര്യമുണ്ട് എന്നായി അവിടത്തെ തറവാട്ടമ്മ. പക്ഷേ മാസ്റ്റർ ഒരു സാധുവാണ്. വേലക്കാരികൾ ഒരു പരിചയമായി ചെന്നു നോക്കി. എടി, ഇക്കാര്യത്തിൽ സാധുവും സമർത്ഥനുമില്ല, എല്ലാവർക്കും പിറക്കും കുട്ടി. താൻ പറഞ്ഞത് സ്വൽപ്പം ബുദ്ധിപൂർവമായ കാര്യമാണെന്ന ഒരു മുഖഭാവമുണ്ടായി ആ തറവാട്ടമ്മയ്ക്ക്. അതിന് വേലക്കാരികൾക്ക് മറുപടിയില്ലായിരുന്നു. ബുദ്ധിമതികളല്ലാത്ത അവരും പെറ്റിട്ടുണ്ട്. ആ സംഭാഷണം മേലടുക്കളയിൽ നിന്ന് കുളക്കടവിലേക്കും അവിടെ നിന്ന് വീടുകളിലേക്കും പകർന്നു. എന്റെയടോ, എന്നാലും മാധവിയമ്മ ഇതറിഞ്ഞിട്ട് പൊറുക്കുവോ? ചില പെണ്ണുങ്ങൾക്കൊരു സംശയം. പൊറുക്കുകയല്ലാതെ ഭർത്താവിനെ കളയാനോ? ആ ചോദ്യം എല്ലാ സ്ത്രീകളുടെയും മനസ്സിൽ കുറിക്കുകൊണ്ടു. അതും നേരാ, ഇക്കാലത്ത് ആർക്കും സംബന്ധക്കാരനെ കളയാൻ കഴിയില്ല. പണ്ടാണെങ്കിൽ ഒരുത്തൻ പോയാൽ അപ്പോ വരും വേറെ ഒരുത്തൻ. ചെറുപ്പത്തിൽ കൊന്ന പൂത്ത പോലെയല്ലായിരുന്നോ? ഇപ്പോ വെച്ച് ആണുങ്ങൾക്ക് നാല് സംബന്ധം തുടങ്ങാൻ ഉശിരില്ല. പെണ്ണുങ്ങൾക്ക് തലയിലെഴുത്തുമില്ല. മൂന്ന് സംബന്ധം വകയിൽ 17 കുട്ടികളെ പ്രസവിച്ച ഒരു കിഴവി അഭിപ്രായപ്പെട്ടു. എവിടെയായാലും അയാളുടെ കുട്ടിയല്ലേ? കാരണം കണ്ടെത്താൻ കഴിയാത്തിടത്ത് ആളുകൾ സങ്കല്പത്തെ പ്രതിഷ്ഠിച്ച്, രൂപം കിട്ടാത്തിടത്ത് നിഴലിനെ മുറുകെ പിടിച്ചു. ആവർത്തിച്ചാവർത്തിച്ച് അതിന് ഒരു സത്യത്തിൻ്റെ ഝായയുണ്ടാക്കുകയും ചെയ്തു. പിന്നെ കൊമ്പുകളും ചിനച്ചങ്ങളും.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
4: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനമാരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

0: സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
3: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യഹൂദ ക്രൈസ്തവ വിശ്വാസങ്ങളനുസരിച്ച് ദൈവം സ്വന്തം രൂപത്തിൽ സൃഷ്ടിച്ച ലോകത്തിലെ ആദ്യത്തെ പുരുഷനും സ്ത്രീയുമാണ് ആദാമും ഹൗവയും എന്ന് പറയപ്പെടുന്നു. ആദാമും ഹൗവയും അവർ താമസിച്ചിരുന്ന ഏദൻ തോട്ടവും നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങളിലും പലപ്പോഴും ഇടം പിടിച്ചിട്ടുണ്ട്. ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ ആദാമും ഹൗവയും അവരുടെ പ്രണയവും പ്രതിപാദിക്കുന്ന ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം.

അഗ്നിപുഷ്പം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ഒ എൻ വി കുറുപ്പിന്റെ ഗാനവരികളും എം കെ അർജുനന്റെ സംഗീതവും. ആദമാണോ ഹൗവയാണോ ആദ്യം തങ്ങളുടെ ഉള്ളിലെ അനുരാഗം തുറന്നു പറഞ്ഞിട്ടുണ്ടാവുക എന്നത് തലമുറകൾ എന്നും കൗതുകത്തോടെ ആരായുന്ന ഒരു ചോദ്യമാണ്. പ്രിയമുള്ള സോഫിയ എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ എഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനത്തിലും അങ്ങനെയൊരു കൗതുകം നമുക്ക് ദർശിക്കാം.

ഏദനിൽ ആദിയിൽ ആദവും ഹൗവയും സ്ത്രീ പുരുഷ വികാരത്തിൻ വിത്തിട്ടു. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ സാഹിത്യം, ജി ദേവരാജന്റെ സംഗീതം, ഗായകൻ കാർത്തികേയൻ, ചിത്രം അടിമക്കച്ചവടം.

0: ആദവും ഹൗവയും അവരുടെ പ്രണയവും പ്രതിപാദിക്കുന്ന മൂന്ന് ഗാനങ്ങളുമായി വന്ന ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇവിടെ പൂർണ്ണമാകുന്നു. അഗ്നിപുഷ്പം, പ്രിയമുള്ള സോഫിയ എന്നീ ചിത്രങ്ങൾക്ക് വേണ്ടി യേശുദാസും അടിമക്കച്ചവടം എന്ന ചിത്രത്തിനുവേണ്ടി കാർത്തികേയനും പാടിയ ഗാനങ്ങളാണ് നാം ഇന്ന് കേട്ടത്. മറ്റൊരു വിഷയവുമായി തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം വീണ്ടും എത്തും നാളെ രാവിലെ 8:35. നമസ്തേ അനന്തപുരിയിൽ.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: യോഗസൗഖ്യം.
3: ഇന്നീ പരിപാടിയിൽ ശവാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ വസുന്ധര വി ആർ.
4: യോഗാഭ്യാസത്തിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടും എന്നാൽ ഏറ്റവും പ്രയോജനപ്രദമായ ആസനമാണ് ശവാസനം. ശരീരത്തിന്റെ സകല ഭാഗങ്ങളെയും തളർത്തി മലർന്നു കിടക്കുക. കാലുകൾ പരസ്പരം തൊടാതെ അല്പം അകറ്റി, കൈപ്പത്തികൾ ശരീരത്തിൽ നിന്നും അരിവശങ്ങളിൽ അകറ്റി, ഉള്ളം കൈ മലർത്തി കിടക്കുക. ഈ നിലയിലാണ് നമ്മൾ കിടക്കേണ്ടത്. ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നമ്മളുടെ ശ്വാസത്തിലുമാണ്. ശരീരത്തിന്റെ എല്ലാ മാംസപേശികളെയും പൂർണ്ണമായും അയച്ചിടുക. തുടർന്ന് യഥാക്രമം കാലിൽ നിന്ന് മേൽപോട്ടുള്ള ശരീരഭാഗങ്ങളെ സാവധാനത്തിൽ അയച്ചു വിടുക. ഏറ്റവും ഒടുവിൽ മുഖത്തെ പേശികളും അയക്കുക. മെല്ലെ കണ്ണുകളുടെ കൃഷ്ണമണി അനക്കാതെ വയ്ക്കുക. ഇപ്പോൾ ശവാസനമായി. ഈ ആസനത്തിൽ യാതൊരു ചിന്ത കൂടാതെ ശരീരവും അനക്കാതെ കിടക്കുക. എത്ര നേരം നമുക്ക് ഈ ആസനം നിലനിർത്താമോ അത്രയും നല്ലതാണ്. ശ്വാസം അകത്തോട്ടും പുറത്തേക്കും വിടുന്നത് സാവധാനത്തിലായിരിക്കണം. മൂക്കിന്റെ ദ്വാരത്തിൽ കൂടെ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കേണ്ടതും പുറത്തേക്ക് വിടേണ്ടതും. കൂടുതൽ ബലപ്രയോഗമോ മുഖത്ത് ഗോഷ്ഠികളോ കൂടാതെ കഴിയുന്നത്ര ദീർഘമായി ശ്വാസം എടുത്തു വിടേണ്ടതാണ്. ശ്വാസം അകത്തോട്ട് വിടുമ്പോൾ 4-5 സെക്കൻഡ് സമയത്തിൽ കൂടുതൽ അകത്ത് തടഞ്ഞു നിർത്താൻ പാടുള്ളതല്ല. പൊടിയും മറ്റു മാലിന്യവും കലർന്ന വായു ദീർഘമായി ഉള്ളിലേക്ക് ശ്വസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതൊരു യോഗാഭ്യാസ മുറ ചെയ്യുന്നതിനു മുന്നേയും അവസാനവും ശവാസനം ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. യോഗാസനത്തിൽ നിന്ന് തിരിച്ചു വരാൻ കാലുകൾ പരസ്പരം ചേർത്ത് വയ്ക്കുക, കൈകൾ ശരീരത്തിനോട് ചേർത്ത് വയ്ക്കുക. ശേഷം കൈപ്പത്തിയും കാലിന്റെ പാദങ്ങളും ചെറുതായിട്ട് അനക്കി, ശിരസ് അല്പം അനക്കി, കാലുകൾ ചേർത്ത് ശരീരം നിവർന്നു കിടക്കുക. വലത്തെ വശത്തോട്ട് ചരിയാനായിട്ട് നിങ്ങളുടെ വലത്തെ കൈ മുകളിലേക്ക് ഉയർത്തുക, ഇടത്തെ കാല് മുട്ടിൽ വെച്ച് മടക്കുക. ശേഷം വലത്തെ വശത്തോട്ട് ചരിഞ്ഞ് സാവധാനത്തിൽ എഴുന്നേറ്റ് ഇരിക്കുക. ശവാസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അത് നോർമലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലഘൂകരിക്കുന്നു. പ്രത്യേകിച്ചും രക്തസമ്മർദ്ദം, ഡയബറ്റീസ്, അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള മാനസിക പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാൻ ശവാസനയിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. ദിവസവും രാവിലെയും വൈകുന്നേരവും നമുക്ക് ശവാസന അഭ്യസിക്കുന്നത് വളരെയധികം നല്ലതാണ്.
3: ശവാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ വസുന്ധര വി ആർ.
5: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
6: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
8: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
7: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
9: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
0: ഇനി നമസ്തേ അനന്തപുരിയുടെ കൊച്ചു കൂട്ടുകാർക്കായി ഒരു ഗാനം. ഗാനരചന നിഷാദ് അഹമ്മദ്, സംഗീതം ശാശ്വത്, ഗായിക ബേബി മിച്ച സന്ദീപ് തോമസ്. ചിത്രം പെട്ടി ലാംബട്രാ.

0: പെട്ടിലാമ്പട്ര എന്ന ചിത്രത്തിനു വേണ്ടി ബേബി മിച്ച സന്ദീപ് തോമസ് പാടിയ ഗാനമാണ് കേട്ടത്. ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ നമ്ുടെ സ്വന്തം ആകാശവാണി അനന്തപുരി FM 101.9 തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി കാതിൽ ഒരു പാട്ട്. ഈ പരിപാടിയിൽ പങ്കെടുക്കാനും ഇഷ്ടഗാനങ്ങൾ തത്സമയം ആവശ്യപ്പെടാനും നമ്പറുകൾ പറയാം. 9495964321. മറ്റൊരു നമ്പർ 9495964321. ഒരു നമ്പർ കൂടിയുണ്ട്, 9495565631. കാതിൽ ഒരു പാട്ട് ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
6: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളി ഏജൻസീസ്.
7: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
8: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
9: ഇന്ന് ശാസ്ത്രലോകത്തിൽ വാഗമരത്തോപ്പിലെ ഐവകൾ, ഒരു ചെറിയ വലിയ വൃക്ഷ സംഭാഷണം. ഡോക്ടർ ലിജ എം സംസാരിക്കുന്നു.
10: ഇല പൊഴിയുന്ന പേപ്പർ ബിർച്ച് ചെടിയിൽ നിന്ന് വേനൽക്കാലത്ത് വലിയ അളവിൽ കാർബൺ നിത്യഹരിത സസ്യമായ ഫെറിലേക്ക് ചില ഭൂഗർഭ പാതകളിലൂടെ നീങ്ങുന്നതായി അവർ കണ്ടു. എന്നാൽ ശരത്കാലത്ത് ബിർച്ചിന്റെ ഇലകളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ നിത്യഹരിത ഫെറിൽ നിന്നും കാർബൺ തിരിച്ച് ബിർച്ചിലേക്ക് വന്നുചേരുന്നതായും അവർക്ക് മനസ്സിലായി.
9: ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.
0: ഇന്നത്തെ നമസ്തേ അനന്തപുരിയിൽ ഒരു ചലച്ചിത്രഗാനം കൂടി നമുക്ക് കേൾക്കാം. 1983 ഫാസിൽ സംവിധാനം ചെയ്ത ഈറ്റില്ലം എന്ന ചിത്രത്തിനുവേണ്ടി കാവാലം നാരായണ പണിക്കർ എഴുതി, ഏറ്റവും ഉമ്മറീണം പകർന്ന് യേശുദാസ് പാടിയത്.

മനസ്സു നിറച്ചും നിനക്കു സലാം മുത്തേ മുത്തേ മുത്തേ, മനസ്സു നിറച്ചും നിനക്കു സലാം ഇഹത്തിനും പരത്തിനും പൊരുളാന മുത്തേ മുത്തേ മണിമുത്തേ മുത്തേ, മനസ്സു നിറച്ചും

0: മനസ്സു നിറച്ചും നിനക്കു സലാം മുത്തേ മണിമുത്തേ മുത്തേ.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരിയുടെ ഒരധ്യായം കൂടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ബലിപ്പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. നമസ്തേ അനന്തപുരിയുമായി ഇന്ന് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ലങ്കേഷ് അഗസ്ത്യകോട്. നമസ്തേ അനന്തപുരി വീണ്ടും എത്തും നാളെ രാവിലെ 6:02 അറിയിപ്പുകൾക്ക് ശേഷം. ഇത് ആകാശവാണി അനന്തപുരി FM 101.9, സമയം 9:00. പ്രിയ ശ്രോതാക്കളെ, ഇനി 9:30 വരെ ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 9:30. ഗാനോപഹാരം. പ്രിയ ശ്രോതാക്കൾക്ക് ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഗാനോപഹാരത്തിൽ 1991 മുതൽ 2000 വരെയുള്ള വർഷങ്ങളിൽ പുറത്തുവന്ന മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം. ആദ്യം 1994 തുളസീദാസിന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന മലപ്പുറം ഹാജി മഹാനായ ജോജി എന്ന ചിത്രത്തിനുവേണ്ടി ജി വേണുഗോപാലും ചിത്രയും പാടിയ ഗാനം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ജോൺസൺ.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
5: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
6: വേണം വേണം, ചെല്ലം പോവാം.
7: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല്ല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
8: 1991 വി ആർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത കാക്കത്തൊള്ളായിരം എന്ന ചിത്രത്തിലെ ഗാനമാണ് ഗാനോപഹാരത്തിൽ ഇനി. എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. കൈതപ്രത്തിന്റെ ഗാനവരികൾ, ജോൺസന്റെ സംഗീതം.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്കുക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ഗാനോപഹാരം തുടരുകയാണ്. സായികുമാർ, കനക, രേഖ, ഇന്നസെന്റ് എന്നിവർ പ്രധാന വേഷങ്ങൾ ചെയ്ത് 1992 UV ബാബു സംവിധാനം ചെയ്ത ചിത്രമാണ് വസുധ. ഈ ചിത്രത്തിനുവേണ്ടി S. രമേശൻ നായർ എഴുതി, പെരുമ്പാവൂർ G. രവീന്ദ്രനാഥ് ഈണം പകർന്ന്, M. ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം.

0: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
1: 1991 മുതൽ 2000 വരെയുള്ള വർഷങ്ങൾ പുറത്തുവന്ന ചലച്ചിത്ര ഗാനങ്ങളുമായി ഗാനോപഹാരം തുടരുകയാണ്. 1996 അനിൽ ബാബു സംവിധാനം ചെയ്ത അരമന വീടും 500 ഏക്കറും എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനമാണ് ഇനി. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രാജാമണി.

പി ജി വിശ്വംഭരന്റെ സംവിധാനത്തിൽ 1997 പുറത്തുവന്ന ചിത്രമാണ് സുവർണ സിംഹാസനം. ഈ ചിത്രത്തിനു വേണ്ടി കൈതപ്രം എഴുതി ഔസേപ്പച്ചൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാറും സുജാതയും കൂട്ടരും പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ ഇനി.

0: പോലീസ്.
1: മിസ് സീമ.
0: അതെ.
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീ ആ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: 2000 TS സുരേഷ് ബാബു സംവിധാനം ചെയ്ത മാർക്ക് ആന്റണി എന്ന ചിത്രത്തിലെ ഗാനം കൂടി കേൾക്കാം. VM കുട്ടിയുടെ ഗാനവരികൾ, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം, ഗായകൻ യേശുദാസ്.

0: 1991 മുതൽ 2000 വരെയുള്ള വർഷങ്ങളിൽ പുറത്തുവന്ന മലയാള ചലച്ചിത്ര ഗാനങ്ങളാണ് ഇന്നത്തെ ഗാനോപഹാരത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. മലപ്പുറം ഹാജി മഹാനായ ജോജി, കാക്കത്തൊള്ളായിരം, വസുധ, അരമന വീടും 500 ഏക്കറും, സുവർണ സിംഹാസനം, മാർക്ക് ആന്റണി എന്നീ ചിത്രങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത 6 പാട്ടുകളാണ് നമ്മൾ ഇന്ന് കേട്ടത്. ഗാനോപഹാരം വീണ്ടും എത്തും നാളെ രാവിലെ 9:30. നാളെ ഈ പരിപാടിയിൽ 2001 മുതൽ 2010 വരെയുള്ള വർഷങ്ങളിൽ പുറത്തുവന്ന മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം. സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങളുടെ പൂർത്തീകരണം വേഗത്തിലാക്കാൻ സംസ്ഥാനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ 51st പ്രഗതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. മുഖ്യമന്ത്രി വി ഡി സതീശൻ മലപ്പുറം പാണക്കാട്ട് എത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേൽ ചർച്ചയും ഉണ്ടാകും. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് പി ഡി എസ് പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രിസഭായോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശിപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ ആഭ്യന്തര വനിതാ ശിശു വികസന ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. വിവാഹം, വിവാഹമോചനം, ജീവനാംശം, പൈതൃക സ്വത്തവകാശം എന്നിവയടക്കം വിഷയങ്ങൾക്കാണ് റിപ്പോർട്ടിൽ പ്രാധാന്യം നൽകുന്നത്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ അക്കാദമി ഗ്രൌണ്ടിൽ നടത്തി. ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യ അതിഥിയായി. സൌദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ റിയാദിൽ ജയിലിലായിരുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം നാട്ടിലെത്തി. 20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷമാണ് റഹീം കോഴിക്കോട് ഫറോക്കിലെ വീട്ടിലെത്തിയത്. പി വി കെ നെടുങ്ങാടി സ്മാരക മാധ്യമ അവാർഡിന് ജനം ടിവി പാലക്കാട് സീനിയർ റിപ്പോർട്ടർ അരുൺ ആലത്തൂർ അർഹനായി. നാളെ രാവിലെ കോഴിക്കോട് ചാലപ്പുറം കേസരി ഭവനിൽ News18 TV മാനേജിംഗ് എഡിറ്റർ വിവേക് നാരായണൻ അവാർഡ് സമ്മാനിക്കും. ആകാശവാണി അനന്തപുരി FM 101.9 പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക് കേൾക്കാം.

0: എത്ര അകലെയാണെങ്കിലും മനസ്സുകൊണ്ട് എപ്പോഴും അരികിലാണെന്ന് ഒന്നറിയിക്കാൻ. വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രിയ കൂട്ടുകാരെ മറന്നിട്ടില്ലെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാൻ. കാലങ്ങളും കാതങ്ങളും ഏറെ കഴിഞ്ഞാലും ഓർമ്മകൾ അത്രമേൽ ഹൃദ്യവും മധുരവും എന്നോതുവാൻ. ഇതാ പ്രിയപ്പെട്ടവരുടെ സ്നേഹം നിറഞ്ഞ സന്ദേശങ്ങളും പ്രിയ ഗാനങ്ങളുമായി ഹലോ സന്ദേശഗാനം. പ്രിയപ്പെട്ട ഹലോ സന്ദേശഗാനത്തിന് ആകാശവാണി പരിപാടികൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. ഏറെ പ്രിയപ്പെട്ട പരിപാടിയാണ് ഹലോ സന്ദേശഗാനം. എന്റെ പേര് ലക്ഷ്മി ദിലീപ്. ഭൗതികശാസ്ത്ര ബിരുദം പൂർത്തിയാക്കി അങ്ങനെ 3 വർഷത്തെ കലാലയ ജീവിതത്തിന് മനസ്സില്ലാ മനസ്സോടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ക്യാമ്പസ് കാലഘട്ടമായിരുന്നു കാത്തോലിക്കേറ്റ് കോളേജ് സമ്മാനിച്ചത്. നമ്മളെപ്പോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മളങ്ങ് മാറ്റിയെടുക്കും. അതാണല്ലോ ക്യാമ്പസ് ലൈഫ്. CBSE ആയിരുന്ന അലനെ ഞങ്ങളുടെ സ്റ്റേറ്റ്സ് പിള്ളറെല്ലാം കൂടി അങ്ങ് മാറ്റിയെടുത്തു. ആ അലൻ എം സാബുവിനു വേണ്ടിയാണ് ഈ സന്ദേശം. ഇൻസ്റ്റാഗ്രാമിൽ തീരമേ തീരമേ എന്ന പാട്ടിട്ടത് കണ്ടപ്പോഴാണ് ബർത്ത്ഡേക്ക് അവനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നതായി ഞാൻ ഓർക്കുന്നത്. April 25 ബർത്ത്ഡേ. ഹലോ സന്ദേശഗാനത്തിൽ ഉൾപ്പെടുത്തണം എന്ന് തന്നെയായിരുന്നെങ്കിലും പക്ഷേ ആ സമയത്ത് പരീക്ഷയായിപ്പോയി. അലൻ കോളേജ് യൂണിയൻ ആർട്സ് ക്ലബ് സെക്രട്ടറിയാണ്. എന്തായാലും ആർട്സ് ഫെസ്റ്റിവൽ അടിപൊളിയായിരുന്നു. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് മാപ്പിളപ്പാട്ടിന് 1st place നേടുകയും ചെയ്തു. റൊണാൾഡോ ഫാനാണ്, ഒത്തിരി സിനിമകൾ ഇഷ്ടപ്പെടുന്നു. ഈ സന്ദേശം അയക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. അലന്റെ സംസാര രീതിക്കോ ശബ്ദത്തിനോ ചിലപ്പോഴൊക്കെ മനേഷ് സാറിൻ്റേതുമായി സാദൃശ്യം തോന്നിയിട്ടുണ്ട്. ഞാൻ അവന്റെ ശബ്ദ സന്ദേശം എന്റെ വീട്ടിൽ കേൾപ്പിച്ചപ്പോൾ വീട്ടുകാരും അത് ശരിവച്ചു. എന്തായാലും പ്രിയ സുഹൃത്തിനെ ഹലോ സന്ദേശഗാനത്തിൽ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ പത്തനംതിട്ട കൊടുന്തറയിൽ നിന്ന് ലക്ഷ്മി ദിലീപ്. ആഹാ, അങ്ങനെ ഒരു അപരണം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണമല്ലോ. ഹലോ.
1: ഹലോ
0: ഹലോ, അലനല്ലേ?
1: അതെ, ആരാണ്?
0: ഞാൻ ആ ഇൻസ്റ്റയില് തീരമേ തീരമേ എന്നുള്ള പാട്ട് കേട്ടു. അപ്പൊ പിന്നെ അലനെ വിളിച്ചാൽ ഒരു പാട്ട് കിട്ടിയെങ്കിലോ എന്ന് വിചാരിച്ച് വിളിച്ചതാ. അതിന്റെ കൂടെ കുറച്ച് വൈകി ഒരു ആശംസയും കൂടി പറയാനുണ്ട്. കുറച്ചെന്ന് വെച്ചാൽ ഒരു മാസമേ വൈകിട്ടുള്ളൂ. ഒരു മാസം വൈകി ഒരു ഹാപ്പി ബർത്ത്ഡേ ടു യു പറഞ്ഞാൽ സ്വീകരിക്കൂ? ആ താങ്ക്യൂന്റെ കൂടെ ഒരു പാട്ട്, ഒരു 4 പാട്ടും കൂടി കിട്ടിയാൽ വലിയ സന്തോഷം. അത് പറയാം. ആദ്യം പാട്ട്, പിന്നെ എല്ലാം ഞാൻ വെളിപ്പെടുത്തും. അനീഷ് ഒന്നുമല്ല. അതിപ്പോ എനിക്ക് എന്റെ ശബ്ദം പോലെയല്ലേ ഇരിക്കുള്ളൂ.
1: അല്ലല്ലോ, വോയിസ് ചേഞ്ച് ചെയ്യുന്ന ആപ്പല്ലാണ്.
0: ഇത് പാട്ട് പാടിയില്ലെങ്കിൽ എനിക്കൊരു ആപ്പാവും. അലൻ, അലൻ ഇങ്ങനെ ഞാൻ ആരാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം അങ്ങ് പാട്ടങ്ങ് പാടിയിരുന്നെങ്കിലോ? ഒന്നുമല്ലെങ്കിലും ഒരു മാസം കഴിഞ്ഞെങ്കിലും ബർത്ത്ഡേ വിഷ് ചെയ്ത ആളല്ലേ ഞാൻ. MG കലോത്സവത്തിന് മാപ്പിളപ്പാട്ടിന് ഫസ്റ്റ് ഉണ്ടായിരുന്നല്ലേ? ആ, അതിനും കൺഗ്രാറ്റ്സ്. അതൊക്കെ പോട്ടെ, ഇനി അടുത്ത മാസം വേൾഡ് കപ്പ് തുടങ്ങാൻ പോവാണല്ലോ. പോർച്ചുഗൽ ഇത്തവണ എവിടെയെങ്കിലും ഒക്കെ എത്തുമോ? എവിടെ
1: എത്തും?
0: ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ആരാ എന്ന് ഞാൻ പറഞ്ഞോളാം. പക്ഷെ എനിക്ക് പാട്ട് പാടിത്താ. അനീഷ് ഒന്നുമല്ല, എനിക്ക് പാട്ട് പാടിത്താ. എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പഠിക്കും. ഞാൻ പറഞ്ഞല്ലോ, പാട്ട് പാടി തീരുന്നത് ഞാൻ ആരാന്ന് പറയും. എന്തായാലും കാത്തലിക്കേറ്റ് കോളേജുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്, അത്രയും മാത്രമേ പറയാൻ പറ്റൂ. കാത്തലിക്കേറ്റ് കോളേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൾ അന്നേ പറയാൻ പറ്റൂ. കാത്തലിക്കേറ്റ് കോളേജിൽ ഞാൻ പണ്ടം കണ്ട് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ.
1: പാട്ടിപ്പോ പാട്ട് പറ.

ആകാശം നിൽക്കുന്നൊരുക്കുന്നാലും കാട്ടു ചമ്പകം പൂത്തോട്ടെ നാട്ടു തത്തമ്മ.

0: ഈ നരങ്ങ
1: അത്ര ഞാൻ വിചാരിച്ചു അത് മൊത്തം അങ്ങ് പാടുമെന്ന്.
0: അത്രേ ഉള്ളൂ
1: അയ്യേ, ആ ഹുക്ക് ലൈൻ മാത്രം പാടി അങ്ങ് അവസാനിപ്പിച്ചളഞ്ഞു.
0: ബ്രോ.
1: ഒരു ലക്ഷ്മി ദിലീപിന്റെ ഓർമ്മയുണ്ടോ?
0: ഉണ്ട്.
1: ആര്? ആ ശരി, ലക്ഷ്മി ദിലീപിന്റെ ശബ്ദം ഇതാണ്.
0: സൗണ്ട് മാറ്റിയതല്ലേ?
1: ലക്ഷ്മി ദിലീപ് പറയുന്നത് എന്റെ ശബ്ദവും അലന്റെ ശബ്ദവും ഒരുപോലെ ഇരിക്കുന്നു എന്നാണ്. നമ്മൾ ഒരുമിച്ച് കൊപ്രാക്കളത്തിലേക്ക് സൈക്കിളിൽ യാത്ര ചെയ്യുന്നു എന്നാണ് ലക്ഷ്മി ദിലീപ് പറയുന്നത്. ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടിയിൽ നിന്ന് വിളിച്ചതാണ്.
0: അയ്യോ,
1: അതിനെന്താ അയ്യോ? ലക്ഷ്മി ദിലീപ് ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടിയിലേക്ക് ഒരു സന്ദേശം അയച്ചു. എന്റെ സുഹൃത്ത് CBSE പഠിച്ച് വന്ന അലനെ അവർ സ്റ്റേറ്റ് പഠിച്ച പിള്ളേരെല്ലാരും കൂടി സ്റ്റേറ്റ് പയ്യനാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെയാണോ? അങ്ങനല്ല, അങ്ങനെ അല്ലാതല്ല, കിടന്നു ഉരുളണ്ട.
0: ആ
1: പിള്ളേരെല്ലാരും കൂടി നിങ്ങളെ ഒരു പരുവാക്കി എന്നാണ് എഴുതിയിരിക്കുന്നത് എന്റെ അകത്ത്. കുറച്ച് ഡള്ളായിരുന്നു, പിന്നെ ആർട്സ് ക്ലബ് സെക്രട്ടറി വരെ ആയി. അപ്പൊ ആ സുഹൃത്താണ് സന്ദേശം അയച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊരു ചലച്ചിത്രഗാന പരിപാടിയാണ്, ഏത് പാട്ടാ ഞങ്ങൾ ഇന്ന്
0: വെക്കേണ്ടത്?
1: മാലിക് എന്ന സിനിമയിലെ പാട്ടല്ലേ? അപ്പൊ എന്തായാലും വലിയ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതില്. അപ്പോ കുറച്ച് വൈകിയാണെങ്കിലും വീണ്ടും പിറന്നാൾ ആശംസകൾ. അൻവർ അലിയുടെ വരികൾക്ക് സുഷിൻ ശ്യാം ഇണം നൽകി. KS ചിത്രയും സൂരജ് സന്തോഷും പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് ആൻകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
5: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളി ഏജൻസീസ്.
6: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
2: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
8: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
9: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
10: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
9: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസ് വൃത്തം.
11: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
9: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
12: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
13: വേണം വേണം, ചെല്ലം പോവാം.
14: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
15: മഴ,
16: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
15: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
16: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
15: വേലായുധൻ പിള്ള ആൻഡ് സൺസ്, ചാല.
16: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി
15: വേലായുധൻ പിള്ള ആൻഡ് സൺസ്, റഹ്മാനിയ ലൈൻ, ചാല.
17: ഹലോ സന്ദേശഗാനം തുടരുകയാണ്.
18: പ്രിയപ്പെട്ട ഹലോ സന്ദേശഗാനത്തിന് എന്റെ ഒരു പ്രിയപ്പെട്ട ചേച്ചിയും സുഹൃത്തുമായ ചിത്രലേഖയെ സന്ദേശഗാനത്തിലൂടെ വിളിക്കാമോ? ചേച്ചി സെക്രട്ടേറിയറ്റിലെ സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റാണ്. ഗ്രാമം വിട്ടുപോയി നഗരത്തിൽ ചേക്കേറിയിട്ടും തിരികെ വീണ്ടും ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിക്കുവാൻ ചേച്ചി ഇവിടേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. മരിച്ചുപോയ തന്റെ അമ്മയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചേച്ചിയുടെ എഴുത്തുകളെല്ലാം ചിത്രലേഖ ശ്യാമള എന്ന പേരിലാണ്. ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് കവിതകളും കഥകളും ചേച്ചി എഴുതി പോസ്റ്റ് ചെയ്യും. വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ ആ പഠിത്തക്കാരിയുടെ മുഖ്യ വിനോദം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി നോക്കുന്ന ഭർത്താവും നല്ലൊരു നർത്തകി കൂടിയായ മോളും മോനും അടങ്ങുന്നതാണ് ചേച്ചിയുടെ കുടുംബം. നമ്പർ കൊടുത്തിട്ടുണ്ട്, ചിത്ര ചേച്ചിയെ വിളിക്കുമെന്ന് പ്രതീക്ഷയോടെ. തളിര, മുല്ലശ്ശേരി, കരകുളം. നമുക്ക് ചിത്രലേഖ ചേച്ചിയെ കിട്ടുമെന്ന് നോക്കാം. ഹലോ.
19: ഹലോ,
18: ചിത്രലേഖ ചേച്ചിയാണോ? ഈ കൂട്ടിലിട്ടൊരു പക്ഷിയെ പോലെ ഞാൻ ചിറകടിച്ചു വരുന്നു, ചിറകടിച്ചു തളരുന്നു മൗനമേ. ചുറ്റും ജനങ്ങളുണ്ടെങ്കിലും ഇന്ന് എന്റെ ലോകം വെറും ശൂന്യമായൊരിടം. അതെന്തുപറ്റി? ഈ എഴുത്തുകളൊക്കെ വായിക്കുന്ന ഒരാളാ? ഒരു സാധ്യതയില്ല. അതെങ്ങനെയാവാൻ സാധ്യതയുണ്ട്? എങ്ങനെ പരിചയം വരാൻ സാധ്യതയുണ്ട്? അതാണ്, ഗ്രാമാന്തരീക്ഷത്തിൽ താമസിക്കാൻ വീണ്ടും ചേക്കേറിയ ഒരു ചേച്ചിയെ കുറിച്ച് അറിഞ്ഞിട്ട് ചേച്ചിയുടെ എഴുത്തുകൾ കണ്ടുപിടിച്ച്

0: അയച്ചിട്ട് ചേച്ചിയെ വിളിക്കുവാണ്.
1: ആരാണ്?
0: ചില നേരങ്ങളിൽ ഇപ്പൊ എവിടെ കിട്ടും?
1: ചില നേരങ്ങളിൽ ഫ്ലിപ്കാർട്ടിൽ കിട്ടും.
0: ഓക്കെ, അപ്പൊ ചില നേരങ്ങളിൽ എങ്ങനെയാണത് പ്ലാൻ ചെയ്തിരിക്കുന്നത്? എഴുത്തായിട്ടാണോ?
1: സംസാരിക്കുന്ന ആരാണ്? പറയൂ, സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറയൂ.
0: സ്ട്രെയിറ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു പാട്ട് പറഞ്ഞാൽ കാര്യം ബാക്കി പറയാം. ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറയണം.
1: ഇഷ്ടപ്പെട്ട പാട്ടോ?
0: ആ,
1: അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പാട്ട് ഇഷ്ടമാണ്. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാല്
0: ആ ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകളിൽ നിന്ന് ഏതോ ഒരു പാട്ട് ഇപ്പൊ ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ഇങ്ങനെ ചുണ്ടത്ത് വന്നു.
1: ഇല്ല, അങ്ങനെ ഒരു പാട്ടും പെട്ടെന്ന് അങ്ങനെ ഓർമ്മ വരത്തില്ല.
0: അതെന്താ ഓർമ്മ വരാത്തെ? നിരന്തരം ഒരുപാട് വരികളും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് എന്താണ് ഒരു പാട്ട് പെട്ടെന്ന് ഓർമ്മ വരാത്തത്?
1: പിന്നെ ഓർമ്മകളെ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ടല്ലോ,
0: ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമൂകമീ വീഥിയിൽ. വീണ്ടും മൗനം, പേരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത മൗനത്തിനെ ഇങ്ങനെ ഉപാസിക്കുകയാണോ?
1: ഇല്ല, അങ്ങനെയൊന്നുമില്ല. മനുഷ്യൻ ചില നേരങ്ങളിൽ എന്നാണല്ലോ ആ പുസ്തകത്തിന്റെ തലക്കെട്ട്, ചില നേരങ്ങളിൽ മനുഷ്യൻ അങ്ങനെ ആയി പോകാറില്ലേ. ചില നേരങ്ങളിൽ മൗനവും മൂകതയും ഏകാന്തതയും ഒക്കെ നമുക്ക് കൂട്ടായി വരും. ചില നേരങ്ങളിൽ നല്ല ബഹളം വയ്ക്കുന്ന ആളായിട്ട് ഇരിക്കാം. ആൾക്കൂട്ടത്തിൽ ഇരിക്കാനും ഇഷ്ടമാണ്. ആൾക്കൂട്ടത്തിൽ തനിയിരിക്കാനും തനിയിരിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പോലും ആൾക്കൂട്ടത്തിൽ തനിയെ ആയി പോകാറുണ്ട്.
0: എന്നാലും ഒരു എവിടെയോ ഒരു ദുഃഖം കിടപ്പുണ്ട്. സ്നേഹത്തിന്റെ ശവക്കലറ കണ്ടിട്ട് ഒരുവനോ ഒരുവൾക്കോ തോന്നലില്ലത്രേ, ഒരു അശ്രുപുഷ്പമെങ്കിലും അതിൽ അർപ്പിക്കുവാൻ. എന്നാലും ഇതൊക്കെ അറിയുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? എന്ത് മനസ്സിലായി? പക്ഷേ അവിടെയും ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട്.
1: തീർച്ചയായിട്ടും മനുഷ്യന്റെ ജീവിതം പ്രതീക്ഷയിൽ.
0: ഒടുവിൽ ഞാൻ ബുദ്ധനെ പോലെ ബോധോദയം വന്നൊരു അരയാലിൻ ചോട്ടിൽ ധ്യാനത്തിൽ ഇരുന്നോളാം എന്ന് പറയുന്നുണ്ട് ആരോടോ. ചെറിയ ഉറപ്പാക്കലും പ്രതീക്ഷകളൊക്കെ ഉണ്ട്.
1: പിന്നെ അത് വേണ്ടേ?
0: അത് വേണം. പിന്നെ
1: നമ്മളെ കാത്തിരിക്കുന്ന ആൾക്കാരില്ലേ,
0: ഉറപ്പായിട്ടും
1: ഒരു പ്രതീക്ഷ വേണ്ടേ ജീവിക്കാനായിട്ട്, മുന്നോട്ട് പോകാനായിട്ട് കൊടുക്കുക പ്രതീക്ഷ.
0: തീർച്ചയായും. പക്ഷെ അടുത്ത വരികൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിന്റെ പ്രേമത്തിന്റെ തടവറയിൽ കരിമ്പടം പുതച്ചിരിക്കുന്ന തടവുപുള്ളി, എനിക്കൊട്ടും വേദനയില്ല, ഒട്ടും തിടുക്കമില്ല.
1: അതെ, അങ്ങനെയും വേണ്ടേ?
0: വേണം.
1: ഇപ്പോഴാണ് കാണിക്കാൻ പാടില്ലല്ലോ.
0: അവധാനതയോടുകൂടി അല്ലെങ്കിൽ സമാധാനത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായും. മോളും മോനും ഒക്കെ എന്ത് പറയുന്നു? മോളുടെ ഡാൻസ് ഒക്കെ മുന്നോട്ട് ഗംഭീരമായി പോകുന്നുണ്ടോ?
1: മോള് കുഴപ്പമില്ല, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ചില കൊച്ചു പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്, നന്നായി പോകുന്നു.
0: പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ്, ഇപ്പൊ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രലേഖ ചേച്ചി?
1: എം എ കംപ്ലീറ്റ് ചെയ്തു.
0: എത്രാമത്തെ?
1: മൂന്നാമത്തെ.
0: അതാ ചോദിച്ചത്, ഇപ്പൊ ഏതിലാണ് ഈ മൂന്നാമത്തെ എം എ എടുത്തിരിക്കുന്നത്?
1: മലയാളം. മലയാളമാണ് എന്റെ ഇഷ്ട സബ്ജക്ട്, പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പൊ പഠിക്കാൻ കരുതി പഠിച്ചു.
0: ഓക്കെ. ഈ സെക്രട്ടേറിയറ്റിലെ തിരക്കുള്ള ജീവിതത്തിനിടയിൽ ഇത് എപ്പോഴാണ് ഇതിനൊക്കെ ഒപ്പിക്കുന്നത്?
1: ഈ തിരക്കുകളിൽ നിന്നൊക്കെ ഉള്ള ഒഴിഞ്ഞിരിപ്പാണ് പഠിത്തം.
0: അത് ശരി. അതും ടീനേജേഴ്സ് ആയിട്ടുള്ള രണ്ട് പിള്ളേരെയും കൊണ്ട്.
1: അതെ.
0: പോലീസുകാരനായ ഒരു ഭർത്താവ്.
1: ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു.
0: ആ, അതാണ്. ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശം ഗാനം പരിപാടി എന്ന് വിളിച്ചതാ.
1: അതെ അതെ അതെ അതെ. എനിക്ക് പിടികിട്ടി.
0: എങ്ങനെ പിടികിട്ടി? ചുമ്മാ.
1: അവളുടെ പേര് ശ്യാമ തളിര എന്നാണ്. ഞങ്ങൾ തളിരക്കുട്ടി എന്ന് വിളിക്കും.
0: ആ തളിര ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ഒരു വളരെ നീണ്ട മെസ്സേജ് അയച്ചു. ആ മെസ്സേജിൽ നിന്ന് അല്ല പക്ഷേ ഈ എഴുത്തുകളൊക്കെ തപ്പിയെടുത്തത്, എഴുത്തുകളല്ലാതെ ഞാൻ കണ്ടിട്ടുള്ളതാ. എന്തായാലും വലിയ സന്തോഷം.
1: അതെ, ഓക്കെ, സന്തോഷം വിളിച്ചതില്.
0: അപ്പൊ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണെന്ന് അറിയാലോ.
1: ആ, മനസ്സിലായി.
0: അപ്പൊ അതില് ഈ ഓർമ്മകളെ കൈവള ചാർത്തി വെച്ചാ മതിയോ? ആ, സിനിമയുടെ പേര് പ്രതീക്ഷ എന്നാണ്. അപ്പൊ എന്തായാലും ഈ വളരെ പ്രതീക്ഷയോടുകൂടി, അതെ തീർച്ചയായും, നല്ല പ്രതീക്ഷകളോടുകൂടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓ എൻ വിയുടേതാണ് വരികൾ, സലിൽ ചൗധരിയുടെ സംഗീതം, യേശുദാസ് പാടിയതാണ്. നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു.
0: താങ്ക് യു.

0: ഹലോ സന്ദേശഗാനം, ഇനി 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ഇന്ന് ശാസ്ത്രലോകത്തിൽ വാഗമരത്തോപ്പിലെ ഐവകൾ, ഒരു ചെറിയ വലിയ വൃക്ഷ സംഭാഷണം. ഡോക്ടർ ലിജ എം സംസാരിക്കുന്നു.
2: ഇല പൊഴിയുന്ന പേപ്പർ ബിർച്ച് ചെടിയിൽ നിന്ന് വേനൽക്കാലത്ത് വലിയ അളവിൽ കാർബൺ നിത്യഹരിത സസ്യമായ ഫെറിലേക്ക് ചില ഭൂഗർഭ പാതകളിലൂടെ നീങ്ങുന്നതായി അവർ കണ്ടു. എന്നാൽ ശരത്കാലത്ത് ബിർച്ചിന്റെ ഇലകളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ നിത്യഹരിത ഫെറിൽ നിന്നും കാർബൺ തിരിച്ച് ബിർച്ചിലേക്ക് വന്നുചേരുന്നതായും അവർക്ക് മനസ്സിലായി.
1: ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.
3: മൻ കി ബാത്ത്,
4: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
3: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
4: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
3: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
4: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
3: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
4: തുടർന്ന് മലയാള പരിഭാഷ.
3: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
5: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം.

0: അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45. ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് 31 ഞായറാഴ്ച രാവിലെ 11 ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

0: സമയം 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില ശ്രദ്ധിക്കാം. ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 70 രൂപ കുറഞ്ഞ് 14,305 രൂപ നിരക്കിലും പവന് 560 രൂപ കുറഞ്ഞ് 1,14,440 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഹലോ സന്ദേശഗാനം തുടരുകയാണ്.
4: പ്രിയ സന്ദേശഗാനം, എന്റെ ഭർത്താവിന്റെ കൂട്ടുകാരായ എനിക്ക് സഹോദര തുല്യരായ രണ്ടുപേർക്ക് ആശംസകൾ അറിയിക്കണം. ഒരാൾ ബൈജു അണ്ണന്റെയും മഞ്ജുവിന്റെയും വിവാഹ വാർഷികമാണ് 21 മെയ്. മറ്റൊരാൾ വിനയചന്ദ്രൻ, അദ്ദേഹത്തിന്റെ മകൾ വിശ്വനിയുടെ പിറന്നാളാണ് 20 മെയ്. ബൈജുവും വിനയനും എപ്പോഴും ഒരുമിച്ചാണ്. ഈ രണ്ടുപേർക്കും ഞാൻ പ്രിയപ്പെട്ടവളാണ്. എന്റെ രണ്ട് സഹോദരന്മാർ എന്റെ ഭർത്താവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ. രണ്ടുപേർക്കും ആശംസകൾ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ എവിടെ പോയാലും 3 കുടുംബവും ഒരുമിച്ചാണ് പോകുന്നത്. ഇപ്പോൾ ഒരുപാട് നാളായി ഞങ്ങൾ ഒന്നിച്ചു കൂടിയിട്ട് യാത്ര പോയിട്ട് അതിന്റെ പരിഭവവും അവർക്കുണ്ട്. ഇത് ആ ആശംസകളിൽ കൂടെ മാറട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് സരിത രവികുമാർ, വെൺപാലവട്ടം. നമുക്കെന്തായാലും രണ്ടുപേരെ വിളിക്കാൻ നിവൃത്തിയില്ല. ആദ്യം കാണിച്ചിരിക്കുന്നത് ബൈജുവിന്റെ നമ്പർ ആയതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ വിളിച്ചു നോക്കാം. ഹലോ ഹലോ, ബൈജു അണ്ണനാണോ? ബൈജു അണ്ണൻ തിരക്കാണോ? 21-ാം തീയതി തുടങ്ങിയ ആഘോഷം ഇതുവരെ തീർന്നില്ലേ? ഏതണ്ണനായാലും 21-ാം തീയതി തുടങ്ങിയ ആഘോഷം ഇതുവരെ തീർന്നില്ലേ എന്ന് ചോദിക്കായിരുന്നു. ഞാനൊരു വിവാഹ വാർഷിക ആശംസ പറയാൻ വിളിച്ച എന്റെ അടുത്ത് നിന്ന് 500 രൂപ കടം ചോദിച്ച ലോകത്ത് ആദ്യത്തെ ആള് നിങ്ങളായിരിക്കും.
5: ഞാൻ ചോദിച്ചത് ഒരു മറുപടി തന്നില്ല. ഞാനല്ല ബിരുദത്തിൽ നിൽക്കുകയാണ്. എനിക്കൊരു 500 രൂപ കടം വരാൻ പറ്റൂ?
4: 500 രൂപയാണോ? എവിടെ വരും വാങ്ങിക്കാൻ?
5: ഇപ്പൊ ഗൂഗിൾ പേയിൽ നമ്പർ ഇട്ടിട്ട് മതി.
4: എനിക്ക് എങ്ങനെ തിരിച്ചു തരും?
5: ഇതിച്ച് നാളെ വൈകുന്നേരം തരും.
4: എങ്ങനെ തരും?
5: ഗൂഗിൾ പേ തരും.
4: അതിന് എന്താണ് ഒരു ഉറപ്പ്?
5: ഗൂഗിൾ പേയിൽ ഇങ്ങോട്ട് തരുമ്പം അങ്ങോട്ട് തിരിച്ച് ഗൂഗിൾ പേ തരാമെന്നതിന്റെ ഉറപ്പ്?
4: അതെങ്ങനെ ഉറപ്പിക്കുമെന്നാണ് പറഞ്ഞത്?
5: 100% ഇങ്ങോട്ട് തന്നെങ്കിൽ അതിനെ വിശ്വാസത്തിൽ തിരിച്ചു തരുന്നവരാണ് കഴിവ്.
4: ആ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഈ നമ്പറിൽ ലിങ്ക് ചെയ്തിട്ട് ഗൂഗിൾ പേ ഇല്ലെന്നേ. നേരിട്ട് എവിടെ വരും വാങ്ങിക്കാൻ? ഏത് പള്ളിയിൽ? എവിടെ? എത്ര മണിക്ക് വരും? ഇപ്പൊ വരുമെന്ന് വെച്ചാൽ എനിക്ക് അവിടെ വരാൻ പറ്റണ്ടേ? ഞാൻ ഇനിയിപ്പോ ഇവിടുന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ലേറ്റ് ആവും. ഇതിപ്പോ അതൊക്കെ

0: ഈ 500 രൂപ ഇപ്പൊ അത്യാവശ്യം എന്തുവാണ്?
1: അത്യാവശ്യം നിവർത്തിയില്ല, മെഞ്ചി കുത്തും വിഷം മോന്ത് മെഞ്ചി തകർന്നു നിൽക്കുന്നു ഇപ്പോഴും.
0: ഇത്രയും സങ്കടവും?
1: ഓ സങ്കടമില്ല, വിഷമമൊന്നുമില്ല.
0: പിന്നെ
1: വിഷമം ഇല്ലാത്തവനാണ് ഞാൻ, എനിക്ക് കുഴപ്പം വിഷമില്ലാത്ത എന്താ വിഷമം ഞാൻ.
0: അപ്പൊ നമുക്ക് ഈ വിഷമം തീർക്കാൻ നമുക്കൊരു പാട്ടങ്ങ് പാടിയാലേ?
1: 500 തന്നിട്ട് പാട്ട് പാടിയേ പോരെ.
0: പാട്ട് പാടി തീരുമ്പോ 500 രൂപ തരണോ വേണ്ടെന്ന് ഞാൻ ആലോചിക്കും.
1: നല്ല പാട്ട് പാടിക്കും.
0: ആ ഓ പാട്ട് പാടും നോക്കട്ടെ.
1: ഞാൻ പാടണോ?
0: ആ പാടണം, ബൈജു പാടണം, പിന്നെ വേറെ ആര് പാടും?
1: എന്നാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു പാട്ട് പാടാം.
0: ആ അടിപൊളി.
1: എന്റെ കൂട്ടുകാരന്റെ കൊടുക്കാം പാട്ട്
0: പാടാം. നിങ്ങൾ പാടിയാ മതി.
1: കൂനി എന്റെ സ്വന്തമെന്റെ സ്വന്തമായി ആശ കൊണ്ടു കൂടി കൂട്ടിന ഇഷ്ടം വേറെ ഇഷ്ടം. അയാൾ ഉദ്ദേശിച്ചത് എന്റെ പാട്ടിനാണ് ഉദ്ദേശിച്ചത്, ഞാൻ പാടിയാലേ.
0: ആ പാട്ട് വരട്ടെ, നമ്മൾ ഉദ്ദേശിച്ച പാട്ട് വരട്ടെ.
1: ഇവന്മാരാരും പാടിയ ഈ കറക്റ്റ് ആകൂല, ഞാൻ പാടിയാലേ ഈ കറക്റ്റ് പാട്ട് വരുള്ളൂ.
0: ആ അപ്പൊ വരട്ടെ.
1: മുത്തി പുന്നി
0: വരട്ടെ വരട്ടെ, പിണങ്ങാതെ പാടിക്കോ. അതൊന്നും എന്നെ കൊണ്ട് പറ്റൂല.
1: അല്ല ഇങ്ങനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് എന്നെ ഇങ്ങനെ ഇങ്ങനെ ദ്രോഹമാണ് ചെയ്യുന്നത്.
0: ആ ദ്രോഹത്തിന് ഒരു സഹോദരിയാണ് കാരണക്കാരി, വെൺപാലവട്ടത്തുള്ള ഒരു സരിത.
1: സരിതി?
0: ഓ സരിത രവികുമാർ,
1: നമ്മളെ കുമാറിന്റെ ഭാര്യ.
0: ഓ
1: നിങ്ങളെ വിളിച്ചു പറഞ്ഞാ നന്നാക്കാൻ.
0: ഓ
1: അവർക്ക് നേരത്തെ
0: അങ്ങനെ പറഞ്ഞിട്ട് നന്നാവുന്നില്ല, അതുകൊണ്ട് ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനത്തിന് ഒരു സന്ദേശം അയച്ചു. അതെ പറഞ്ഞത്, സഹോദരി വിചാരിച്ചിട്ട് സഹോദരൻ നന്നാവുന്നില്ല.
1: ഞാൻ ഇന്നത്തെ രാത്രിയോടുകൂടി നിർത്തി
0: ഈ സെക്കൻഡോടുകൂടി
1: അവള് പറഞ്ഞിട്ടാണ് നിങ്ങൾ വിളിക്കേണ്ടി വന്നതിന്റെ പേരില്.
0: ആ അതാണ്
1: എന്റെ ഒരു കൂടപ്പുറപ്പായ ഒരു ദാസനുണ്ട്. എന്റെ അണ്ണ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് ഇങ്ങനെ മറുപടി നിങ്ങളോട് സംസാരിച്ചത്.
0: ദാസണ്ണനെ പോലൊരു അണ്ണനാണെന്ന് വിചാരിച്ചോ? പ്രശ്നം തീർന്നില്ലേ?
1: 100%.
0: അപ്പൊ ഇതിന്റെ കൂടെ നമുക്കൊരു പാട്ടും കൂടി വെക്കണം. ഏത് പാട്ട് വെക്കണം? പിച്ച വെച്ച നാൾ മുതൽ വെക്കണോ മുത്തേ പൊന്നേ പെണ്ണങ്ങളിലെ വെക്കണോ?
1: പിച്ച വെച്ച നാൾ മതി.
0: അത് മതിയാ? ഉറപ്പിച്ചാ? അപ്പോ കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവ് ഇടം നൽകി ശങ്കർ മഹാദേവൻ പാടിയ പാട്ടാണ്.

0: നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: വ്യോമയാന മേഖലയിൽ ഉയർന്ന സാലറിയും ജോലി സാധ്യതയുമുള്ള എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിക്കൂ, ജോലി ഉറപ്പാക്കൂ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
5: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
6: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ.
7: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
8: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
9: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
8: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ഹലോ സന്ദേശഗാനം തുടരുകയാണ്.
2: ഹലോ സന്ദേശഗാനം, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ജയകുമാർ ഒരു നല്ല റേഡിയോ ശ്രോതാവാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു അഹങ്കാരമുണ്ട്. ആകാശവാണിയിലെ എല്ലാവരുടെയും ശബ്ദം തനിക്ക് തിരിച്ചറിയാൻ പോലും. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആകാശവാണിയിൽ പോയി. അവിടെ ചെന്ന് മനേഷ് സാറിനെ പരിചയപ്പെട്ടിട്ടേ വരൂ എന്ന് വീമ്പ് പറഞ്ഞ പോയയാൾ സായിപ്പിനെ കണ്ടപ്പം കവാത്ത് മറന്നു. കൂടുതൽ വിവരങ്ങൾ നേരിട്ട് ചോദിക്കാൻ പറ്റുമെങ്കിൽ സാർ ശബ്ദം മാറ്റി സംസാരിച്ച് അദ്ദേഹത്തോട് ആളെ തിരിച്ചറിയാൻ പറയണം. അദ്ദേഹം BSNL റിട്ടയേർഡ് ജീവനക്കാരനാണ്. ഞാൻ അമ്പിളി. May 20 ജയകുമാർ സാറിന്റെ ബർത്ത്ഡേയാണ്. വിളിക്കണേ പ്ലീസ്. വിളിച്ചു നോക്കാം.
3: ഹലോ. ഹലോ ഹലോ, ജയകുമാർ സാറേ. ജയകുമാർ സാർ, ബർത്ത്ഡേ ബർത്ത്ഡേ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ, നമ്മളെയൊന്നും വിളിച്ചില്ല.
4: നമ്മളാരെയും വിളിക്കാറില്ല. ഞാൻ എന്നെ പോലും വിളിച്ചില്ല
3: ബർത്ത്ഡേക്ക്. അത് മോശമായിപ്പോയി.
4: അതോണ്ട്
3: നിങ്ങൾ ചുമ്മാ ഈ റേഡിയോ കെട്ടി പിടിച്ചോണ്ട് ഇരുന്നാ മതിയാ. ബർത്ത്ഡേക്ക് ആഘോഷിക്കണം. ഞങ്ങളൊക്കെ വിളിച്ചു ചോറ കത്താരണം. സ്മാളല്ല, ചോറ് ചോറ്. എപ്പോഴും സ്മാള് സ്മാളുന്നത് ചിന്തയുള്ളു. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും

0: ആളല്ല.
1: പിന്നെ അങ്ങനെ നമുക്ക് ഉപയോഗമുള്ള സാധനമല്ലോ തരാൻ പറ്റുള്ളൂ.
0: എനിക്ക് ചാറ് മതി, ചാറ് പായസം കൂട്ടി ചാറ്.
1: അതിപ്പോ നമ്മൾ ഏത് ഹോട്ടലിൽ പോയാലും കിട്ടും, അതിന് പ്രത്യേക കാത്തിരിക്കേണ്ട കാര്യമില്ല.
0: ജയമോ സാർ വിളിച്ച് തരുമ്പോഴത്തേക്ക് അതിനകത്തൊരു സന്തോഷമുണ്ട്. ഒന്നും അല്ലെങ്കിൽ എന്നെ റേഡിയോ ഒക്കെ കേൾക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചാലല്ലേ. അതെ അതെ, എന്നാണ് സാറിന് എന്നെ ഓർമ്മ കാണില്ല. സാറ് ചുമ്മാ അങ്ങനെ പറയാൻ,
1: നമുക്കിപ്പോ കാര്യങ്ങൾ അറിഞ്ഞാൽ മതില്ല. അറിയാന്നുള്ള ഒരാളാണെങ്കിൽ ആദ്യം പറയും. ഞാൻ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ജയകുമാറാണെങ്കിൽ എന്ന് പറഞ്ഞാൽ സംസാരിക്കുള്ളൂ.
0: അത് സാർ ബി എസ് എൻ എൽ ആയതുകൊണ്ട് സാറിന് അങ്ങനത്തെ ടെലിഫോൺ അടിയാതെയൊക്കെ ഉണ്ട്. ഇനി ഞാൻ സാർ എന്നെ വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെയൊക്കെ സംസാരിക്കാം.
1: നിങ്ങൾ ഇപ്പൊ സംസാരിക്കുക
2: ഇപ്പം മുതല് ഞാൻ ഇങ്ങനെ സംസാരിച്ചാലോ?
1: ഇപ്പൊ മുതലാ വല്ലപ്പോഴും വിളിക്കുന്നവരാണെങ്കിൽ നമുക്ക് വല്ലാതെ മനസ്സിലാവാൻ പറ്റുന്നു. ഇത് ആണ്ടിലൊരിക്കെ ഉള്ള കാലത്ത് വിളിച്ചു കഴിഞ്ഞാൽ ആരറിയാം, വർഷങ്ങൾ കഴിയുമ്പോഴും.
2: ആ അതല്ലേ, അപ്പോഴിങ്ങനെ ഓർത്തു വെച്ച് അന്വേഷിച്ച് വിളിക്കുന്ന ആൾക്കാരല്ലേ കൂടുതൽ പ്രിയപ്പെട്ടവർ.
1: ആരാണെന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ കൊള്ളായിരുന്നു.
2: ആ എന്റെ ശബ്ദമൊക്കെ അറിയാന്ന് നാട്ടില് മൊത്തം പറഞ്ഞോണ്ട് നടക്കാന്നല്ല ഞാൻ അറിഞ്ഞത്. എന്നിട്ട് എന്റെ ശബ്ദം കേട്ടിട്ട് തിരിച്ചറിഞ്ഞില്ല?
1: ശബ്ദം കേട്ടത് അങ്ങനെ ആണെങ്കിൽ തന്നെ ആദ്യം പറഞ്ഞത് നേരെയല്ല, കുറച്ചുകൂടെ വയസ്സായും പ്രായമായ അമ്മാവൻ പറയും പോലെയാണ് പറഞ്ഞത്.
2: എന്നിട്ട് ഇപ്പോഴും
1: ഇപ്പം നേരെയായി.
2: ആ നേരെയായി, പക്ഷെ ആരാന്ന് പിടികിട്ടുന്നില്ല.
1: അല്ല അത് മറ്റേ നമ്മുടെ ഇവിടുത്തെ
2: ആ അത് തന്നെ ഒരു ഒരു അമ്പിളി അറിയ അമ്പിളി.
1: ഓ
2: ആര്
1: അറിയാം, എന്റെ ഭാര്യയായിട്ട് വരും.
2: ഈ അമ്പിളി പറയുന്നത് താങ്കൾക്ക് ഭയങ്കര അഹങ്കാരമാണത്. ആകാശവാണിയിലെ സകല ആൾക്കാരുടെ ശബ്ദം താങ്കൾക്ക് അറിയാം എന്ന് അഹങ്കരിച്ച് നടക്കുകയാണ് എന്നൊക്കെയാണ് താങ്കളുടെ ഭാര്യ പറയുന്നത്.
1: അത് ഉള്ളതാണ്, പക്ഷേ സാറ് ആദ്യം സംസാരിച്ചു തുടങ്ങിയത് കുറച്ച് നാടകത്തിൽ അഭിനയിക്കും പോലെയാണ് പറഞ്ഞത്. അതുകൊണ്ട്
2: അതിന്റെ കാരണക്കാരിയാണ് പുറകെ നിന്ന് ശരിക്കുന്നത്.
1: അതെ,
2: അപ്പോ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണെന്ന് അറിയാലോ.
1: അറിയാം സാറേ.
2: അപ്പൊ ഏത് പാട്ടാ വെക്കേണ്ടേ?
1: പാട്ട് വെച്ചപ്പോ ഞാനൊരു പാട്ട് ഓടിക്കോട്ടോ.
2: ആ പിന്നെന്താ,
1: ഈ കടലും മാറു കടലും ഭൂമിയും മാനവും തടം തീരെയു പതിനാല് ലോകങ്ങൾ ഇവിടന്ന് പോണവരെ അനുചനുണ്ടോ, അവിടെ മതങ്ങളുണ്ടോ? ഈ കടലും ആറു കടലും
2: കടൽപ്പാലം എന്ന സിനിമയിലെ പാട്ടാണ്. അപ്പൊ മൊത്തം ദാർശനിക ഗാനങ്ങളാണല്ലോ താല്പര്യം. താങ്കൾ ഈ പറഞ്ഞ പാട്ടും നേരത്തെ പറഞ്ഞ പാട്ടും ഒക്കെ ദാർശനിക സ്വഭാവമുള്ള പാട്ടുകളായതുകൊണ്ട് ഞാൻ ചോദിച്ചേ ഉള്ളൂ. വയലാറിന്റെ രചനകൾ ജി ദേവരാജന്റെ ഈണം ശ്രീകാന്ത് ആണ് പാടിയ പാട്ട്. ഫോണിൽ എന്തോ ചെറിയ പ്രശ്നമാണെന്ന് തോന്നുന്നു, എനിക്ക് വ്യക്തമായി കേൾക്കുന്നില്ല പലപ്പോഴും. എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ദീർഘമായി സംസാരിക്കാനും പരിചയപ്പെടാനും ഒക്കെ പറ്റട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.
2: ഇത് ആകാശവാണി അനന്തപുരി FM 101.9. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മൂടൽ മഞ്ഞ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. പി ഭാസ്കരന്റെ ഗാനവരികൾ, ഉഷ ഖന്നയുടെ സംഗീതം.

0: പി ഭാസ്കരന്റെ ഗാനവരികൾ, എ ടി ഉമറിന്റെ സംഗീതം, ജയചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം ആൽമരം.
1: എല്ലാ വ്യർത്ഥം.

0: ചലച്ചിത്ര ഗാനങ്ങൾ പ്രധാന വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 11:00.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമു സിക്കിമിലെ ഗാംഗ്ടോക് പാൽജർ സ്റ്റേഡിയത്തിൽ സിക്കിം പോലീസിന് രാഷ്ട്രപതിയുടെ പോലീസ് കളർ ബഹുമതി സമ്മാനിച്ചു. ഈ ബഹുമതി ലഭിക്കുന്ന രാജ്യത്തെ 15-ാമത്തെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും 3-ാമത്തെയും സംസ്ഥാനമാണ് സിക്കിം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൈയെടുത്ത് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ സാഞ്ചി സ്തൂപത്തിൽ നിന്നും പുണ്യ അവശിഷ്ടങ്ങൾ മംഗോളിയയിലേക്ക് അയയ്ക്കും. ഭഗവാൻ ശ്രീബുദ്ധന്റെ ഏറ്റവും പ്രമുഖരായ രണ്ട് ശിഷ്യന്മാരായ സരിപുത്രരുടെയും മൌദ്ഗല്യാനിയുടെയും അവശിഷ്ടങ്ങളാണ് ഇവ. മുഖ്യമന്ത്രിയായ ചുമതലയേറ്റ ശേഷം ആദ്യമായി കോഴിക്കോട്ടെത്തുന്ന വി ഡി സതീശൻ ഉച്ചകഴിഞ്ഞ് ജൂബിലി ഹാളിൽ MP വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ സംബന്ധിക്കും. ഭട്രോഡ് ബീച്ചിലെ സ്വീകരണ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. നൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ വികസനമാണ് നാവികസേനയിൽ നടക്കുന്നതെന്ന് ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം കേഡറ്റുമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോംഗോയിൽ എബോള പൊട്ടിപ്പുറപ്പെടൽ തടയുന്നതിന്റെ ഭാഗമായി ഇന്ത്യ അടിയന്തര മരുന്നുകൾ അയച്ചതായി ആഫ്രിക്ക സെന്റർ ഫോർ ഡിസീസസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ. ഇവ ഗാണ്ടയിലെ കിഴക്കൻ ആഫ്രിക്ക റീജിയണൽ കോർഡിനേറ്റിംഗ് സെന്റർ സ്വീകരിച്ചതായും അവർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാകും. 80 മഠങ്ങളിൽ നിന്ന് 2000 നെയ്യമൃത സംഘാംഗങ്ങൾ കൊട്ടിയൂരിലെത്തും. സ്വർണവില പവന് 560 രൂപ കുറഞ്ഞ് 114,440 രൂപയിലെത്തി. 14,305 രൂപയാണ് ഗ്രാമിന് വില. IPL ക്രിക്കറ്റിൽ നാളെ രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ന്യൂ ചണ്ഡീഗഡിൽ വൈകിട്ട് 7:00 മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 12:00.

പ്രിയ ശ്രോതാക്കളെ, ഏവരും ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു തിരക്കിലായിരിക്കും അല്ലേ? അപ്പോൾ ഒരിക്കൽ കൂടി ഏവർക്കും പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ഇനി 5 മണിവരെ പ്രിയ ശ്രോതാക്കളോടൊപ്പം ചേരുന്നു രേഖ അജിത്. നമുക്കിനി ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് ആസ്വദിക്കാം. ഇനി ചിത്രപാടിയ ഗാനമാണ്, ചിത്രം പ്രണയനിലാവ്. ഈ ഗാനം എഴുതിയത് എസ് രമേശൻ നായർ, സംഗീതം വേണി ഇഗ്നേഷ്യസ്.

മൈലാഞ്ചി മൊഞ്ചുള്ള വീട് ഈ ചിത്രത്തിനു വേണ്ടി അഫ്സൽ യൂസഫ് സംഗീതം നൽകി. അൻവർ സാദത്തും റിമി ടോമിയും യാസിൻ നിസാറും പാടിയ ഗാനം. എഴുതിയത് റഫീഖ് അഹമ്മദ്.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് ആൻകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: കൺമണി സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
5: വേണം വേണം, ചെല്ലം പോവാം.
6: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
7: നമുക്കിനി കേൾക്കാം. റഫീഖ് അഹമ്മദ് എഴുതി, എം ജയചന്ദ്രൻ സംഗീതം നൽകി, മധു ബാലകൃഷ്ണനും ശ്രേയാ ഘോഷാലും പാടിയൊരു ഗാനം. ചിത്രം സൈഗാൾ പാടുകയാണ്.

0: മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളി ഏജൻസീസ്.
2: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
6: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
7: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചിക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
8: They say the view from the top changes everything, but for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcin.co.in and take the first step toward the blue.
9: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി പള്ളിച്ചട്ടമ്പി എന്ന ചിത്രത്തിലെ ഗാനമാണ്. കൈതപ്രം എഴുതി ജെയ്ക്സ് ബിജോയ് സംഗീതം നൽകി. വിശാൽ മിശ്രയും ആവണി മൽഹാറും പാടിയത്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: വ്യോമയാന മേഖലയിൽ ഉയർന്ന സാലറിയും ജോലി സാധ്യതയുമുള്ള എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിക്കൂ, ജോലി ഉറപ്പാക്കൂ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.

0: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
1: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
0: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
2: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ്ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
3: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
2: നൈറ്റി ഷോപ്പ്, വെസ്റ്റ്ഫോർട്ട്, NSS താരൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസ് വൃത്തം.
4: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
5: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
7: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
8: പ്രിയ ശ്രോതാക്കൾ, ട്യൂൺ ചെയ്തിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 11:30. നമുക്കിനി ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ചുക്കാൻ എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസും ചിത്രയും പാടിയത്. രചന ONV കുറുപ്പ്, സംഗീതം SP വെങ്കടേഷ്.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ഇന്ന് ശാസ്ത്രലോകത്തിൽ വാഗമരത്തോപ്പിലെ ഐവകൾ, ഒരു ചെറിയ വലിയ വൃക്ഷ സംഭാഷണം. ഡോക്ടർ ലിജ എം സംസാരിക്കുന്നു.
5: ഇല പൊഴിയുന്ന പേപ്പർ ബിർച്ച് ചെടിയിൽ നിന്ന് വേനൽക്കാലത്ത് വലിയ അളവിൽ കാർബൺ നിത്യഹരിത സസ്യമായ ഫെറിലേക്ക് ചില ഭൂഗർഭ പാതകളിലൂടെ നീങ്ങുന്നതായി അവർ കണ്ടു. എന്നാൽ ശരത്കാലത്ത് ബിർച്ചിന്റെ ഇലകളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ നിത്യഹരിത ഫെറിൽ നിന്നും കാർബൺ തിരിച്ച് ബിർച്ചിലേക്ക് വന്നുചേരുന്നതായും അവർക്ക് മനസ്സിലായി.
4: ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.
6: ചലച്ചിത്രഗാനങ്ങൾ തുടരുകയാണ്. ഇനി ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം എഴുതി ദീപക് ദേവ് സംഗീതം നൽകി. നിഖിലും രഞ്ജിത്തും റിമി ടോമിയും പാടിയത്.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
1: പോലീസ്?
2: മിസ് സീമ?
1: അതെ.
2: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
1: എന്തിന്? പക്ഷെ ഞാൻ
2: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
1: ഡിജിറ്റൽ അറസ്റ്റ്?
2: 100,000 തന്നാൽ വിട്ടേക്കാം.
1: ഇത്രയും പൈസയോ?
2: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
1: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
2: അയ്യോ,
1: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
3: ഹലോ മമ്മ.
1: ഹായ്.
3: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ഇനി കേൾക്കൂ. ONV കുറിപ്പ് എഴുതി ഉത്തം സിംഗ് സംഗീതം നൽകി. ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം പ്രേം പൂജാരി എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: ഇപ്പോൾ സമയം 12 മണി. ഇനി പ്രധാന വാർത്തകളിലേക്ക്.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സിക്കിമിനെ പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഗാംഗ്ടോക്കിൽ സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം. വീർ സവർക്കറുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സ്മരണാഞ്ജലി അർപ്പിച്ചു. സവർക്കറുടെ ധൈര്യവും ദേശസ്നേഹവും എല്ലായ്പ്പോഴും ജനങ്ങൾക്ക് പ്രചോദനമാണെന്നും നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. മുഖ്യമന്ത്രി പദം രാജിവെക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ രാവിലെ വസതിയിൽ മന്ത്രിസഭാംഗങ്ങൾക്ക് പ്രഭാതഭക്ഷണ യോഗം നടത്തി. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഉൾപ്പെടെ മന്ത്രിമാർ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരായ സിപിഐഎം പ്രവർത്തകരുടെ ആക്രമണത്തിൽ 2 പേർ കൂടി പിടിയിൽ. നരുവാമൂട് സ്വദേശി കിരൺ, വട്ടിയൂർക്കാവ് സ്വദേശി അനിൽ എന്നിവരാണ് പിടിയിലായത്. തിരുവനന്തപുരത്ത് ബലിപ്പെരുന്നാൾ പ്രാർത്ഥനയ്ക്ക് പാളയം ഇമാം ഡോ വി പി സുഹൈബ് മൌലവി നേതൃത്വം നൽകി. 100 കണക്കിന് വിശ്വാസികൾ നമസ്കാരത്തിൽ പങ്കെടുത്തു. പട്നയിൽ രാവിലെയുണ്ടായ ബോട്ടപകടത്തിൽ 3 പേർ മരിച്ചു. 4 പേരെ കാണാതായി. 7 പേരെ രക്ഷപ്പെടുത്തി. പച്ചക്കറികൾ വിളവെടുക്കാൻ ദിയാര മേഖലയിലേക്ക് പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് 7 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പിന്റെ യെല്ലോ അലർട്ട്. ഇടുക്കി മുതൽ തിരുവനന്തപുരം വരെ തെക്കൻ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ അരുവിക്കര ഡാമിന്റെ 2 ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വീതം ഉയർത്തി. കഴിഞ്ഞ ദിവസം ഉയർത്തിയ 10 സെന്റിമീറ്റർ ഉൾപ്പെടെ നിലവിൽ 50 സെന്റിമീറ്ററാണ് ഉയർത്തിയത്. അനന്തപുരി എഫ്എമ്മിൽ പ്രധാന വാർത്തകളിൽ കേൾക്കാം 1 മണിക്ക്.

0: ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് വാഗമരത്തോപ്പിലെ ഐവകൾ, ഒരു ചെറിയ വലിയ വൃക്ഷ സംഭാഷണം. അധ്യാപികയായ ഡോക്ടർ ലിജ എം നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: വൃക്ഷ സംഭാഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ലേ? അതെ, അതുതന്നെ, മരങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം. അപ്പോൾ മരങ്ങൾ സംസാരിക്കുമല്ലേ? അവർ എങ്ങനെയാണ് പരസ്പരം ആശയങ്ങൾ അഥവാ സിഗ്നലുകൾ കൈമാറുന്നത്? അതിനവരെ പ്രാപ്തരാക്കുന്നത് ആരാണ്? ഏത് ജീവിയുമായുള്ള സഹബന്ധമാണ് മരങ്ങളെ അതിന് സഹായിക്കുന്നത്? ഈ അടുത്തിറങ്ങിയ ജെയിംസ് ക്യാമറൂണിന്റെ അവതാർ എന്ന സിനിമ കൂട്ടുകാർ കണ്ടു കാണുമല്ലേ? അതിൽ ഐവ എന്ന ദൈവിക സങ്കല്പത്തെ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? അതെ, ഐവ എന്നത് ഒരു സാങ്കല്പിക ദൈവിക പരിവേഷമല്ല, മറിച്ച് ശാസ്ത്രീയമായി വളരെയധികം വിശകലനം ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഗവേഷണ വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് അല്പം ശാസ്ത്രീയ വിശദീകരണമായാലോ? കനേഡിയൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞയായ സൂസൻ സിമാഡിന്റെ ഏകദേശം 30 വർഷത്തെ ഗവേഷണമാണ് ഭൂമിക്കടിയിലെ രഹസ്യമായി നടക്കുന്ന സസ്യങ്ങളുടെ ആശയ കൈമാറ്റങ്ങളും ശക്തമായ താങ്ങി നിർത്തലുകളും ബാഹ്യലോകത്തിന് തുറന്നുകാട്ടിയത്. തന്റെ കരിയറിന്റെ തുടക്കത്തിൽ ബ്രിട്ടീഷ് കൊളംബിയൻ വുഡ് കട്ടിംഗ് കമ്പനിയിൽ സീസണിംഗ് ഓഫീസറായി ജോലി ചെയ്തിരുന്ന സിമാഡ് പൈൻ തോട്ടങ്ങളിലെ ബിർച്ച് പോലുള്ള കലകളെ നശിപ്പിക്കുമ്പോൾ കൂടുതൽ പൈൻ മരങ്ങൾ അസുഖം ബാധിച്ച് നശിക്കുന്നതായി കണ്ടെത്തി. ഈ നിരീക്ഷണം വിഭവങ്ങൾക്ക് വേണ്ടി മാത്രമേ വൃക്ഷങ്ങൾ മത്സരിക്കുകയുള്ളൂ എന്ന വ്യവസ്ഥാപിതമായ വിശ്വാസം തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാക്കിക്കൊടുത്തു. 1997 കാലയളവിൽ തന്റെ PhD തീസീസിനായി ഇതുമായി ബന്ധപ്പെട്ട വിഷയം തെരഞ്ഞെടുത്ത സിമാഡ് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകളായ കാർബൺ 13, 14 എന്നിവ കുത്തിവച്ച വലിയ ബാഗുകളിൽ ബിർച്ച്, ഡഗ്ലസ് ഫിർ എന്നീ തൈകളെ ഒരുമിച്ച് നട്ടുപിടിപ്പിച്ചു. അതിനുശേഷം ഈ ചെടികളിൽ നിന്നും പുറത്തേക്ക് വരുന്ന റേഡിയേഷൻ ഒരു ഗീഗർ മുള്ളർ കൗണ്ടർ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്തു. ഇല പൊഴിയുന്ന പേപ്പർ ബിർച്ച് ചെടിയിൽ നിന്ന് വേനൽക്കാലത്ത് വലിയ അളവിൽ കാർബൺ നിത്യഹരിത സസ്യമായ ഫെറിലേക്ക് ചില ഭൂഗർഭ പാതകളിലൂടെ നീങ്ങുന്നതായി അവർ കണ്ടു. എന്നാൽ ശരത്കാലത്ത് ബിർച്ചിന്റെ ഇലകളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ നിത്യഹരിത ഫെറിൽ നിന്നും കാർബൺ തിരിച്ച് ബിർച്ചിലേക്ക് വന്നുചേരുന്നതായും അവർക്ക് മനസ്സിലായി. പിന്നീട് അവരുടെ വിദ്യാർത്ഥിയായ കെവിൻ ബെയ്ലറുടെയും കൂട്ടാളികളുടെയും DNA മാപ്പിംഗ് പഠനങ്ങളിലൂടെ മുതിർന്ന ഡഗ്ലസ് ഫിർ മരങ്ങൾക്കിടയിലുള്ള ഈ ഭൂഗർഭ പാതകൾ ഫംഗസിന്റെ ശൃംഖലകളാണെന്നും ഇവ പരസ്പരം ബന്ധമുള്ള വലക്കണ്ണികളായാണ് കാണപ്പെടുന്നതെന്നും കണ്ടെത്തി. ഈ ഫംഗസുകൾ വ്യത്യസ്ത മരങ്ങളുടെ വേരുകളെ ബന്ധിപ്പിക്കുന്നുവെന്നും ജലം, കാർബൺ, നൈട്രജൻ എന്നിവ പങ്കിടാൻ വൃക്ഷങ്ങളെ സജ്ജരാക്കുകയും ചെയ്യുന്നുവെന്നും അവർ മനസ്സിലാക്കി. ഈ സങ്കീർണ ഫംഗസ് ശൃംഖലയ്ക്ക് സിമാഡ് വുഡ് വൈഡ് വെബ് എന്ന് നാമകരണവും ചെയ്തു. ഇനി ആരൊക്കെ ചേരുമ്പോഴാണ് നമ്മുടെ വുഡ് വൈഡ് വെബ് പൂർണ്ണമാകുന്നതെന്ന് നോക്കിയാലോ? തീർച്ചയായും നമ്മുടെ വുഡ് വൈഡ് വെബിന്റെ നാമകരണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രമുഖർ ഈ ഭൂഗർഭ ഫംഗസ് ശൃംഖലകളാണ്. വൃക്ഷങ്ങളുടെ വേരുകളുമായി ഒരുതരം സഹജീവി ബന്ധത്തിൽ ഏർപ്പെടുന്ന ഈ ശൃംഖലകൾക്ക് പറയുന്ന പേര് മൈക്കോറൈസ എന്നാണ്. 1881 പോളിഷ് മൈക്കോളജിസ്റ്റായ ഫ്രാൻസിസ് കാമിയൻസ്കിയാണ് മൈക്കോറൈസ ആദ്യമായി കണ്ടുപിടിച്ചത്. ഇവ രണ്ട് തരത്തിൽ കാണപ്പെടുന്നുണ്ട്. വേരുകളെ ചുറ്റിപ്പറ്റിയുള്ള എക്ടോ മൈക്കോറൈസ എന്നും വേരുകളുടെ കോശങ്ങളിലേക്ക് തുളച്ചു കയറുന്ന ആർബസ്കുലാർ അഥവാ എൻഡോ മൈക്കോറൈസ എന്നും. ഇവ രണ്ടും ചേർന്ന ഒരു പൊതു മൈക്കോറൈസൽ നെറ്റ്വർക്കിനെയാണ് വുഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. ഇവയെ ഫംഗൽ നെറ്റ്വർക്ക് എന്ന് വിളിക്കാൻ കാരണം എന്താണെന്നറിയാമോ? അതിന് കാരണം ഇവയുടെ ശരീര നിർമ്മിതിയാണ്. ഫംഗൽ ഹൈഫ അഥവാ മൈസീലിയം എന്ന് വിളിക്കുന്ന നേർത്ത നാരുകൾ കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഈ നാരുകൾ അസംഖ്യം ശാഖോപശാഖകളായി മാറിയാണ് വൃക്ഷങ്ങളുടെ വേരുമായി ബന്ധമുണ്ടാക്കിയിരിക്കുന്നത്. ഇത്തരം ബന്ധം കേവലം ഒരു മരത്തിന്റെ വേരുമായല്ല, മറിച്ച് ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്ന ഈ ശൃംഖല ഒരേ സമയം അനവധി മരങ്ങളുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടാകാം. ഇനി നമുക്ക് ഞാൻ തുടങ്ങിവച്ച തലക്കെട്ടിലേക്കൊന്ന് തിരിച്ചുപോയാലോ? ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്ന ആശയങ്ങൾ ഒന്നുകൂടെ ഓർത്തെടുത്താലോ? അതായത്, വാഗമരത്തോപ്പിലെ ഐവകൾ ശരിക്കും നമ്മുടെ മൈക്കോറൈസൽ ശൃംഖലകളാണ്. ഇവയുടെ പരസ്പര ബന്ധപ്പെടലുകളാണ് നാം വുഡ് വൈഡ് വെബ് എന്ന് വിളിച്ചത്. അപ്പോൾ ഈ വാഗമരങ്ങൾ, ഇവയ്ക്കെന്താണ് ഇവിടെ പ്രസക്തി? നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വാഗമരങ്ങൾ ഇടതൂർന്ന് വളരുന്ന ഒരു വനമാണെന്ന് സങ്കല്പിക്കുക. അവിടെ ഏറ്റവും പഴക്കം ചെന്നതും വലുതും ചെറുതുമായ ഒരുപാട് മരങ്ങളുണ്ടാകും. അതിൽ ഏറ്റവും പഴക്കം ചെന്ന മരത്തെ മാതൃവൃക്ഷങ്ങൾ അഥവാ ഹബ്ബ് മരങ്ങൾ എന്ന് വിളിക്കാം. ശരിക്കും പറഞ്ഞാൽ മാതൃവൃക്ഷങ്ങളാണ് നമ്മുടെ വുഡ് വൈഡ് വെബിന്റെ കേന്ദ്ര കണക്ടറുകളായി പ്രവർത്തിക്കുന്നത്. വനപ്രതിരോധ ശേഷിയുടെ താക്കോലായ ഈ മരങ്ങൾ ഇളം തൈകളെ വളർത്തുന്നതിനും പോഷകങ്ങൾ കൈമാറുന്നതിനും ചുറ്റുമുള്ള മരങ്ങൾക്ക് പാരിസ്ഥിതിക ഭീഷണികളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനും നമ്മുടെ ഐവകളായ മൈക്കോറൈസൽ ശൃംഖലകളെ ഉപയോഗപ്പെടുത്തുന്നു. ഇനി നമുക്ക് വൃക്ഷ സംഭാഷണത്തിൽ ഐവമാർ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നുവെന്ന് നോക്കിയാലോ. ഒരു മരം ആക്രമിക്കപ്പെടുമ്പോൾ അത് മൈക്കോറൈസൽ ഹൈഫയിലൂടെ അയൽ മരങ്ങളിലേക്ക് കെമിക്കൽ സിഗ്നലുകളായ ജാസ്മോണിക് ആസിഡ്, സാലിസിലിക് ആസിഡ് മുതലായ സ്ട്രെസ് കെമിക്കൽ സിഗ്നലുകളായി സഞ്ചരിക്കുന്നു. ഇവ സ്വീകരിക്കുന്ന റിസീവർ മരങ്ങൾ ഈ രാസ സിഗ്നലുകളെ അവയുടെ റൂട്ട് സിസ്റ്റങ്ങളിലൂടെ കണ്ടെത്തുകയും രോഗപ്രതിരോധ സംവിധാനങ്ങളെ പ്രൈം ചെയ്യുകയും

0: ചെയ്യുന്നു. ഇത്തരം പ്രൈമിംഗ് മരങ്ങൾ ഒരുപക്ഷെ ആക്രമിക്കപ്പെട്ടാൽ പ്രതിരോധ എൻസൈമുകൾ വേഗത്തിൽ വർദ്ധിപ്പിക്കുന്നതിനിവയെ സജ്ജരാക്കുന്നു. വൃക്ഷങ്ങളിലെ ഈ കെമിക്കൽ സിഗ്നലിംഗ് സിസ്റ്റം മൃഗങ്ങളിലെ നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തിന് സമാനമായി ദ്രുതഗതിയിൽ ആശയ കൈമാറ്റത്തിന് സഹായിക്കുന്നുവെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. അടുത്തതായി വൃക്ഷങ്ങൾക്കിടയിലെ ആശയവിനിമയത്തിന്റെ പലതരം സിഗ്നൽ സംവിധാനങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമതായി പ്രതിരോധ മുന്നറിയിപ്പ് സിഗ്നലുകൾ. ഒരു മരത്തെ പ്രാണികളോ രോഗകാരികളോ ആക്രമിച്ചാൽ മൈക്രോറൈസൽ നെറ്റ്വർക്കിംഗ് അയൽക്കാർക്ക് മുന്നറിയിപ്പ് സിഗ്നലുകൾ അയക്കുന്നു. ഇത് അയൽ വൃക്ഷങ്ങൾക്ക് നിർദ്ദിഷ്ട കീടത്തിനെതിരെ പ്രതിരോധ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. അടുത്തതായി വിഭവ വിനിയോഗ സിഗ്നലുകൾ. വരൾച്ച അല്ലെങ്കിൽ നൈട്രജന്റെ അഭാവം പോലുള്ള വിഭവ ദൗർലഭ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മൈക്രോറൈസൽ നെറ്റ്വർക്കിംഗിന് കൈമാറാൻ കഴിയും. ഇതിന്റെ ഫലമായി പഴയ ഹബ്ബ് മരങ്ങൾക്ക് അധിക കാർബൺ അല്ലെങ്കിൽ പോഷകങ്ങൾ ഇളം തൈകളിലേക്കോ സമ്മർദ്ദത്തിലായ അയൽക്കാരിലേക്കോ അയക്കാൻ കഴിയും. അലിലോപ്പതി കെമിക്കൽ ട്രാൻസ്ഫർ. അലിലോപ്പതി എന്ന രാസയുദ്ധം ചില സസ്യങ്ങൾ വളരെയധികം കാര്യക്ഷമതയോടെ ചെയ്യുന്ന ഒരു പ്രതിരോധ മാർഗമാണ്. അയൽ സസ്യങ്ങൾക്കുണ്ടാകുന്ന വളർച്ചയെയോ നിലനിൽപ്പിനെയോ സ്വാധീനിക്കുന്ന ജൈവരാസ വസ്തുക്കളെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മൈക്രോറൈസൽ ശൃംഖല വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി ഏതെല്ലാം വിധത്തിലാണ് നമ്മുടെ ഐവമാർ അഥവാ മൈക്രോറൈസൽ നെറ്റ്വർക്ക് വാഗമരത്തോപ്പുകളെ ശാക്തീകരിക്കാൻ ശ്രമിക്കുന്നതെന്ന് നോക്കിയാലോ? ഒന്നാമതായി വിഭവ പങ്കിടലും പുനർവിതരണവും. കാർബൺ, ജലം, നൈട്രജൻ, ഫോസ്ഫറസ് തുടങ്ങിയ വിഭവങ്ങൾ പങ്കിടാൻ വൃക്ഷങ്ങൾ ഈ ശൃംഖലയെ ഉപയോഗിക്കുന്നു. പോഷകക്കുറവുള്ള പ്രദേശങ്ങളിലെ മരങ്ങൾക്കോ പരിമിതമായ സൂര്യപ്രകാശമുള്ള ഇളം തൈകൾക്കോ അയൽപക്കത്തുള്ള ആരോഗ്യമുള്ള മരങ്ങളിൽ നിന്ന് അവശ്യ പോഷണം ലഭിക്കാൻ ഇത് അനുവദിക്കുന്നു. ഇത്തരം വിഭവ കൈമാറ്റം പരസ്പരം ബന്ധമില്ലാത്ത മരങ്ങളെ അപേക്ഷിച്ച് സ്വജാതിയിൽപ്പെട്ട വൃക്ഷങ്ങളുണ്ടെങ്കിൽ അവയ്ക്കായിരിക്കും കൂടുതൽ പരിഗണന. ഇതിനെ കിൻ റെക്കഗ്നിഷൻ എന്നും വിളിക്കാം. അടുത്തതായി വനപ്രതിരോധ ശേഷിയും ആരോഗ്യവും വർദ്ധിപ്പിക്കൽ. വരൾച്ച അല്ലെങ്കിൽ രോഗം പോലുള്ള പാരിസ്ഥിതിക സമ്മർദ്ദങ്ങളിൽ ഒരു വനത്തിലെ ജീവജാലങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ഇവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായി മൈക്രോറൈസൽ ശൃംഖലകൾ മാറാറുണ്ട്. വനത്തെ ഒറ്റയ്ക്ക് പ്രതിനിധീകരിക്കുന്നതിന് പകരം മുഴുവൻ ആവാസ വ്യവസ്ഥയെയും സഹായിക്കുന്ന ഒരു സഹകരണം സൂപ്പർ ഓർഗാനിസമായി മൈക്രോറൈസൽ ശൃംഖലകൾ പ്രവർത്തിക്കുന്നു. സ്പീഷീസുകൾ തമ്മിലുള്ള പിന്തുണ. സൂസൻ സിമാർഡിന്റെ പഠനത്തിൽ പറയുന്നത് പോലെ കോണിഫറുകൾ, ഇല പൊഴിയും മരങ്ങൾ തുടങ്ങിയ വ്യത്യസ്ത വൃക്ഷങ്ങൾക്കിടയിൽ പോഷകങ്ങൾ പങ്കിടുന്നതിനും വ്യത്യസ്ത സീസണുകളിലെ പോഷക ആവശ്യങ്ങൾ സന്തുലിതമാക്കുന്നതിനും മൈക്രോറൈസൽ ശൃംഖലകൾ അനുവദിക്കുന്നു. ഇത്തരത്തിൽ വൻ മരങ്ങൾ മുതൽ ചെറു സസ്യങ്ങൾ വരെ പലതരത്തിലുള്ള വിഭവ കൈമാറ്റത്തിലൂടെയും പോഷകങ്ങളുടെ പങ്കിടലുകളിലൂടെയും ശക്തിയാർജിച്ച് തിങ്ങിപ്പാർക്കുന്നതിൽ മൈക്രോറൈസൽ നെറ്റ്വർക്കിംഗിന്റെ പങ്ക് വളരെ വലുതാണ്. വനസംരക്ഷണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും ബദലായി നമ്മുടെ ആവാസ വ്യവസ്ഥ എങ്ങനെ പൊരുത്തപ്പെടണമെന്ന് പ്രവചിക്കുന്നതിന് ഈ സംവിധാനത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയും വളരെയധികം ഗവേഷണ പ്രാധാന്യമർഹിക്കുന്ന ഈ ഐവമാരെ നാം ഒരിക്കലും വിട്ടുകളഞ്ഞുകൂടാ. ശാസ്ത്രലോകത്തിന് വഴിത്തിരിവാകാൻ കഴിയുന്ന ഒരു കൂട്ടം യാഥാർത്ഥ്യങ്ങൾ ഇനിയും ഈ മേഖലയിൽ നിന്ന് ഉരുത്തിരിയട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രത്യാശിക്കാം.
1: വാഗമരത്തോപ്പിലെ ഐവകൾ, ഒരു ചെറിയ വലിയ വൃക്ഷ സംഭാഷണം. അധ്യാപികയായ ഡോക്ടർ ലിജ എം നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. ശാസ്ത്രലോകം സമാപിക്കുന്നു.
2: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
3: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
4: അതിനിപ്പോ എന്താ എത്ര സംശയം? KK ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ 1 ചോയ്സ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
7: കൺമണി സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
8: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
9: പ്രിയ ശ്രോതാക്കളെ, നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ഇനി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി ഇളയരാജ സംഗീതം നൽകി മഞ്ചരി പാടിയ ഗാനമാണ് അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിനു വേണ്ടി.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

0: പഠിത്തം കഴിഞ്ഞ നേരെ ജോലി.
1: ആ എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തെരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൾട്ടികളും അത്യാധുനിക സൗകര്യങ്ങളും ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്. മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
3: അടുത്ത ഗാനം ഗീതാഞ്ജലി എന്ന ചിത്രത്തിൽ നിന്ന്. ഒ എൻ വി കുറിപ്പ് എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി. അഭിരാമി, അജയ്, അജ്മൽ, ശ്രീവർദ്ധിനി എന്നിവർ പാടിയത്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
3: വേണം, ചെല്ലം പോവാം.
4: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
5: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
6: ഇനി സുജാത പാടിയ ഗാനമാണ് കണ്ണിനും കണ്ണാടിക്കും എന്ന ചിത്രത്തിൽ നിന്ന്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി പ്രകാശധാരയ്ക്ക് ശേഷം. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇനി പ്രകാശധാര.
1: സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ദന്താരോഗ്യത്തിന്റെയും ഹൃദയാരോഗ്യത്തിന്റെയും പങ്ക്. ദന്തരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആര്യശ്രീ സംസാരിക്കുന്നു.
2: May 28 അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ പ്രവർത്തന ദിനമായി എല്ലാ വർഷവും ആചരിക്കുന്നു. സ്ത്രീകളുടെ ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാണിത്. ഒരു കുടുംബത്തിന്റെ കരുത്തും സമൂഹത്തിന്റെ അടിത്തറയും സ്ത്രീകളാണ്. പലപ്പോഴും സ്ത്രീകൾ സ്വന്തം ആരോഗ്യത്തെ അവഗണിച്ച് കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. എന്നാൽ ഒരു സ്ത്രീ ആരോഗ്യവതിയായിരിക്കുമ്പോഴേ ഒരു കുടുംബവും ആരോഗ്യകരമായിരിക്കൂ. അതിനാൽ സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നത് ഒരു വ്യക്തിപരമായ കാര്യമല്ല, അതൊരു സമൂഹത്തിന്റെ സമഗ്രക്ഷേമവുമായി ബന്ധപ്പെട്ടതാണ്. സമതുലിതമായ ഭക്ഷണം, ശരിയായ വ്യായാമം, മാനസികാരോഗ്യ സംരക്ഷണം, സമയോചിതമായ മെഡിക്കൽ പരിശോധനകൾ തുടങ്ങിയവ സ്ത്രീകളുടെ ആരോഗ്യത്തിനുള്ള പ്രധാന ഘടകങ്ങളാണ്. ആരോഗ്യകരമായ ഒരു വാ എന്നത് ആരോഗ്യകരമായ ശരീരത്തിന്റെ അടിസ്ഥാനമാണ്. പലപ്പോഴും നമ്മൾ വായുടെ ആരോഗ്യത്തെ ചെറിയ കാര്യമെന്ന് കരുതാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ വായുടെ ആരോഗ്യമാണ് നമ്മുടെ ശരീരത്തിന്റെ ആകെ ആരോഗ്യത്തിന്റെ ഒരു കണ്ണാടി. ദന്താരോഗ്യവും ഹൃദയാരോഗ്യവും തമ്മിലുള്ള ബന്ധം വളരെ അടുത്തതാണ്. വായിലുണ്ടാകുന്ന രോഗങ്ങൾ ഹൃദയത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നാം അറിഞ്ഞിരിക്കണം. വായിലുണ്ടാകുന്ന ചില രോഗങ്ങൾ, പ്രത്യേകിച്ച് മോണരോഗങ്ങൾ, ഹൃദയാരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്നു. മോണരോഗത്തിന് കാരണക്കാരായ ബാക്ടീരിയകൾ രക്തസഞ്ചാരത്തിലൂടെ ഹൃദയത്തിലേക്ക് എത്തുകയും ഹൃദയത്തിലെ രക്തക്കുഴലുകളിൽ അണുബാധ മൂലമുണ്ടാകുന്ന വീക്കം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതുവഴി രക്തക്കുഴൽ ഇടുങ്ങുകയും രക്തയോട്ടം കുറയുകയും ചെയ്യുന്നു. ഇത് കാരണം ഹൃദയസ്തംഭനം വരാനുള്ള സാധ്യത കൂടുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വായിലെ ബാക്ടീരിയകൾ ഹൃദയത്തിലെ വാൽവിൽ അറ്റാച്ച് ചെയ്ത് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് എന്ന ഗുരുതരമായ അണുബാധ ഹൃദയത്തിന്റെ ഉൾഭാഗത്തും വാൽവുകളിലും ഉണ്ടാക്കുന്നു. ഹൃദയത്തിന്റെ വാൽവിന് പ്രശ്നമുള്ളവരെയും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരെയും ഇത് ബാധിക്കുന്നു. മോണരോഗങ്ങൾ ഒരു ദീർഘകാല ഇൻഫെക്ഷനാണ്. അത് കാരണം ശരീരത്തിലെ ഇൻഫ്ലമേറ്ററി കെമിക്കൽസായ സി റിയാക്റ്റീവ് പ്രോട്ടീൻ പോലുള്ളവ കൂടുകയും ഇത് മുഴുവൻ ശരീരത്തിലും ഇൻഫ്ലമേഷൻ അഥവാ അണുബാധ മൂലമുണ്ടാക്കുന്ന വീക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഹൃദ്രോഗങ്ങൾക്കും സ്ട്രോക്കിനും കാരണമാകുന്നു. സ്ത്രീകളുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ദന്താരോഗ്യവും ഹൃദയാരോഗ്യവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതെന്ന് നോക്കാം. സ്ത്രീകളുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളായിട്ടുള്ള ഹോർമോണൽ വ്യതിയാനമുണ്ടാകുന്നു. ഇത് ദന്താരോഗ്യത്തെയും ബാധിക്കുന്നു. ഉദാഹരണത്തിന്, ആർത്തവ സമയത്ത് ഹോർമോൺ വ്യതിയാനം മൂലം മോണ കൂടുതൽ മൃദുലമാവുകയും മോണയിലേക്കുള്ള രക്തസഞ്ചാരം വർദ്ധിക്കുകയും ചെയ്യുന്നു. അത് കാരണം മോണ കൂടുതൽ സെൻസിറ്റീവ് ആകുകയും മോണ വീക്കവും മോണയിൽ നിന്ന് രക്തസ്രാവവും കണ്ടുവരുന്നു. അതുപോലെ ഗർഭകാലത്ത് പ്രൊജസ്റ്ററോൺ എന്ന ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ കൂടുതലായിരിക്കും. ഇതും മോണകൾക്ക് വീക്കം, ചുവന്നതും മൃദുലവുമായ മോണകൾ, രക്തസ്രാവം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. യഥാസമയം ചികിത്സിക്കാതെ ഇരുന്നാൽ വായിലുള്ള രോഗാണുക്കൾ രക്തക്കുഴൽ വഴി ഗർഭസ്ഥ ശിശുവിനെ വരെ ബാധിച്ചേക്കാം. ഇത് ചിലപ്പോൾ മാസം തികയാതെയുള്ള പ്രസവത്തിനും കാരണമായേക്കും. അടുത്ത ഘട്ടം ആർത്തവ വിരാമം എന്ന സ്വാഭാവികമായ ഒരു ഘട്ടമാണ്. ഈ സമയത്ത് ഈസ്ട്രജൻ എന്ന ഹോർമോണിന്റെ അളവ് കുറയുന്നു. ഈസ്ട്രജൻ കുറയുന്നത് തന്നെ ഹൃദ്രോഗത്തിനുള്ള സാധ്യത കൂട്ടുന്നു. അതിനൊപ്പം മോണരോഗങ്ങളും കൂടി ബാധിച്ചാൽ റിസ്ക് ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത്. ആർത്തവ വിരാമഘട്ടത്തിൽ വായിലുണ്ടാകുന്ന മാറ്റങ്ങൾ നാം തീർച്ചയായും അറിഞ്ഞിരിക്കണം. വായിൽ തുപ്പലിന്റെ അളവ് കുറയുകയും വായ വരണ്ടതായി തോന്നുകയും ചെയ്യുന്നു. ഇത് ബാക്ടീരിയ വളരാൻ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കുകയും മോണരോഗത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ മോണരോഗം മൂലം മോണ ചുരുങ്ങി പല്ലുകളിൽ നിന്നും വിട്ടുപോകുന്ന ഒരവസ്ഥ, അതുമൂലം പല്ലിന്റെ വേരുകൾ പുറത്തു കാണുന്ന രീതിയിൽ കാണുന്നു. പല്ലുകളിൽ കൂടുതൽ പുളിപ്പ് അനുഭവപ്പെടുകയും ചെയ്യുന്നു.

0: മോണരോഗം കാരണം പല്ലിനു ചുറ്റുമുള്ള എല്ലുകൾ ദുർബലമാവുകയും പല്ലിന് ഇളക്കവും വേദനയും ഉണ്ടാകാറുണ്ട്. പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നതിന് പോലും കാരണമാകുന്നു. ഇക്കാരണങ്ങളെല്ലാം കൊണ്ടാണ് സ്ത്രീകളുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും മോണരോഗങ്ങൾ അവഗണിക്കരുത് എന്ന് പറയുന്നത്. സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും മോണരോഗത്തിനുള്ള പ്രധാന കാരണം യഥാസമയം നീക്കം ചെയ്യാത്ത ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളാണ്. ഭക്ഷണശേഷം വായ നന്നായി വൃത്തിയാക്കിയില്ലെങ്കിൽ പല്ലിനു ചുറ്റും ഒരു പാളി പോലെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും വായിലുള്ള ബാക്ടീരിയകളും പറ്റിപ്പിടിച്ച് പ്ലാക്കായി മാറുന്നു. ഇത് മോണരോഗത്തിന്റെ ആരംഭഘട്ടമായ ജിഞ്ചൈവൈറ്റിസിന് കാരണമാകുന്നു. ചുവന്നതും മൃദുലവുമായ മോണകൾ, മോണവീക്കം, പല്ല് തേക്കുമ്പോൾ മോണയിൽ നിന്നുമുണ്ടാകുന്ന രക്തസ്രാവം, വായനാറ്റം തുടങ്ങിയവയാണ് മോണരോഗത്തിന്റെ ആരംഭ ലക്ഷണങ്ങൾ. വായിലടിഞ്ഞുകൂടുന്ന പ്ലാക്ക് യഥാസമയം നീക്കം ചെയ്യാതെ വന്നാൽ അത് പിന്നീട് കട്ടികൂടിയ കാൽക്കുലസായി മാറുകയും ക്രമേണ അത് മോണയിൽ കൂടുതൽ ഗുരുതരമായ പെരിഡോണ്ടൈറ്റിസ് എന്ന അവസ്ഥയിലേക്കെത്തുന്നു. മോണയിലുണ്ടാകുന്ന അണുബാധ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന എല്ലുകളെയും ബാധിച്ച് പല്ലുകളിൽ ഇളക്കമുണ്ടാക്കുകയും പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നതിന് പോലും കാരണമാകുന്നു. അതുകൊണ്ട് മോണരോഗത്തിന്റെ ലക്ഷണങ്ങളെ അവഗണിക്കാതെ ആരംഭഘട്ടത്തിൽ തന്നെ ഒരു ദന്തരോഗ വിദഗ്ധനെ കണ്ട് ചികിത്സ തേടണം. പലപ്പോഴും വേദനയില്ലാതെ ആരംഭിക്കുന്ന മോണരോഗങ്ങളെ നാം ശ്രദ്ധിക്കാതെ ഇരിക്കുകയും ഗുരുതരമാകുമ്പോൾ മാത്രം ഡോക്ടറെ കാണാനായിട്ട് എത്തുകയും ചെയ്യുന്നതായാണ് കണ്ടുവരുന്നത്. 6 മാസം കൂടുമ്പോൾ ഒരു ദന്തരോഗ വിദഗ്ധനെ കണ്ട് ഒരു ചെക്കപ്പ് ചെയ്യുകയാണെങ്കിൽ പല്ലിന്റെയും മോണയുടെയും ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും. ഡോക്ടറുടെ വിശദമായ പരിശോധനയിൽ മോണരോഗം ആരംഭഘട്ടത്തിലാണെങ്കിൽ മോണ ക്ലീൻ ചെയ്താൽ മതിയാകും. സ്കെയിലിംഗ് അഥവാ പ്രൊഫഷണൽ ക്ലീനിംഗ് ചെയ്തു കഴിയുമ്പോൾ വായിലടിഞ്ഞുകൂടുന്ന പ്ലാക്കും കാൽക്കുലസും പൂർണ്ണമായും നീക്കം ചെയ്യാനായി സാധിക്കും. വളരെ ലളിതമായ ഒരു ചികിത്സാ രീതിയാണിത്. മോണരോഗം ഗുരുതരമായ അവസ്ഥയിലാണെങ്കിൽ ഡോക്ടർ എക്സ്റേ ചെയ്ത് നോക്കി പല്ലിന് ചുറ്റുമുള്ള എല്ലുകളുടെ അവസ്ഥയും ഉള്ളിലുള്ള ഇൻഫെക്ഷന്റെ അവസ്ഥയും നോക്കിയിട്ടായിരിക്കും ചികിത്സ തീരുമാനിക്കുന്നത്. ക്ലീനിംഗ് കൊണ്ട് പരിഹാരമാവാത്ത മോണരോഗങ്ങൾക്ക് ഫ്ലാപ്പ് സർജറി, ലേസർ സർജറി പോലുള്ള ചികിത്സകൾ ചെയ്യേണ്ടതായി വരുന്നു. ഇത്തരം ചികിത്സകൾ ചിലവേറിയതും സമയം അധികം എടുക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ മോണരോഗങ്ങൾ ഗുരുതരമാകാതെ യഥാസമയം ചികിത്സിച്ചാൽ മോണയുടെ ആരോഗ്യം മാത്രമല്ല നമ്മുടെ സമയവും പണവും കൂടി ലാഭിക്കാം. ഗുരുതരമായ മോണരോഗങ്ങളുള്ളവർ 3-4 മാസം ഇടവേളകളിൽ ഡെന്റൽ ചെക്കപ്പ് ചെയ്യാനാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്നത്. മോണയുടെ ആരോഗ്യത്തിനായി ചിട്ടയായ ഒരു പരിചരണവും ആവശ്യമാണ്. ദിവസവും 2 നേരം ബ്രഷിംഗ് ശീലമാക്കണം. രാവിലെയും രാത്രി ഉറങ്ങുന്നതിന് മുൻപും കൃത്യമായി പല്ലുതേക്കണം. ഒരു സോഫ്റ്റ് അല്ലെങ്കിൽ മീഡിയം ബ്രഷ് ഉപയോഗിക്കണം. ബ്രഷ് പല്ലിനും മോണയിലും ഇടയിൽ പിടിച്ച് ചെറിയ വൃത്താകാരത്തിൽ അഥവാ സർക്കുലാർ മോഷനിലോ അതല്ലെങ്കിൽ മുകളിലും താഴേക്കും ബ്രഷ് ചലിപ്പിച്ച് അപ്പ് ആൻഡ് ഡൌൺ മോഷനിലുമാണ് ബ്രഷിംഗ് ചെയ്യേണ്ടത്. മോണയുടെ ഭാഗത്ത് ശക്തമായി അവർത്തരുത്. സാവധാനം ബ്രഷിംഗ് ചെയ്യണം. ഏകദേശം 1-4 മിനിറ്റ് സമയമാണ് ശരിയായ രീതിയിൽ ബ്രഷിംഗ് ചെയ്യാനെടുക്കേണ്ട സമയം. ഈ സമയത്തിനുള്ളിൽ പല്ലിന്റെ പുറംഭാഗം, അകഭാഗം, ചവഭാഗം തുടങ്ങി 3 ഭാഗങ്ങളും വൃത്തിയായി ക്ലീൻ ചെയ്യണം. 3 മാസത്തിലൊരിക്കൽ ബ്രഷ് മാറ്റണം. മോണയുടെ സംരക്ഷണത്തിനായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മോണയ്ക്ക് വേണ്ടിയിട്ടുള്ള ടൂത്ത്പേസ്റ്റുകളും മൗത്ത് വാഷുകളും ഉപയോഗിക്കാം. ഒരു പയറുമണിയുടെ വലുപ്പത്തിൽ പേസ്റ്റ് ബ്രഷിലെടുത്ത് രാവിലെയും രാത്രിയിലും തേക്കുക. പല്ലുകളുടെ ഇട വൃത്തിയാക്കുവാനായി ഡെന്റൽ ഫ്ലോസുകൾ ഉപയോഗിക്കാം. ഫ്ലോസിംഗ് പക്ഷേ ശരിയായ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം. പല്ലുകൾ വൃത്തിയാക്കുന്നത് പോലെ പ്രധാനമാണ് നാക്ക് വൃത്തിയാക്കുന്നതും. ടങ് ക്ലീനർ ഉപയോഗിക്കുമ്പോൾ നാക്ക് പൊട്ടാനും ചോര വരാനും സാധ്യതയുണ്ട്. മാത്രമല്ല നാക്കിലുള്ള പാപ്പിലകൾക്ക് നാശം സംഭവിക്കുകയും ക്രമേണ രുചി അറിയാനുള്ള കഴിവ് നശിക്കുകയും ചെയ്യുന്നു. അതിനാൽ ടൂത്ത്ബ്രഷിന്റെ പുറകുവശം ഉപയോഗിച്ച് നാക്ക് വൃത്തിയാക്കുവാൻ ശ്രദ്ധിക്കണം. ഭക്ഷണശേഷം എല്ലായ്പ്പോഴും വായ വൃത്തിയായി കഴുകണം. മോണയുടെ ആരോഗ്യത്തിനായി നല്ല ഭക്ഷണശീലങ്ങളിലും ശ്രദ്ധ വേണം. വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ, നാരങ്ങ, നെല്ലിക്ക, മുസമ്പി തുടങ്ങിയവ മോണയിലെ രക്തസ്രാവം കുറയ്ക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു. ഫൈബർ കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ക്യാരറ്റ്, വെള്ളരി, ചീര, പയർ തുടങ്ങിയവ പല്ലുകളെ വൃത്തിയാക്കുവാൻ സഹായിക്കുന്നു. കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ, പാല്, തൈര്, ചീസ്, പനീർ തുടങ്ങിയവ മോണയെ ശക്തമാക്കുന്നു. അതുപോലെ പ്രോട്ടീൻ അടങ്ങിയ പയറുവർഗ്ഗങ്ങൾ, കടല, നിലക്കടല, മുട്ട, മീൻ തുടങ്ങിയവയും മോണയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഭക്ഷണശേഷം ധാരാളം വെള്ളം കുടിക്കുക, വായ ശുദ്ധമായി സൂക്ഷിക്കുവാനും ഭക്ഷണാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുവാനും ഇത് സഹായിക്കുന്നു. ദിവസവും കൃത്യമായ വ്യായാമങ്ങളും ചെയ്യുക. കുറഞ്ഞത് 30 മിനിറ്റ് നടക്കുക പോലുള്ള ലളിതമായ വ്യായാമങ്ങൾ ചെയ്യുക. സ്ട്രെസ് കുറയ്ക്കുക, നല്ല ഉറക്കവും ഉറപ്പാക്കണം. നമ്മുടെ ദിനചര്യയിലെ ചെറിയ ശീലങ്ങൾ തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തെ നിർണയിക്കുന്നത്. ആരോഗ്യമുള്ള സ്ത്രീ സമൂഹത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താണ്.
1: സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ദന്താരോഗ്യത്തിന്റെയും ഹൃദയാരോഗ്യത്തിന്റെയും പങ്ക്. ദന്തരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആര്യശ്രീ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി നമുക്ക് കേൾക്കാം യോദ്ധ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എം ജി ശ്രീകുമാറും പാടിയ ഗാനം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എ ആർ റഹ്മാൻ.

0: തല ഇവിടെ ഇരിക്കുമ്പോ വാരി തരങ്ങല്ലടാ
1: മടികൂടെ തടി കിട്ടാൻ ഒരു മിട്ട നടക്കല്ലടാ
2: ഒരു കൈ ഒരു കരവീർ അറിയാം തുണയോട് ഇതിലെ എതിരെ ഇടയാം പടിയാ മടയാ വാടാ കുഴിമടിയാ

പൊങ്ങച്ചം അടിപറയാൻ അവതയിടാൻ മടയുടെ ചെറ്റത്തര ഒരു ജഗമുഖ മനസ്സിലുവേ മടിയിലുവേ യമതടിയ മലമടിയ കടിയ മടയ ഇടിയ പൊടിയ മറുതെ ചെറുതെ പോടാ പോയി ചെലവിന് ചെല്ലറ വരെ.

0: പടകാളി ചങ്കി ചങ്കരി കോട്ടി മാതിരി ഭഗവതി അടിയനി തങ്കോടി മിസ്ത്രി കളിയണമേ.
1: കൺമണി സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
2: വേണം വേണം, ചെല്ലം പോവാം.
3: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.

0: ഇപ്പോൾ സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: CBSE 12-ാം ക്ലാസ് പരീക്ഷ മൂല്യനിർണയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളുടെ സാഹചര്യത്തിൽ പുനർമൂല്യനിർണയം ഉടൻ ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വിദ്യാർത്ഥികളുടെ പരാതികളിലൊന്നും പരിഹരിക്കപ്പെടാതെ പോകില്ലെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പാക്കുമെന്നും ന്യൂഡൽഹിയിൽ പറഞ്ഞു. ED ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായെങ്കിൽ പരിശോധിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി രവിത ചന്ദ്രശേഖർ. കേന്ദ്രസേനയുടെ സഹായത്തോടെ ED സ്വന്തം നിലയ്ക്കാണ് സുരക്ഷ ഒരുക്കിയതെന്ന് DGP തിരുവനന്തപുരത്ത് പറഞ്ഞു. CPIM പ്രവർത്തകർ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഇതുവരെ 8 പേർ അറസ്റ്റിൽ. ആക്രമണത്തിലുൾപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ കൌൺസിലർമാരായ IP ബിനു, ആറ്റുകാൽ ഉണ്ണി എന്നിവർ ഉൾപ്പെടെ മറ്റു പ്രതികൾ ഒളിവിലാണെന്ന് പോലീസ് അറിയിച്ചു. ഇന്ത്യ ചൈന അതിർത്തിയിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ കഴിഞ്ഞതിൽ ഇരു രാജ്യങ്ങളും സംതൃപ്തി അറിയിച്ചു. ബീജിംഗിൽ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ ഓൺ ഇന്ത്യ ചൈന ബോർഡർ അഫയേഴ്സിന്റെ 35-ാമത് യോഗത്തിൽ സ്ഥിതിഗതി അവലോകനം ചെയ്യുകയായിരുന്നു ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കേഡറ്റുകൾക്ക് ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന അവാർഡുകൾ സമ്മാനിച്ചു. 311 കേഡറ്റുകളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. കോഴിക്കോട് പാളയം മുഹീദ്ദീൻ പള്ളിയിൽ ബലിപ്പെരുന്നാൾ നമസ്കാരത്തിന് മുഖ്യ ഇമാം ഡോ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകി. തിരുവനന്തപുരത്ത് പാളയം ഇമാം ഡോ VP സുഹൈബ് മൌലവി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തിരുവല്ലയിൽ തമിഴ്നാട് സ്വദേശികളായ തീർത്ഥാടക സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. IPL ക്രിക്കറ്റിൽ നാളെ 2-ാം ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഞായറാഴ്ച അഹമ്മദാബാദിലാണ് ഫൈനൽ. അനന്തപുരി FM ൽ പ്രധാന വാർത്തകളിനി 2 മണിക്ക്.

ഒരു വട്ടം കൂടി. പ്രിയമുള്ളവരെ, നാം വീണ്ടും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന, ഒന്ന് മൂളി നടക്കാൻ ആഗ്രഹിക്കുന്ന ഏതാനും മനോഹര ഗാനങ്ങളുമായി ഇപ്പോൾ ഒരു വട്ടം കൂടി. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് ആദ്യം ചിത്രം നാരായം. ഈ ഗാനം എഴുതിയത് പി കെ ഗോപി, സംഗീതം ജോൺസൺ.

പെരുമഴക്കാലം എന്ന ചിത്രത്തിനു വേണ്ടി എം ജയചന്ദ്രൻ സംഗീതം നൽകി അഫ്സലും ജോൽസനയും പാടിയത്, എഴുതിയത് കൈതപ്രം.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
3: അല്ല ഇത് എവിടെ സംഭവം?
2: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ നടക്കുവല്ലേ, May 15 മുതൽ June 7 വരെ.
3: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
4: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
6: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
5: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
7: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
8: അതിനിപ്പോ എന്താ ഇത്ര സംശയം? KK ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
9: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ 1 ചോയ്സ്.
10: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
9: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
11: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: അടുത്ത ഗാനം മണിയറ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും വാണി ജയറാമും പാടിയത്. പി ഭാസ്കറിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് 80 ഉമ്മർ.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: സെയിൽസ് ആൻഡ് സർവീസസ്,
3: 30 വർഷത്തെ സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
2: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4 2 4 6 9 7 1 9.
4: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
5: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
6: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: ഒരു വട്ടം കൂടിയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി കേൾക്കാം ഗസൽ എന്ന ചിത്രത്തിലെ ഗാനം. രവി ബോബെ സംഗീതം നൽകി, യേശുദാസും ചിത്രയും പാടിയത്. രചന യൂസഫലി കേച്ചേരി.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: പഠിത്തം കഴിഞ്ഞാൽ നേരെ ജോലി.
2: ആ എന്നാ ഇനി ഒന്നും നോക്കാനില്ല. പിന്നെ കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തിരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
3: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
4: മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
5: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങുമലയണ്ട. കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
6: അസീസ് ചിക്കൻ ഷോപ്പ് കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം.
5: അസീസ് ചിക്കൻ ഷോപ്പ് തമലം റോഡ് കുഞ്ചാലമൂട്.
7: ഏവർക്കും അസീസ് ചിക്കൻ ഷോപ്പിന്റെ ബക്രീദാശംസകൾ.
8: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
9: നാം കേട്ടുകൊണ്ടിരിക്കുന്നു ഒരു വട്ടം കൂടി.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
4: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
5: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
6: ഒരു വട്ടം കൂടിയിൽ നമുക്കിനി കേൾക്കാം. BR പ്രസാദ് എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി, വിനീ ശ്രീനിവാസനും സുജാതയും പാടിയ ഗാനം കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിൽ നിന്ന്.

യൂസഫ് അലി കേച്ചേരിയുടെ രചനയും മോഹൻ സിതാരയുടെ സംഗീതവും. പാടിയത് ശങ്കർ മഹാദേവനും വിധു പ്രതാപും. ചിത്രം സദാനന്ദന്റെ സമയം.

ഇന്നത്തെ ഒരുവട്ടം കൂടിയിൽ നമുക്ക് ഒരു ഗാനം കൂടി കേൾക്കാം. യേശുദാസ് പാടിയതാണ് തുറമുഖം എന്ന ചിത്രത്തിനു വേണ്ടി. ഈ ഗാനം എഴുതിയത് പൂച്ചൽ ഖാദർ, സംഗീതം എം കെ അർജുനൻ.

0: പ്രിയ ശ്രോതാക്കളെ, നാം കേട്ടത് ഒരു വട്ടം കൂടി. ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കഠിനാധ്വാനികളായ കർഷകരുടെ പരിശ്രമം മൂലം രാജ്യത്ത് ഭക്ഷ്യശേഖരത്തിന് ഒരു ക്ഷാമവുമില്ലെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഈ വർഷം രാജ്യത്ത് ഭക്ഷ്യധാന്യ ഉൽപാദനം 376 ദശലക്ഷം ടണ്ണിൽ കൂടുതലാണെന്നും ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 5.3% കൂടുതലാണെന്നും ചൌഹാൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. പ്രസംഗത്തിന് കഴിഞ്ഞ ദിവസം സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരുന്നു. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി VD സതീശൻ കോഴിക്കോട്ടെത്തി. ഉച്ചകഴിഞ്ഞ് ജൂബിലി ഹാളിൽ MV വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ സംബന്ധിക്കുന്ന അദ്ദേഹം ഭട്ട്റോഡ് ബീച്ചിലെ സ്വീകരണ പരിപാടിയിലും പങ്കെടുക്കും. മാമി തിരോധാന കേസിലെ ആശങ്കകൾ മാമിയുടെ ഭാര്യയും കുടുംബാംഗങ്ങളും മുഖ്യമന്ത്രി VD സതീശനെ ധരിപ്പിച്ചു. കോഴിക്കോട് ഗസ്റ്റ് ഹൌസിലെത്തിയാണ് കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ ഉച്ചയ്ക്ക് ശേഷം ഗവർണർക്ക് രാജി സമർപ്പിക്കും. കർണാടക പാർലമെന്ററി കാര്യമന്ത്രി HK പാട്ടീലാണ് ഇക്കാര്യം അറിയിച്ചത്. മലങ്കര ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഇന്നു മുതൽ സ്പിൽവേ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി 100 മുതൽ 200 സെന്റിമീറ്റർ വരെ ഉയർത്തും. ഷട്ടറുകൾ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാണായതെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായ സംഭവം ചർച്ച ചെയ്യാൻ ക്ഷേത്ര ഭരണസമിതി യോഗം നാളെ. 5-അംഗ ഭരണസമിതി രാവിലെയാണ് യോഗം ചേരുന്നത്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് 8 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പിന്റെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് ജാഗ്രത. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. വൈകുന്നേരം 5 മണിക്ക്.
2: ആകാശവാണി.

ചീത്ത് നാടകം. രചന അദിത് കൃഷ്ണ ചെമ്പത്ത്. ശബ്ദം നൽകുന്നവർ ഗ്രീറ്റ യൂജിൻ പള്ളിത്തുറ, ശിൽപ അജ്മൽ നാസർ കൊട്ടാരക്കര, ഷീബ കെ നായർ, നിധീഷ് ധർമ്മരാജ്, ഷെഹനാസ് ബിന്ദ്, ദേവദത്തൻ, ജയന്തി കൃഷ്ണ. സംവിധാനം റൂബി ബാബു.

0: ഫെയ്ത്ത് നാടകം ഒന്നാം ഭാഗം.
1: മഴ ആസ്വദിക്കാൻ എനിക്കിഷ്ടമായിരുന്നു. പെയ്യുന്ന ഓരോ മഴയും എന്റെ ഭാവങ്ങൾ കടമെടുക്കുന്നത് വരെ. ഒരു വേള ഞാൻ തന്നെയാണെന്ന് തോന്നിപ്പിക്കുമാറ് എന്റെ ജനാലയിൽ വന്ന് മഴ കരയും. ജനാല തുറന്ന് ഞാൻ എന്നോട് തന്നെ സംസാരിക്കും.

ശാന്തമായ മഴയെ എനിക്ക് പേടിയാണ്. അവ ഒരു കുറ്റവാളിയുടെ ഭാവത്തോടെ എന്നെ നോക്കുന്നു. ഒരു പ്രളയത്തിന്റെ ജലം

പേത്തു എന്നെ മരണവക്കോളം എത്തിക്കുന്നു. ഇനി പറഞ്ഞു വരുന്നത് എന്നെ പറ്റിയാണ്. ഈ മഴ പോലെ എന്റെ മനസ്സ് കുറെ കാലങ്ങളായി പെയ്യുന്നു. എന്റെ ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരനായിരുന്നു അരവിന്ദ്. ഞങ്ങൾ സ്കൂൾ ബസ്സിൽ വെച്ചാണ് പരിചയം. ഒന്നിലോ രണ്ടിലോ പഠിക്കുന്ന സമയത്ത് എന്റെ വാട്ടർ ബോട്ടിൽ സ്കൂൾ ബസ്സിന് താഴെ വീണുപോയി. എനിക്കതെടുക്കാൻ പേടിയായി. അന്ന് അരവിന്ദാണ് ആ ബോട്ടിൽ എടുത്തു തന്നത്. പെൺകുട്ടിയാണെങ്കിലും ഇങ്ങനെ പേടിക്കരുത് എന്നവൻ എനിക്കന്ന് പറഞ്ഞു തന്നു. എനിക്ക് അന്നൊക്കെ അവന്റെ ഒപ്പം യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്കൂൾ ബസ്സിൽ അവൻ ഉണ്ടോന്ന് നോക്കും. യു പി ആയപ്പോൾ ക്ലാസ് മാറിപ്പോയി. അന്നെനിക്ക് ഭയങ്കര സങ്കടമായി. എനിക്കൊരു ഡയറി നോട്ട് ഉണ്ടായിരുന്നു അന്ന്. എല്ലായ്പ്പോഴും എഴുതാനൊന്നുമല്ല, സങ്കടങ്ങളോ ഇഷ്ടങ്ങളോ ഒക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതും. അന്ന് ഞാൻ സങ്കടപ്പെട്ട അവനെക്കുറിച്ച് എഴുതി, കുറേ എഴുതി. അവന്റെ ഒപ്പം മിഠായി കഴിച്ചത്, തല്ല കിട്ടിയത്, എന്റെ ലഞ്ച് ബോക്സിൽ നിന്ന് അവന്റെ ദേഹത്ത് കറി വീണത്. അങ്ങനെ യു പി ക്ലാസ്സിൽ ഞങ്ങൾ മിണ്ടിയിട്ടേയില്ല. യു പി ക്ലാസ്സിൽ അവൻ വേറെ കൂട്ടുകാരോടൊപ്പം പോയി. എനിക്കത് അത്രയ്ക്ക് ഇഷ്ടമായില്ല. പിന്നീട് ഹൈസ്കൂളിൽ നിന്നാണ് ഞാൻ അവനെ കാണുന്നത്. അവനിപ്പോൾ പൊടിമീശ വന്നിരുന്നു, കുറച്ച് നീളവും വെച്ചു. ബസ്സിൽ നിന്ന് അവൻ എന്നെ നോക്കി ചിരിച്ചു. എൽ പി ക്ലാസ്സിലെ സൗഹൃദം ഞാൻ വീണ്ടും പൊടിതട്ടിയെടുത്തു. അധികം സുഹൃത്തുക്കളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് ഒരു ട്യൂഷൻ സെന്ററിൽ കൂടി ചേർന്നതോടെ ഞങ്ങൾ തമ്മിൽ നല്ലോണം അടുക്കാൻ തുടങ്ങി. ഓണപ്പെരു

പരിപാടിക്ക് അവൻ ഒരുമിച്ചൊരു ഫോട്ടോയൊക്കെ എടുക്കാൻ എന്നെ വിളിച്ചു. ഞാൻ ഉടുത്തു വന്ന സാരിയൊക്കെ നല്ലതാന്ന് പറഞ്ഞു. ഞാനന്ന് ഡയറിയിൽ കുറേ എഴുതി. പക്ഷേ ഞാനും അവനും കൂടി ട്യൂഷൻ കഴിഞ്ഞ് വരുമായിരുന്നു. ബസ് സ്റ്റോപ്പിലേക്ക് എത്തുന്നേ ഉള്ളൂ. അവൻ എന്റെ അടുക്കലേക്ക് കൂടുതൽ അടുത്തു. അരവിന്ദ് എന്തിനാണ് എന്റെ അടുത്തേക്ക് വരുന്നത് എന്നെനിക്ക് മനസ്സിലായില്ല. വീണ്ടും അടുക്കാൻ വന്നപ്പോൾ ഞാനൊന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചു. അവന്റെ കയ്യിൽ അപ്പോൾ ഇരുമ്പിന്റെ ശക്തി ഉണ്ടായിരുന്നു. അവന്റെ പിടുത്തം മെല്ലെ അയഞ്ഞു. ആ സമയത്തിന് ഞാൻ കുതിറി ഓടി. അന്ന് വീട്ടിലെത്തി ഞാൻ മരിച്ച പോലെ കിടന്നു. വിശന്നില്ല, ദാഹിച്ചില്ല. ഡയറിയിൽ എന്തൊക്കെയോ കുത്തി വരഞ്ഞു. ബസിന്റെ അടിയിൽ ബോട്ടിൽ നഷ്ടപ്പെട്ട ഒരു കുട്ടി കരയുന്നത് ഞാൻ സ്വപ്നം കണ്ടു. ഒരാൺകുട്ടി അവളുടെ അടുത്ത്. ആ ആൺകുട്ടി എടുത്തു തരുന്ന ബോട്ടിൽ വാങ്ങിക്കരുതെന്ന് ഞാൻ സ്വപ്നത്തിൽ ആ പെൺകുട്ടിയോട് പല ആവർത്തി പറഞ്ഞു. പക്ഷേ എന്റെ വിളിക്കും കേൾവിക്കും ഏറെ അപ്പുറത്തായിരുന്നു അവൾ.

0: നിങ്ങളെന്താ ഇന്ന് ക്ലാസ്സിൽ വരാഞ്ഞത്? നിങ്ങൾക്കൊരു ചായ പറയട്ടെ?
1: വേണ്ട, ചായ വേണ്ട.
0: നിങ്ങളെ ടീച്ചർ അന്വേഷിച്ചായിരുന്നു, പനിയാണ് തലവേദനയാണെന്നൊക്കെ ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട്.
1: ഞങ്ങൾക്ക് തീരെ വയ്യായിരുന്നു. ഇന്ന് ഏതൊക്കെ ടീച്ചർ വന്നു? നോട്ട്സ് വല്ലതും ഉണ്ടോ കയ്യില്? അത് ചോദിക്കാനാ വന്നത്.
0: നോട്ട്സ് PDF ആയിട്ട് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അറ്റൻഡൻസും തീരെ ഇല്ല, സെം എക്സാം അല്ലേ വരുന്നത്. അപ്പൊ ഈ കണ്ടനേഷനൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും.
1: എടാ, നീ ഇങ്ങനെ വെറുതെ പേടിപ്പിക്കല്ലേ.
0: ആ, മെഡിക്കൽ വെച്ചാ മതിയെന്നേ. പക്ഷേ ഈ കള്ളപ്പനിക്കൊക്കെ ഏത് ഡോക്ടർ തരും?
1: നീ അങ്ങനെ കളിയാക്കല്ലേ, സത്യമായിട്ടും പനി തന്നെയായിരുന്നു.
0: ഓ, വിശ്വസിച്ചു. പിന്നെ അടുത്ത ആഴ്ച ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, നല്ല പ്ലേസ്മെന്റ് കിട്ടുമെന്നാ കേട്ടത്. വേണമെങ്കിൽ ഒന്ന് പോയി പങ്കെടുക്കാം, കിട്ടിയാ നല്ല അവസരമല്ലേ.
1: എവിടെ വെച്ചിട്ടാ നടക്കുന്നേ? ഒത്തിരി ദൂരമുണ്ടോ? അടുത്ത ആഴ്ച ഒന്ന് വീട്ടിൽ പോവാൻ ഇരിക്കുകയായിരുന്നു.
0: ഇവിടെ പാളയത്ത് വെച്ചിട്ട് തന്നെയാ. ഇന്റർവ്യൂ കഴിഞ്ഞു പോയാ പോരെ? ഏതായാലും രാവിലെ 10 മണിക്കാണ് ഇന്റർവ്യൂ. ഞാൻ ഗ്രൂപ്പിൽ അതിന്റെ ബ്രോഷർ ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കിയേ.
1: ഓ, അതായിരുന്നോ? ഞാൻ കണ്ടു, പക്ഷെ ശ്രദ്ധിച്ചില്ല. നീ പോകുന്നുണ്ടോ?
0: ഈ കോഴ്സ് കഴിഞ്ഞ് എന്ത് ചെയ്യുന്ന ഒരു പിടിയില്ല, അതുകൊണ്ട് ഏതായാലും ഒരു ജോലി നോക്കണം. ഇത് കിട്ടിയാ നല്ലതല്ലേ?
1: അതെ അതെ.
0: ഇപ്പൊ നിങ്ങക്ക് ഹോസ്റ്റലില് ഫുഡൊക്കെ നല്ലതാണോ?
1: നല്ല ഫുഡൊന്നും അല്ല, എന്തായാലും പുഴുവിനെ ഒന്നും കിട്ടുന്നില്ല, അത് തന്നെ ഭാഗ്യം.
0: ഏതായാലും സമരം നടത്തി നന്നായി. നീ ആയിരുന്നല്ലോ നേതാവ്.
1: നേതാവ് ചമഞ്ഞതൊന്നും അല്ല, ചില കാര്യങ്ങളില് നമ്മൾ തന്നെ പ്രതികരിക്കണം. ഒരാള് നേരിട്ടിറങ്ങിയാ ബാക്കിയുള്ളവർക്കും അങ്ങനെ തന്നെ തോന്നും, അതുകൊണ്ടാ.
0: ശരിയാ. അല്ല, ഞാൻ കുറേയായി ശ്രദ്ധിക്കുന്നു, എന്താ ഗായത്രി മാറിയിരിക്കുന്നത്?
1: അവളോട് നീ ഇപ്പൊ ഒന്നും ചോദിക്കല്ലേ, ആകെ ഡെസ്പായിട്ടിരിക്കുക. അവളുടെ ബോയ് ഫ്രണ്ട് ഇല്ലേ വിഘ്നേഷ്, അവനോട് വഴക്കിട്ടിരിക്കുക.
0: ഓ, അതുകൊണ്ടാണോ അവളും ക്ലാസ്സിൽ വരാഞ്ഞത്? കുറെ നാളായല്ലോ, ടീച്ചറും ചോദിച്ചിരുന്നു അവളോട് അടുത്ത ആഴ്ചത്തെ ഇന്റർവ്യൂവിന്റെ കാര്യം.

0: പറയണേ, ഞാൻ എന്നാ പോവുക.
1: ശരിടാ, ബൈ. അത് കൊള്ളാം. ഹോസ്റ്റലിൽ ഇരുന്ന പ്രശ്നാവെന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്ന്. എന്നിട്ടിപ്പോ
2: ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല.
1: ഹാ, അത് മുഖം കണ്ടാ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്, അവനെ ഒന്ന് നേരിട്ട് കാണു.
2: എനിക്കറിയാന്നേ, പക്ഷെ എനിക്ക് അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല.
1: അവൻ മിക്കാറും ആ ഗ്രൗണ്ടിലുണ്ടാവും. നീ അങ്ങോട്ട് പൊക്കോ, ഞാൻ അപ്പോഴേക്കും വരാം. എനിക്കേ ഡിപ്പാർട്ട്മെന്റിൽ വരെ പോകേണ്ട ആവശ്യമുണ്ട്.
2: ആ ശരി.

0: എടാ എപ്പോട്ടാ നോക്കിയാടാ അടിക്കണത്.
1: എടാ എടാ നീ കുറച്ചുകൂടെ കേറി തന്നെ.
0: ലാസ്റ്റ് ബോളാണ്, ലാസ്റ്റ് ബോളാണ്.
2: എടാ അത് അവളല്ല വരുന്നേ, ഗായത്രി. അയ്യോ അളിയ, ഇപ്പൊ കണ്ട ആ പ്രശ്നമാവും.
3: അവളുമായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? ഞാൻ കരുതി നീ അവളെയും തേച്ചെന്ന്.
2: എടാ ഇവളെ തേക്കാൻ സമയമായിട്ടില്ല, കുറച്ച് നാളുകൂടി ഇങ്ങനെ പോട്ടെന്നേ.
3: ഇവളുമായിട്ട് കമ്മിറ്റഡ് ആയിട്ട് ഒരുപാട് വർഷമായില്ലേ?
2: ഓ ഒരു രണ്ടു വർഷമായി.
3: നിനക്ക് അവളോട് താല്പര്യമില്ലെങ്കിൽ നേരിട്ട് തന്നെ പറഞ്ഞൂടെ.
2: ഇതെത്ര നാളെന്ന് വെച്ചാ? നീ പേടിക്കണ്ട, ഞാൻ പെട്ടെന്ന് തന്നെ ബ്രേക്കപ്പ് ആക്കാം പോരെ.
3: ഇവളെ തേക്കാനുള്ള കാരണം എന്താണ്
2: അളിയ? അത്യാവശ്യം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പോലും ഇല്ലാത്ത അവളുടെ വീടും വീട്ടുകാരും. ഇവളെന്നെ കഴിഞ്ഞ ക്രിസ്മസിന് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അളിയ. ഒരു നില വീട്, അച്ഛനാണ് സെക്യൂരിറ്റി, അമ്മ ജോലിയൊന്നും ഇല്ലാതെ വീട്ടിൽ. എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ജീവിതത്തെക്കുറിച്ച് കുറച്ച് പ്രാക്ടിക്കലായി കാണുന്ന പ്രശ്നമാണോ?
3: എടാ അവൾ ഇങ്ങോട്ടാ വരുന്നത്, പ്രശ്നമാകാൻ സാധ്യതയുണ്ട്.
2: അതെ അതെ, കണ്ട പ്രശ്ന. എടാ ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം, അവൾ പോയിട്ടൊന്ന് പറയണേ.
3: നീ ആ താഴത്ത് പുല്ലിന്റെ മറവിൽ നിന്നോ.

0: ഗോകുലെ, നീ വിഘ്നേശിനെ കണ്ടോ? അവൻ എന്തിനാ എന്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി കളിക്കുന്നത്?
1: അവനെ ഞങ്ങൾ കണ്ടിട്ട് കുറേയായി.
0: കള്ളം പറയരുത് ഗോകുലെ, അവന്റെ ബൈക്കാണല്ലോ പുറത്തിരിക്കുന്നത്.
1: അത് അവൻ എനിക്ക് തന്നിട്ട് പോയതാണ്. ചിലപ്പോ നാട്ടിൽ പോയതായിരിക്കും. അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞിരുന്നു.
0: എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ.
1: പറയാൻ വിട്ടുപോയതായിരിക്കും.
0: എന്നെത്തുമെന്നാണ് പറഞ്ഞത്?
1: അതൊന്നും കൃത്യമായി പറഞ്ഞില്ല. ഞങ്ങള് വിളിച്ചിട്ട് പോലും കിട്ടുന്നില്ല. എന്തായാലും എത്തിയാ വിളിക്കാതിരിക്കില്ല. അപ്പോ ഞാൻ എന്തായാലും ഗായത്രി അറിയിക്കാം.
0: കണ്ടാൽ എന്റെ അവസ്ഥ മോശമാണെന്ന് പറയണം, എന്നെ പറ്റിക്കരുതെന്ന് പറയണം, കാണണം എന്ന് പറയണം.
1: അവൻ നിന്നെ പറ്റിക്കൊന്നുമില്ല. ഗായത്രി ധൈര്യമായിട്ട് ചെല്ല്. അവൻ എത്തിയ എന്തായാലും കാണാൻ വരും. ചെല്ല്.
0: ശരി.
2: അളിയാ, അവള് പോയോ?
1: പാവം, ഗായത്രി ആകെ തളർന്നു പോയിട്ടുണ്ട്.
2: പാവം, എന്നെ ഓർത്തിട്ടായിരിക്കും അല്ലേടാ.
1: ഒന്ന് പോടാ. നിനക്ക് ഈ റിലേഷൻഷിപ്പ് തുടർന്നു കൊണ്ടുപോകാൻ ആഗ്രഹമില്ലെങ്കിൽ അത് അവളോട് പറയണം.
2: എടാ, ഇതൊക്കെ ഒരു രസമല്ലേ. എടാ, പെൺകുട്ടികൾ ഇങ്ങനെ പിന്നാലെ വരുന്നത് തന്നെ ആണത്തത്തിന്റെ ഒരു ലക്ഷണാ. നിനക്കൊന്നും അത് പറഞ്ഞാ മനസ്സിലാവില്ലെന്നേ.
1: എടാ, എനിക്ക് നീ പറയുന്നതൊന്നും കേൾക്കണ്ട. നീ ആ ബൈക്കിന്റെ കീങ്ങ് നിന്നേ.
2: എന്നാ കൊണ്ടുപോകും.

0: എന്തായത്? ഭക്ഷണം മെസ് ഹാളിൽ ഇരുന്നാ കഴിക്കേണ്ടത്, റൂമിലേക്ക് കൊണ്ടുപോവാൻ പാടില്ല.
1: സോറി മാം, ഇത് ഗായത്രിക്കുള്ള ഭക്ഷണമാണ്.
0: ആർക്കായാലും ശരി, ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഇനി ആവർത്തിക്കരുത്.
1: ഓക്കെ മാം.
0: അവളോട് എന്നെ വന്നൊന്ന് കാണാൻ പറയണം, കേട്ടല്ലോ. എനിക്കൊരു കാര്യം സീരിയസ് ആയി ആ കുട്ടിയോട് സംസാരിക്കാനുണ്ട്.
1: ഓക്കെ മാം, ഞാൻ പറയാം.
0: പൊയ്ക്കോളൂ.
1: ആ ഹെഡ്സെറ്റിങ് തന്നെ എത്ര നേരായി ഇരിപ്പ്.

0: തലവേദനയ്ക്കില്ലേ? പിന്നെ വാർഡൻ നിന്നെ അന്വേഷിച്ചിട്ടുണ്ട്, സീരിയസ് ആയി എന്തോ കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു.
1: എന്തു കാര്യം?
0: അതൊന്നും അറിയില്ല.
2: ചിലപ്പോ വീട്ടിൽ നിന്ന് വിളിച്ചു കാണും. വീട്ടിലേക്ക് വിളിച്ചിട്ട് കുറേ ആയി.
0: നീ ഇങ്ങനെ തുടങ്ങിയാ കഷ്ട, ഇത്രയ്ക്ക് താരാൻ പാടില്ല. കുറച്ചു ദിവസം നീ വീട്ടിൽ പോയി നിക്ക്.
2: വീട്ടിലോ? വീട്ടിൽ പോയാ ഞാൻ തകർന്നു പോകും. കഴിഞ്ഞ വെക്കേഷന് പോയപ്പോ വിഘ്നേഷിന്റെ കാര്യം ഞാൻ അമ്മയോട് സൂചിപ്പിച്ചിരുന്നു. അമ്മ മുൻകൈ എടുക്കാമെന്ന് പറഞ്ഞതാ. എന്നിട്ടാണ് അവനിപ്പോ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്.
0: ശരിക്കും എന്താ നിങ്ങളുടെ പ്രശ്നം?
2: വിഘ്നേഷ് എന്നോട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി.
0: ഓക്കെ, ഇപ്പോഴത്തെ പ്രശ്നം എന്താ? അത് പറ.
2: ഡാൻസിൽ പേര് കൊടുത്തതിന് അതിനാ ഇപ്പൊ ചൂടായത്. മുമ്പത്തെ തവണ അവനോട് ചോദിക്കാതെ നിങ്ങളുടെ ഒപ്പം ഷോപ്പിങ്ങിന് വന്നതിന് ഓരോ കാരണം മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പോലെ. പണ്ടൊന്നും അവൻ ഇതൊന്നും പ്രശ്നമേ അല്ലായിരുന്നു. നീ ഓർക്കുന്നുണ്ടോ, പണ്ട് കലോത്സവത്തിൽ ഞാൻ ഡാൻസ് കളിക്കുന്ന സ്റ്റേജിൽ കാണിയായി അവൻ മുൻപിൽ വന്ന് നിൽക്കുമായിരുന്നു, പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അവന്റെ ഇപ്പോഴത്തെ മാറ്റം എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നെ ഒഴിവാക്കുന്ന പോലെ, ഞാനെന്തോ തെറ്റ് ചെയ്ത പോലെ. നീ ഇതൊന്ന് നോക്ക്, അവൻ എന്താ എഴുതിയേക്കുന്നേന്ന്.
0: അയ്യേ, നിന്നെയും ഗോകുലിനെയും ചേർത്ത് സംശയിക്കുന്നു.
2: അവന്റെ ഈ മാറ്റമാണ് എനിക്ക് മനസ്സിലാകാത്തത്.
0: എനിക്കിത് നല്ല ഏർപ്പാടായി തോന്നുന്നില്ല. നിന്നെ അവനെയും എനിക്ക് നന്നായിട്ടറിയാം. നീ ബന്ധത്തിൽ കൊടുക്കുന്ന എഫേർട്ടും ഞാൻ കാണുന്നുണ്ട്.
2: എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ലടാ, ഞാൻ അത്രയ്ക്ക് തളർന്നു പോയിട്ടുണ്ട്. നീ എന്ത് പറയുന്നോ അതുപോലെ ഞാൻ ചെയ്യാം.
0: നീ ഒരു കാര്യം ചെയ്, നീ നാളെ തന്നെ അവനോട് പോയി സംസാരിക്ക. ഞാൻ പറയുന്നതെല്ലാം നീ കേൾക്കുന്നുണ്ടോ?
2: എടി, അതിന് അവനെ കണ്ടുകിട്ടിട്ട് വേണ്ടേ?
0: നാളെ അവന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ സെമിനാർ ഉണ്ട്. ഫൈസൽ മാഷ് അവനെ അല്ല ഏൽപ്പിച്ചേക്കുന്നെ, അവൻ എന്തായാലും അവിടെ ഉണ്ടാവും.
2: നോക്കാം.

0: ഗായത്രിയെ വാർഡൻ വിളിക്കുന്നു.
1: വരൂ. തന്നെ വിളിപ്പിച്ചത് ഈ കത്തുകളെ കുറിച്ച് ചോദിക്കാനാ. ആദ്യം കരുതി പെൺകുട്ടികളെ ശല്യപ്പെടുത്താൻ വരുന്ന വല്ലവരുമാണെന്ന്. പക്ഷെ തന്റെ പേരും വെച്ച് ആവർത്തിച്ച് കുറേ വരുന്നു, എന്താ കാര്യം?
2: എനിക്കറിയില്ല സിസ്റ്റർ.
1: നൂണ പറയരുത്, തന്റെ പേരും ക്ലാസ്സും ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ.
2: എനിക്കൊന്നും അറിയില്ല.
1: ഏതായാലും ഇനി വന്നാൽ എനിക്ക് വീട്ടിലേക്ക് വിളിക്കേണ്ടി വരും. കത്തുകളിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ അതൊക്കെ അവരറിയും.
2: അയ്യോ വേണ്ട സിസ്റ്റർ, വേണ്ട.
1: ആ കരയണ്ട, പൊയ്ക്കോളൂ.
2: എന്തിനാ വിളിപ്പിച്ചത്? അവൻ എന്നെ കുറിച്ച് കത്തെഴുതിയിരിക്കുന്നു, എന്നിട്ട് അത് വാർഡൻ അയച്ചു. ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് എല്ലാം പരസ്യമാക്കി അവൻ, ആ ദുഷ്ടൻ. അവന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് അറിയില്ല. എനിക്ക് വയ്യടി. വീട്ടിലറിഞ്ഞ കൂടുതൽ പ്രശ്നവും. ഞാൻ ഇനി എന്ത് ചെയ്യും?
3: എടീ, നീ വിഷമിക്കാതെ, നമുക്ക് വഴിയുണ്ടാക്കാം. നീ ഇങ്ങനെ കരയല്ലേ?

നമുക്കിന്നൊരു കവിത പഠിക്കാം. കവി പാബ്ലോ നെരൂദ. സാമ്രാജ്യത്തെ സ്വേച്ഛാധിപത്യത്തെ അടിയറവ് പറയിച്ച കവിയാണ് പാബ്ലോ നെരൂദ. അതേസമയം മനോഹരങ്ങളായ പ്രണയ ബിംബങ്ങളും അദ്ദേഹം നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. തളർന്നുപോയ തന്റെ പ്രേമ ഭാജനത്തിന്റെ കൈപിടിച്ച അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: നിന്റെ വിഷാദം നിറഞ്ഞ അഗാധമായ കണ്ണുകളിലാണ് സ്വപ്നത്തിന്റെ കര തുടങ്ങുന്നത് എന്ന്. ഇത്തരത്തിൽ പ്രത്യാശയെ പ്രണയത്തിന്റെ ഭാവത്തിൽ അദ്ദേഹം പുനരവതരിപ്പിച്ചു.

0: ഏൽപ്പിച്ചു.
1: മേ ഐ കം ഇൻ ടീച്ചർ?
2: ആ വരൂ. എന്താ വൈകിയത്? കൊറേ നാളായല്ലോ തന്നെ കണ്ടിട്ട്.
1: അത് ടീച്ചർ, റോഡിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു.
2: ആ വരൂ, വന്നിരിക്കൂ.
3: വിഘ്നേഷിനെ കണ്ടോ? അവരെന്താ പറഞ്ഞത്?
2: ഗായത്രി, ഇന്റർവെല്ലിന് എന്റെ ക്യാബിനിലേക്ക് ഒന്ന് വരണം. താനന്ന് ചോദിച്ച പുസ്തകം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഗായത്രി കേൾക്കുന്നുണ്ടോ?
1: ഉവി ടീച്ചർ.
2: എന്നാൽ നമുക്ക് ക്ലാസ് പിന്നീടെടുക്കാം.
3: എടാ, എന്തായി?
4: അവൻ എന്നോട് സംസാരിക്കാൻ പോലും സമയം കണ്ടെത്തുന്നില്ല. താല്പര്യമില്ലാത്തതുപോലെ ഭയങ്കര അവോയ്ഡിംഗ് ആണ്. എന്നെ അവൻ അറിയാലോ. എന്നിട്ടും എന്നിട്ടും.
3: എടാ, നീ ആ കത്തുകളെ കുറിച്ച് ചോദിച്ചോ?
4: അവൻ അതിനൊന്നും പറഞ്ഞില്ല. എനിക്ക് അവന് മനസ്സിലാകുന്നില്ല.
3: അന്ന് കോളേജ് കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് ബീച്ചിൽ പോയത് നീ ഓർക്കുന്നുണ്ടോ? നിനക്കൊരു പരിഗണന പോലും തരാതെയുള്ള ഒരു പെരുമാറ്റമായിരുന്നു അവന്റെ. എല്ലാം ഒരു തമാശ പോലെയാ അവൻ അവതരിപ്പിച്ചത്. അന്നേ മനസ്സിലാക്കേണ്ടതായിരുന്നു.
4: തമാശ തമാശയാണ് അവന്. എന്നെ കണ്ടുമുട്ടിയത്, എന്നോട് സംസാരിച്ചത്, എന്നെ തൊട്ടത്, മൊത്തത്തിൽ ഞാനൊരു തമാശയാണ്. തമാശ. നിനക്കൊരു കാര്യം അറിയാവോ? അവൻ എന്നെ ഭീഷണിപ്പെടുത്തുവാ, എനിക്കെതിരെ കേസ് കൊടുക്കുമെന്നൊക്കെ. അവൻ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നത്? അവനെയല്ലേ ഞാൻ സ്നേഹിച്ചത്.
3: ഗായത്രി, എടാ നീ ഇങ്ങനെ കരയാതെ. എന്തെങ്കിലും വഴി കാണാം. അതാ ടീച്ചർ വരുന്നു.
2: നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നേ? ഗായത്രി, ഇതാ അയാള് പറഞ്ഞ പുസ്തകം.
3: അത് അത് ടീച്ചർ.
2: അയ്യോ, ഗായത്രി കരയുന്നല്ലോ. എന്തു പറ്റി? എന്തു പറ്റി ഗായത്രി?
4: ഒന്നുമില്ല ടീച്ചർ.
3: ടീച്ചർ, അത് ബ്രേക്കപ്പ് ഇഷ്യൂ ആ.
2: ഓ.

0: അതിത് കൃഷ്ണ ചെമ്പത്ത്. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഗായത്രി, ഗ്രീറ്റ യൂജിൻ പള്ളിത്തുറ, ഗായത്രിയുടെ സുഹൃത്ത് ശിൽപ, വിഘ്നേഷ്, അജ്മൽ നാസർ കൊട്ടാരക്കര, കൂട്ടുകാരൻ ഗോകുൽ, നിധീഷ്, ഗായത്രിയുടെ ആൺ സുഹൃത്ത് ദേവദത്തൻ, വാർഡൻ ഷെഹനാസ് ബിന്ദ്, മലയാളം ടീച്ചർ ഷീബ കെ നായർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ നാടകത്തിന്റെ അവസാന ഭാഗം അടുത്ത വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:00 കേൾക്കാം.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് 31 ഞായറാഴ്ച രാവിലെ 11 ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകുന്നേരം 4 കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് വിളിക്കാം, ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പറുകൾ ഇവയാണ്: 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. അപ്പോൾ മറക്കാതെ വിളിക്കുക വൈകുന്നേരം 4 കാതിലൊരു പാട്ട്.
3: മൻ കി ബാത്ത്,
4: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
3: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
4: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
3: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
4: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
3: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
4: തുടർന്ന് മലയാള പരിഭാഷ.
3: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11:00.

ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇനി 2:45 വരെ ചലച്ചിത്ര ഗാനങ്ങളാണ്. ഈ ഗാനം ആദം ജോൺ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിനാരായൺ എഴുതി, ദീപക് ദേവ് സംഗീതം നൽകി, കാർത്തികും സംഘവും പാടിയത്.

കൈതപ്രത്തിന്റെ വരികൾക്ക് ജെയ്ക്സ് ബിജോയിയുടെ സംഗീതം. സിദ് ശ്രീറാം, സിതാര കൃഷ്ണകുമാർ എന്നിവർ പാടിയത് നരിവേട്ട എന്ന ചിത്രത്തിനു വേണ്ടി.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നാം കേട്ടത്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

പ്രിയ ശ്രോതാക്കളെ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഇപ്പോൾ തിരൈപ്പൂക്കൾ. ആദ്യഗാനം ഹരിഹരനും അനുരാധ ശ്രീറാമും സംഘവും പാടിയതാണ് ഖുഷി എന്ന ചിത്രത്തിനു വേണ്ടി.

0: തിരീപ്പൂക്കളാണ് നാം കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കാതിലൊരു പാട്ട്, തത്സമയം ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് വിളിക്കാം, ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. നമ്പറുകൾ ഇവയാണ്: 9995964321, അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 3 മണി.

ഹലോ പ്രിയ ഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര സീരിയൽ താരം സോന നായർ. മലയാള ചലച്ചിത്ര ടെലിവിഷൻ രംഗത്ത് തനതായ അഭിനയ ശൈലി കൊണ്ട് ശ്രദ്ധേയയായ നടിയാണ് സോന നായർ. 1996 സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ സോന അരയന്നങ്ങളുടെ വീട്, നെയ്ത്തുകാരൻ, പാസഞ്ചർ, പട്ടണത്തിൽ സുന്ദരൻ, കസ്തൂരിമാൻ, വെറുതെ ഒരു ഭാര്യ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ മികച്ച സ്വഭാവ നടിയായി തിളങ്ങി. സിനിമയോടൊപ്പം തന്നെ മിനി സ്ക്രീനിലും ഏറെ സജീവമായ സോന നായർ പ്രമുഖ ചാനലുകളിലെ ഹിറ്റ് സീരിയലുകളിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറി. പോസിറ്റീവ് വേഷങ്ങളും ശക്തമായ നെഗറ്റീവ് കഥാപാത്രങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യാനുള്ള സോനയുടെ കഴിവിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സൌമ്യമായ മുഖഭാവവും മികച്ച അഭിനയപാഠവും കൊണ്ട് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലേറെയായി സോന നായർ അഭിനയരംഗത്ത് മികവോടെ തുടരുന്നു.

0: ഹലോ, നമസ്കാരം. ഞാൻ സോന നായർ. ഹലോ പ്രിയ ഗീതത്തിലേക്ക് അതിന്റെ രണ്ടാം ദിവസമായ ഇന്ന് കുറച്ച് ശ്രോതാക്കളെ ഞാൻ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ കുറച്ച് ശ്രോതാക്കളുമായിട്ട് അവരുടെ ഇഷ്ടഗാനവും അവരുമായിട്ടൊക്കെ സംസാരിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു. ഇന്ന് ഏതൊക്കെ ശ്രോതാക്കളാണ് എന്നെ വിളിക്കുകയും അവരോടൊപ്പം സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടാവുകയും മാത്രമല്ല അവരുടെ ഇഷ്ടഗാനങ്ങൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നറിയാനും ഞാൻ കൗതുകത്തോടെ ഇരിക്കുകയാണ്. നമുക്ക് കോളിലേക്ക് പോവാം. ഹലോ.
1: ആ മേഡം, ഞാൻ കോട്ടയത്ത് നിന്നാണ്. സജികുമാർ എന്നാണ് പേര്.
0: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം സജി. എന്താണ്, വർക്ക് ചെയ്യാണോ?
1: ഞാൻ കൺസ്ട്രക്ഷനിലായിരുന്നു, മധ്യപ്രദേശിലായിരുന്നു. ഇപ്പൊ റിട്ടയർ ആയിട്ട് ഇപ്പൊ നാട്ടിലുണ്ട്.
0: ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. ആകാശവാണി ഇങ്ങനെയുള്ള പ്രോഗ്രാംസിലൊക്കെ വരാനായിട്ട് എപ്പോഴും ട്രൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു അല്ലേ?
1: അതെ അതെ, എന്റെ വൈഫാണ് കൂടുതൽ സമയം രാവിലെ തൊട്ട് ആകാശവാണി കേൾക്കുന്ന ഒരു വ്യക്തിയാണ്.
0: അതെ അതെ അതെ അതെ അതെ, അതൊരു ഭയങ്കര ഒരു കൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ ആരൊക്കെയോ നമ്മുടെ കൂടെ ഉള്ളത് പോലെ തോന്നും. കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഈ പാട്ടും ഇവരുടെ പ്രോഗ്രാമും ഒക്കെ ഇങ്ങനെ സ്ഥിരമായി കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഭയങ്കര ഒരു സുഖമാണ് ശരിക്കും. അതെ, ഏത് പാട്ടാണ് ഈ പ്രോഗ്രാമിൽ കേൾക്കാന്?
1: ലൂക്കയിലെ നീ ഇല്ലാ നേരം എന്നൊരു പാട്ടുണ്ടല്ലോ.
0: ലൂക്ക സിനിമയില് അത് നമുക്ക് കേൾക്കാം. അത് സൂരജസ് കുറുപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആണ് അത് മ്യൂസിക് ചെയ്തേക്കുന്നത്. ഹരിനാരായണന്റെ ലിറിക്സ്.
1: എന്റെ മകനാണ്.
0: ഓ ശരി.
1: എറണാകുളത്താണ്, ഞാനിപ്പോ കോട്ടയത്തുണ്ട്.
0: ആഹാ, ഞാന് ഈ പാട്ടിങ്ങനെ ആലോചിച്ചപ്പോ നോർമലി അങ്ങനെ ആൾക്കാർ പെട്ടെന്ന് അങ്ങനെ പറയില്ല. അതായത് ഈ പാട്ട് നല്ല സൂപ്പർ പാട്ടാണ്, പക്ഷെ നമ്മുടെ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ എപ്പോഴും ഈ ന്യൂ ട്രെൻഡില് അല്ലെങ്കിൽ പറയുന്ന ന്യൂ ജെൻ ടീമുകളാണ് ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയും ചെയ്തു ഇതെല്ലാം കൊള്ളാലോ, ന്യൂ ജെൻ ഒരു തോട്ടാണല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് അതിന്റെ സിംഗറിന്റെ അച്ഛനാണ് വിളിക്കുന്നത്. അതൊരു വലിയ ട്വിസ്റ്റ് ആയി പോയി. ഓ ശരി ശരി ശരി, സൂപ്പറാ. അപ്പൊ പിന്നെ ഇനി ആ പാട്ടിനെ പറ്റിയൊന്നും ഞാൻ അധികമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പൊ അതാരാണ് എഴുതിയിരിക്കുന്നതെന്നും പാടിയതും മ്യൂസിക്കും ചെയ്തേക്കുന്ന സൂരജാണ് അല്ലേ? സൂപ്പർ പാട്ടാണ്, നല്ല മൂവിയാണ് ടോവിനോട്. അപ്പൊ എന്തായാലും സൂരജിന്റെ ഇപ്പോഴത്തെ കറന്റ് പ്രോജക്ട് ഏതാ?
1: ഇപ്പൊ ഒന്ന് രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ സിനിമയുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ചെയ്തോണ്ടിരിക്കുകയാണ്.
0: എറണാകുളത്താണ്. എന്തായാലും സന്തോഷം. സൂരജിനോട് പറഞ്ഞേക്കണം, ഇങ്ങനെ എന്നോട് സംസാരിച്ചിട്ടിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് നടന്നു എന്നുള്ള കാര്യം പറയണം. സന്തോഷം സന്തോഷം ചേട്ടാ സംസാരിച്ചതില്. അപ്പൊ നമുക്ക് ഈ പാട്ട് ആസ്വദിക്കാം എന്തായാലും. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്.

0: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം മാഡം.
0: ഹലോ പ്രിയ, ഗീതത്തിലേക്ക് വന്നോളൂ. ആണോ, എവിടെ നിന്നാ വിളിക്കുന്നത്?
1: ഓരോരുത്തർ വരുമ്പോൾ ഞാൻ വിളിക്കാറുണ്ട്, പക്ഷെ ഒന്നും കിട്ടാറില്ല.
0: അപ്പൊ ഇന്നാണോ കിട്ടുന്നേ?
1: അപ്പൊ
0: അതൊരു ഭാഗ്യല്ലേ? എനിക്കും കൂടെ ഭാഗ്യമാണ്, നിങ്ങൾ ഇവിടെ സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ.
1: അതെ അതെ അതെ.
0: എവിടെന്നാ വിളിക്കുന്നത്?
1: ഹരിപ്പാട്ന്ന് ബീന.
0: ഹരിപ്പാട്ന്ന് ബീന. ബീന വർക്ക് ചെയ്യാണോ?
1: ഇല്ല, ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല.
0: ഇല്ല. മക്കളൊക്കെ?
1: മക്കൾ രണ്ടുപേര്, യാദവും യഹുലും.
0: എന്താ ചെയ്യണ പിള്ളേര്?
1: യാദവ് മൂത്താള്, ഇപ്പൊ കഴിഞ്ഞിട്ട് നിക്കുന്നു. യഹുല് 6-ാം ക്ലാസ്സില്.
0: ഓ ശരി ശരി. ഏത് പാട്ടാ വേണ്ടേ?
1: താനേ പൂവിട്ട മോഹം.
0: പാടോ?
1: അങ്ങനെ പാടത്തില്ല.
0: എന്നാലും ഒരു രണ്ട് ലൈൻ ഒരു രണ്ട് ലൈൻ അറിയാമെങ്കിൽ പാടിക്കഴിഞ്ഞാൽ എല്ലാരും കേൾക്കും.
1: താനേ പൂവിട്ട മോഹം, മോഹം വിരുമ്പും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമഗാനം.
0: കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇത് സസ്നേഹം എന്ന സിനിമയിലെ പാട്ടാണ്. പിന്നെ വേണുചേട്ടന്റെ നല്ല പാട്ടുകളല്ലേ അദ്ദേഹം പാടിയ എല്ലാ പാട്ടുകളും ഒന്നിനൊന്നിനും വെച്ചാണ്. പിന്നെ പിന്നെ പിന്നെ എല്ലാ പാട്ടുകളും അതെ. പ്രത്യേകിച്ച് ജോൺസൺ മാഷിന്റെ മ്യൂസിക്കും, വലിയൊരു കലാകാരനാണ് ജോൺസൺ മാഷ്. അദ്ദേഹത്തിന്റെ സംഗീതം വേറൊരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോ ഈ പാട്ട് നമുക്ക് ഒരുമിച്ച് കേൾക്കാം. ഓക്കെ, വിളിച്ചതിന് ഒരുപാട് സന്തോഷം. നന്ദി. ഓ താങ്ക് യു.

0: ചലച്ചിത്ര സീരിയൽ താരം സോന നായർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ,
2: ഓക്കെ
1: ഓക്കെ. എന്താ പേരെന്താണ്?
2: രാജീവ്.
1: രാജീവ് സ്ഥിരമായിട്ട് വിളിക്കാറുണ്ടോ അതോ ആകാശവാണിയുടെ
2: വിളിക്കാറുണ്ട്?
1: പാടാറൊക്കെ ഉണ്ടോ? പാടും. ഏത് പാട്ടാണ് വേണ്ടത്?
2: എനിക്ക് നിറങ്ങളേ എന്നുള്ള
1: നിറങ്ങളീ ആ പാട്ടാണോ? അഹം സിനിമയിലെ പാട്ടാണത് അല്ലേ? നല്ല പാട്ടാണ്, നല്ല ചോയ്സ് കേട്ടോ,
2: നല്ല
1: പാട്ടാണ്. അപ്പോ എന്തായാലും മാരീഡ് ആണോ? വൈഫിന്റെ പേരെന്താ?
2: വൈഫിന്റെ പേര് കവിത.
1: കവിത. കുഞ്ഞുങ്ങള്?
2: കുഞ്ഞുങ്ങള് രണ്ടുപേര്. എനിക്ക് ഓട്ടോ വെട്ടിപ്പാണ് ജോലി. മാഡത്തിന്റെ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്.
1: കസ്തൂരിമാൻ. കസ്തൂരിമാൻ മാത്രമേ കണ്ടിട്ടുള്ളോ? എന്തായാലും വിളിച്ചതിനൊക്കെ ഒരുപാട് സന്തോഷം. നമുക്ക് ഈ പാട്ട് കേൾക്കാം. പാടുന്നുണ്ടോ രണ്ടുപേരി?
2: ഓ, രണ്ടുപേരി ആ പാട്ട് പാടാം.
1: പാടിക്കോ.

0: എഴുതിയ ദിവ്യാനുരാഗ
1: നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. ശരിക്കും നല്ല രസമുണ്ട്, നന്നായിട്ട് പാടുന്നുണ്ട്. ട്രൈ ചെയ്യണം. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇത് കുറച്ച് കടുപ്പുള്ള പാട്ടാണ്, എന്നാലും അതൊക്കെ നന്നായി പാടുന്നുണ്ട്. അപ്പോ എന്തായാലും എല്ലാവിധ ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ. വളരെ സന്തോഷം വിളിച്ചതില്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഈ പാട്ട് നമുക്ക് ആസ്വദിക്കാം. ഓക്കെ.

0: ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. എന്താ പേരെന്താണ്?
1: പേര് സുരേഷ്.
0: എവിടുന്നാ?
1: കല്ലമ്പലം, നെക്കാട്.
0: ഓക്കെ സുരേഷ്, വർക്ക് ചെയ്യാണോ?
1: ടൈലറിംഗ് ഷോപ്പാണ്, നെക്കാടാണ്.
0: ആ ഓ ഓക്കെ ഓക്കെ. പിന്നെ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണെന്ന് തോന്നുന്നു.
1: അതെ, സ്ഥിരം ശ്രോതാവാണ്.
0: രാവിലെ റേഡിയോ ഓൺ ചെയ്താൽ പിന്നെ കിടക്കുമ്പോഴാണ് നൈറ്റിൽ അല്ലേ ഓഫ് ചെയ്യുന്നത്?
1: അതെ, രാവിലെ പ്രഭാത വേദി, 6 മണിക്ക് പ്രഭാത വേദിയോടുകൂടി തുടങ്ങും. വീട്ടിൽ നിന്നുണ്ട്, കടയിലും.
0: എവിടെ എത്തിയാലും ആകാശവാണിയാണ്. കടയിൽനിന്ന് വീട്ടിലോട്ട് പോയാലും തിരിച്ച് കടയിലേക്ക് വന്നാലും ഒക്കെ അതൊരു നല്ല നല്ല കാര്യമാണ്. നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അറിയാനും പാട്ടുകൾ ആസ്വദിക്കാനും അല്ലെ, കുറെ ഡിബേറ്റുകളും വാർത്തകളും ഒക്കെ മനസ്സിലാക്കാനും ഒക്കെ. ഏത് പാട്ടാ വേണ്ടേ സുരേഷിന്? തുമ്പപ്പൂക്കാറ്റിൽ താനെയോ ഞാലാടും, അതല്ലേ? നല്ല പാട്ടാണ്. അപ്പൊ ഈ പാട്ട് കണ്ണൂർ രാജൻ, അദ്ദേഹമാണ് അതിന്റെ സംഗീതം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാറാണ് അദ്ദേഹം അതിന്റെ ലിറിക്സ്. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഓക്കെ, വിളിച്ചതിന് ഒരുപാട് നന്ദി സുരേഷ്. സംസാരിച്ചതിനും എനിക്ക് സന്തോഷം. ഓക്കെ, ശരി ശരി ശരി.

0: പത്തനാപുരത്ത്. ഓക്കെ ഓക്കെ ഓക്കെ. എവിടെ വർക്ക് ചെയ്യുന്നത്?
1: ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഞാനിപ്പം പലഹാരമൊക്കെ ഉണ്ടായിരിക്കും, മുറുക്കും അച്ചപ്പം
0: ഉണ്ടായിരിക്കുക. ബിസിനസ് ആണോ?
1: ആ,
0: ശരി ശരി, സൂപ്പർ. അപ്പൊ എന്തായാലും ആകാശവാണിയുടെ എല്ലാ പ്രോഗ്രാംസും കേൾക്കാറുണ്ട് എന്ന് വിശ്വസിക്കുന്നു അല്ലേ?
1: ആകാശവാണി എന്റെ
0: ജീവിതം. നമുക്ക് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോ എന്നുള്ള
0: പാട്ടാണ്. നായിക എന്നുള്ള ചിത്രത്തിലെ ദാസേട്ടൻ പാടിയ പാട്ടാണ്. അർജുനൻ മാഷാണ് മ്യൂസിക്, ശ്രീമാരൻ തമ്പി സാറിന്റെ രചനയിൽ ആണ് ഈ പാട്ട്. അപ്പൊ എന്തായാലും സൂപ്പർ പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, നമുക്ക് ഈ പാട്ട് ആസ്വദിക്കാം. വിളിച്ചതിന് ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ. അയ്യോ അയ്യോ, അത് കാരണം കൊറേ പേര് ഇങ്ങനെ ഇടക്കിടക്ക് വിളിച്ചോണ്ടിരിക്കായിരുന്നല്ലോ, അതുകൊണ്ടാണ് ആ ഒരു വെയിറ്റിംഗ് വന്നത് കേട്ടോ. എന്തായാലും ബിസിനസ് ഒക്കെ കെങ്കേമമായിട്ട് നടക്കട്ടെ, എല്ലാവിധ ആശംസകളും. ഓക്കെ, വിളിച്ചതിന് ഒരുപാട് സന്തോഷം, സംസാരിക്കാൻ പറ്റിയതിലും സന്തോഷം. താങ്ക് യു.
1: താങ്ക് യു.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ചലച്ചിത്ര സീരിയൽ താരം സോന നായർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
3: ഹലോ.
4: ഹലോ, നമസ്കാരം മാഡം.
3: നമസ്കാരം. ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. എവിടെ നിന്ന് വിളിക്കുന്നത്?
4: ഞാൻ വിളിക്കുന്നത് പേയാട് കുണ്ടമൺകടവിൽ.
3: കുണ്ടമൺകടവ്. എന്താ ചെയ്യുന്നത്? വീട്ടമ്മ. മക്കളൊക്കെ?
4: എനിക്ക് ഒരു മോളും കാന്താമുരത്താണ് താമസിക്കുന്നത്.
3: അവള്
4: മെഡിക്കൽ കോളേജിലെ നേഴ്സാണ്.
3: ശരി ശരി.
4: ഞാനും ഹസ്ബൻഡ് മാത്രമേ വീട്ടിലുള്ളൂ.
3: ഓ ശരി ശരി. ഏതാണ് പാട്ടിപ്പോ വേണ്ടത് കേൾക്കാൻ?
4: പാട്ട് വേണ്ടത്

0: തേനും വയമ്പും നാവിൽ തൂവും ആ പാട്ട് അല്ലേ? പാടണം പാടണം.
1: തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി രാഗം പാടും. തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി.
0: വാവ്, അടിപൊളി അടിപൊളി. തേനും വയമ്പ് എന്ന ചിത്രത്തില് ജാനകി അമ്മ പാടിയ പാട്ടാണ്. രവീന്ദ്രൻ മാഷാണ് അതിന്റെ സംഗീതം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രൻ മാഷ് സംഗീതം നൽകി ജാനകി അമ്മ ആലപിച്ച് തേനും വയമ്പും എന്ന ചിത്രത്തിലെ തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി എന്ന മനോഹരമായ ഗാനം നമുക്ക് കേൾക്കാം. ഓക്കെ.

0: ഹലോ, നമസ്കാരം മാഡം.
1: നമസ്കാരം. ഹലോ പ്രിയ ഗീതം, നമുക്ക് കേൾക്കാമോ?
0: ആ
1: അപ്പൊ
0: എനിക്ക്
1: കേൾക്കണമെങ്കിൽ ഒരു പാട്ട് നമ്മൾ പറയണം അല്ലേ?
0: ആ
1: ഏത് പാട്ടാണ് വേണ്ടത്?
0: എനിക്ക് മണിച്ചിത്രത്താഴിലെ പ്രിയമുള്ള ഒരാളോ വരുവാനെന്നുണ്ടെന്ന് ആ പാട്ട്.
1: അപ്പോ മണിച്ചിത്രത്താഴിലെ ആ പാട്ട് ആരാണത് കേൾക്കാൻ ആഗ്രഹപ്പെടുന്നത്? എന്താണ് പേര്?
0: ശ്രീകുമാരി മലയിക്കട.
1: ഓ ശരി.
0: നെയ്യാറ്റിൻകരക്കടുത്ത്.
1: ആ നെയ്യാറ്റിൻകരക്കടുത്ത്. ഓക്കെ ഓക്കെ.
0: അപ്പോ
1: പ്രോഗ്രാം ഇപ്പോ സ്വയംവര പന്തൽ എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ നടക്കുന്നുണ്ട്. ഭയങ്കര ഒരു വില്ലത്തി ആയിട്ടുള്ള ഒരു വർക്കാണ് ഞാൻ ചെയ്യുന്നത്. നോർമലി ആൾക്കാരൊക്കെ ഇങ്ങനെ കാണുമ്പോ എന്താണ് അയ്യോ വില്ലത്തി ആയിട്ടൊക്കെ ഇങ്ങനെ തുടങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ അത് കാണുന്നവരൊക്കെ ഒരിക്കലും മറക്കില്ല. അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ആണത്. അതാണ് അത് എല്ലാരും ചിലരും മനസ്സിലാക്കില്ല, നമ്മൾ അഭിനയിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കില്ല. അപ്പോ എന്തായാലും അത് പറ്റുമെങ്കിൽ കാണുക സൂര്യ ടിവിയില്. അങ്ങനെ വേറെ എന്താണ് വിശേഷങ്ങൾ? വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയൂ.
0: വിശേഷം, എനിക്ക് ഒരു മോയുണ്ട്, വിഷ്ണു, മോള് വീണ, അവരൊക്കെ രണ്ട് കുട്ടികള് ആൺകുട്ടികളാണ് രണ്ടുപേരക്കും. പിന്നെ എനിക്ക് നെയ്ത്താണ് ജോലി.
1: നെയ്ത്ത്, കൈത്തറി. അതാണ് എവിടെ?
0: യൂണിഫോമാണ്. കുട്ടികളെ സ്കൂളിലെ.
1: ആ ഓ ശരി ശരി ശരി ശരി ശരി.
0: നമ്മൾ നെയ്ത് കൊടുക്കും, പിന്നെ അവര് ഡിസൈനൊക്കെ ആക്കി കണ്ടൊക്കെ അടിച്ചു വരും.
1: മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. അപ്പൊ എന്തായാലും സന്തോഷം ചേച്ചി വിളിച്ചതില്. നമുക്ക് ഈ പാട്ട് കേൾക്കാം, മണിച്ചിത്രത്താഴിലെ വരുവാനില്ലാരും. നല്ല പാട്ടാണ്, അത്രയും മനോഹരമായിട്ടുള്ള ഒരു സോങ് ആണ്. എപ്പ കേട്ടാലും നമ്മള് കേട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ, വിളിച്ചതിന് ഒരുപാട് നന്ദി ചേച്ചി. താങ്ക് യു.

0: വളരെ വളരെ സന്തോഷമാണ് മലോപ്രിയ ഗീതത്തില് എന്നെ ഒരു അതിഥിയായിട്ട് അല്ലെങ്കിൽ ഈ ശ്രോതാക്കളുമായിട്ട് ഒന്ന് സംസാരിക്കാനായിട്ട് എന്നെ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം പലരുടെയും പല രീതിയിലുള്ള ഇഷ്ടങ്ങളാണ്, ഇഷ്ടഗാനങ്ങൾ. നമുക്ക് ഗാനങ്ങളൊക്കെ ഒരു എന്താ പറയുക, ലക്ഷങ്ങൾക്ക് അപ്പുറമായിട്ടുള്ള ഗാനങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. പക്ഷേ ഓരോ വ്യക്തികളും വിളിക്കുന്നത് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പാട്ടുകളാണ്. അപ്പോൾ ആ പാട്ടുകൾ എന്താണ് ഇഷ്ടം എന്നല്ലെങ്കിൽ അവരോട് ചോദിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിയും അപ്പുറമുള്ള ഒരു കഥയാണ് ആ പാട്ടിനെ പറ്റി അവർ പറയാറ്. അവർ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷവും ഒരു കൗതുകവും ഉണർത്തുന്ന ഒരു ഒരു സംഭവമാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ അവർ ആവശ്യപ്പെടുമ്പോഴാണ് പിന്നെയും കേൾക്കുകയും അതൊന്നും കൂടെ ആസ്വദിക്കണമെന്ന് തോന്നുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു എല്ലാ ശ്രോതാക്കൾക്കും, ആകാശവാണിക്കും, ഈ ഒരു ഹലോ പ്രിയഗീതത്തിൻ്റെ പിന്നിലുള്ള പ്രവർത്തകർക്ക് നന്ദി.
1: ചലച്ചിത്ര സീരിയൽ താരം സോന നായർ അവതരിപ്പിച്ച ഹലോ പ്രിയഗീതം സമാപിച്ചു. നിർവഹണം സെവിൽ ജിഹാൻ, ഷിബിന അൻവർ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് വിളിക്കാം, ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം, നമുക്ക് വിശേഷങ്ങളും പങ്കുവയ്ക്കാം. നമ്പറുകൾ ഇവയാണ്: 9495964321, അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. അപ്പോൾ മറക്കാതെ വിളിക്കുമല്ലോ വൈകുന്നേരം 4 മണിക്ക്.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ May 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ May 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് May 31 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്
0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി.
2: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
3: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് May 28 മെൻസ്ട്രുവൽ ഹൈജീൻ ഡേ അഥവാ ആർത്തവ ശുചിത്വ ദിനം. ആർത്തവം എന്നത് മറച്ചുവെക്കേണ്ടതോ അല്ലെങ്കിൽ രഹസ്യമായി സംസാരിക്കേണ്ടതോ ആയ ഒരു വിഷയമല്ല, മറിച്ച് ജീവന്റെ തുടർച്ച സാധ്യമാക്കുന്ന ഒരു ജൈവ പ്രക്രിയയാണ് എന്ന തിരിച്ചറിവാണ് ആദ്യം വേണ്ടത്. പക്ഷേ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് തുറന്നു പറയാൻ പലർക്കും മടിയാണ്. അറിവില്ലായ്മ കൊണ്ടും ശുചിത്വമില്ലായ്മ കൊണ്ടും ആർത്തവ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. തെറ്റിദ്ധാരണകൾ അകറ്റി ശരിയായ അറിവുകൾ ഇക്കാര്യത്തിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ നേടിയിരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. സുരക്ഷിതവും ശുചിത്വപൂർണവുമായ ആർത്തവകാലം ഓരോ സ്ത്രീയുടെയും അവകാശമാണ്. ഈ ദിനത്തോടനുബന്ധിച്ച് ആർത്തവ ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കും.

0: സംസ്ഥാന ആരോഗ്യവകുപ്പിലെ മുൻ നഴ്സിംഗ് ഓഫീസർ ഡോക്ടർ ഡിനു എം ജോയ്.
1: ഇന്ന് മെയ് 28 മിനിസ്റ്റർ ഹൈജീൻ അഥവാ ആർത്തവ ശുചിത്വ ഡേ ആയി നാം ആചരിക്കുകയാണ്. എന്താണ് ആർത്തവം അഥവാ മെനിസ്ട്രേഷൻ? ആർത്തവം എന്നത് സ്ത്രീകളിൽ ഓരോ മാസവും നടക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. ഗർഭാശയത്തിന്റെ അഥവാ യൂട്രസിന്റെ അകത്തെ പാളിയായ രക്തവും ടിഷ്യുവും ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് ആർത്തവം അഥവാ മെനിസ്ട്രേഷൻ. ഈ രക്തസ്രാവം സാധാരണയായി 3 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കും. ഇത് സ്ത്രീകളുടെ ആരോഗ്യകരമായ പ്രജനന സംവിധാനത്തിന്റെ ഭാഗമാണ്. ഇത് എപ്പോഴാണ് പെൺകുട്ടികളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് സാധാരണയായി പെൺകുട്ടികളിൽ പ്യൂബർട്ടി പീരീഡിൽ, അതായത് 9 മുതൽ 16 വയസ്സിനുള്ളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഇംഗ്ലീഷിൽ അത് മെനാർക്കെ എന്ന് പറയാറുണ്ട്. ഇനി ഈ ആർത്തവം തുടങ്ങിയാൽ എന്നാണ് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത്? ആർത്തവം അഥവാ പീരിയഡ്സ് അഥവാ മെനിസ്ട്രേഷൻ സാധാരണയായി നിൽക്കുന്നത് സ്ത്രീകളിൽ 45 മുതൽ 55 വരെ പ്രായം ആകുമ്പോൾ ആണ്. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ മെനോപോസ് എന്ന് പറയാറുണ്ട്. ഇനി എന്താണ് ആർത്തവ ശുചിത്വം? ആർത്തവ സമയത്ത് സ്ത്രീകൾ ശുചിത്വവും ആരോഗ്യവും പാലിക്കുന്ന രീതികളെയാണ് മെനസ്ട്രൽ ഹൈജീൻ അഥവാ ആർത്തവ ശുചിത്വം എന്ന് പറയുന്നത്. ആർത്തവ ശുചിത്വത്തെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ശുചിയായ സാനിറ്ററി ഉപകരണങ്ങൾ സെലക്ട് ചെയ്യുക. നമുക്കറിയാം ഇപ്പം നമ്മുടെ ഇടയിൽ മാർക്കറ്റുകളിലൊക്കെ പലതരത്തിലുള്ള സാനിറ്ററി ഉപകരണങ്ങൾ ലഭ്യമാണ്. സാനിറ്ററി പാഡുകൾ, മെനസ്ട്രൽ കപ്പുകൾ, ശുചിയായ തുണി എന്നിവ ലഭ്യമാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നമുക്കുചിതമായ സാനിറ്ററി ഉപകരണങ്ങൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. പാഡ്, സാനിറ്ററി നാപ്കിൻ അഥവാ ഡിസ്പോസിബിൾ സാനിറ്ററി പാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഥവാ ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കിൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു തവണ മാത്രം ഉപയോഗിക്കുന്ന ആർത്തവ സമയത്തെ രക്തസ്രാവം ആഗിരണം ചെയ്യുന്നതിനുള്ള പാഡിനെയാണ് നമ്മൾ ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കിൻ എന്ന് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് ആ നാപ്കിൻ നമ്മൾ കളയുന്നു. ആ സാനിറ്ററി നാപ്കിൻ ആണെങ്കിലും നമ്മൾ തുണിയാണെങ്കിലും അത് ഉപയോഗിക്കുന്ന ആൾക്കാർ അത് സമയബന്ധിതമായി മാറ്റണം. സാധാരണയായി എപ്പോഴാണ് സാനിറ്ററി നാപ്കിൻ അഥവാ തുണിയൊക്കെ ഉപയോഗിക്കുന്നവർ മാറ്റേണ്ടത്? സാധാരണയായി 4-6 മണിക്കൂറിനുള്ളിൽ നമ്മൾ മാറ്റണം. നമുക്കറിയാം ഓരോരുത്തർക്കും രക്തസ്രാവത്തിന്റെ അളവ് വ്യത്യാസമൊക്കെ ആയിരിക്കും. ഈ രക്തസ്രാവം കൂടുതലാണെങ്കിൽ അത് ഈ 4-6 മണിക്കൂർ വരെയൊന്നും ഈ പാഡ് അഥവാ തുണി വെച്ചുകൊണ്ടിരിക്കരുത്. ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കൊക്കെ നമ്മൾ അത് മാറ്റണം. ഇനി അധിക സമയം മാറ്റാതെ നമ്മൾ ഉപയോഗിച്ചാൽ അത് ലീക്കേജ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ദുർഗന്ധവും അവിടെ അണുബാധയ്ക്കും ചാൻസ് ഉണ്ട്, അണുബാധയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഉപയോഗിച്ച പാടുകൾ ശരിയായിട്ട് നമ്മൾ നശിപ്പിച്ചു കളയണം. അതായത് ഉപയോഗിച്ച പാട് പേപ്പറിൽ പൊതിഞ്ഞ് മാലിന്യ ബിന്നിൽ അഥവാ വേസ്റ്റ് ബിന്നിൽ നമ്മൾ ഇടണം. ചില സ്കൂളുകളിലും സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിൽ ചെറിയതോ വലുതോ ആയ ഇൻസിനറേറ്റർ ലഭ്യമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ പാഡ് ഉപയോഗിച്ചതിന് ശേഷം അത് കൂട്ടത്തോടെ കത്തിച്ച് നശിപ്പിക്കാം. അതായത് ആ ഇൻസിനറേറ്ററിലിട്ട് നമുക്കത് കൂട്ടത്തോടെ കത്തിച്ച് നശിപ്പിക്കാം. സാനിറ്ററി നാപ്കിന് നശിപ്പിക്കുമ്പോൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഡോണ്ട് സോപ്പ് ഡിസ്പോസിങ് സാനിറ്ററി നാപ്കിൻ. ഉപയോഗിച്ച പാടുകൾ തുറസായ സ്ഥലങ്ങളിൽ വലിച്ചെറിയരുത്. ഇത് പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകും. അതുപോലെ തന്നെ സാനിറ്ററി പാടുകൾ ടോയ്ലറ്റിലോ ഡ്രെയിനുകളിലോ കളയരുത്. അങ്ങനെയിട്ടാൽ എന്ത് പറ്റും? അത് മലിനജല പൈപ്പുകളൊക്കെ അത് അടയാനും ശുചിത്വ പ്രശ്നങ്ങൾ ഉണ്ടാകാനും കാരണമാകും. ഉപയോഗിച്ച പാടുകളൊക്കെ ഈ ഡസ്റ്റ്ബിന്നിലൊക്കെ ആണെങ്കിൽ ഒരിടത്തൊക്കെ കൂട്ടിയിട്ട് വളരെ കാലം കൂട്ടി വെക്കരുത്. അങ്ങനെ ചെയ്താൽ അതിലൂടെ ദുർഗന്ധവും ബാക്ടീരിയയുടെ വളർച്ചയും ഉണ്ടാകാം. ഇനി നമ്മൾ അടുത്ത ഒരു സാനിറ്ററി ഉപകരണത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നത് തുണി ഉപയോഗിക്കുന്നവരുണ്ട്, ഈ ക്ലോത്ത് ഉപയോഗിക്കുന്നുണ്ട്. ആ ക്ലോത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോഴും ഈ ശുദ്ധമായ ഈ കോട്ടൺ തുണി മാത്രം ഉപയോഗിക്കണം. നല്ല ശുദ്ധമായിട്ടുള്ള വൃത്തിയായിട്ടുള്ള കോട്ടൺ ക്ലോത്ത്. എന്തുകൊണ്ടാണ് നമ്മൾ സിന്തറ്റിക് ക്ലോത്ത് ഉപയോഗിക്കരുതെന്ന് നമ്മൾ പറയുന്നത്? സിന്തറ്റിക് ക്ലോത്ത് ഉപയോഗിക്കുവാണെങ്കിൽ അത് രക്തം അഥവാ ബ്ലഡ് അത് നന്നായിട്ട് ആഗിരണം ചെയ്യില്ല. ആഗിരണം ചെയ്യാത്തതിന്റെ പേരിൽ അതവിടെ കെട്ടിനിൽക്കും. അതുകൊണ്ട് കൂടുതലായിട്ട് ജനനേന്ദ്രിയ ഭാഗത്ത് ചോർച്ചയിലും അസ്വസ്ഥതയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കോട്ടൺ ക്ലോത്ത് മാത്രമേ ഉപയോഗിക്കാവൂ. ഇനി തുണി ഉപയോഗിച്ച ശേഷം എന്ത് ചെയ്യണം? സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകണം. നന്നായിട്ട് അത് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നേരിട്ട് സൂര്യപ്രകാശത്തിൽ ഉണക്കുക. നമുക്കറിയാം സൂര്യപ്രകാശത്തിൽ ഉണക്കുവാണെങ്കിൽ അതിലുള്ള അണുക്കളൊക്കെ നശിക്കുന്നതിനെ സഹായിക്കുന്നു. ഒരിക്കലും നമ്മൾ നനവുള്ള തുണി ഉപയോഗിക്കരുത്. അത് നനവുള്ള തുണി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അണുബാധയ്ക്ക് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പൂർണ്ണമായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ തുണി വീണ്ടും ഉപയോഗിക്കാവൂ. ഇത് നമ്മളൊന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ, തുണിപ്പാട് തുണി ഉപയോഗിക്കുന്ന ഒരുപാടുകളുണ്ട്, ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കിനുകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴുള്ള അതിനതിൻ്റെതായ പ്രയോജനങ്ങളും അതിൻ്റെതായ ദൂഷ്യഫലങ്ങളും ഉണ്ട്. അതെന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. അത് ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കിനെ കുറിച്ച് നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ, നമുക്കറിയാം ഉപയോഗിക്കാൻ ഏറ്റവും കൂടുതൽ സൗകര്യപ്രദവും എളുപ്പമാണ്. നമുക്ക് ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോകാനും ജോലി സ്ഥലത്തൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിലും അത് എളുപ്പത്തിൽ അത് ഉപയോഗിക്കാനോ, ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് കളഞ്ഞാൽ മതി, അത് കഴുകാനൊന്നും സമയമൊന്നും എടുക്കണ്ട, നമുക്കൊന്നും ഉപയോഗിച്ചിട്ട് കളയുവാണ്. അതുപോലെ തന്നെ അതറിയാം അതിന് പല ലെയറുകളുണ്ട്. രക്തം അതിൻ്റെ പാളികളിലേക്ക് ആഗിരണം ചെയ്തതിനാൽ നമ്മളെപ്പോഴും നമുക്കൊരു ഡ്രൈനെസ്, അതായത് വരണ്ടതായ ഒരു ഫീൽ വഴി ഒരു നനവല്ല, പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്യും അതിൻ്റെ പാളികളിലേക്ക്. അതുകൊണ്ട് വരണ്ടത് അനുഭവിക്കും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റുവാണെങ്കിൽ അണുബാധ ഉണ്ടാകാനൊക്കെ ചാൻസ് കുറവാണ്. അത് ഈ 4-6 മണിക്കൂറിനിടയിലൊക്കെ മാറ്റുകയാണെങ്കിൽ. പിന്നെ നമുക്കറിയാം ഈ ഓരോ സാനിറ്ററി നാപ്കിനുകൾ ഉപയോഗിക്കുന്നതിന് നമുക്ക് പൈസ രൂപ മുടക്കേണ്ടി വരും. ഓരോ മാസത്തിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള തുക നമുക്ക് ചെലവാക്കേണ്ടി വരും. പക്ഷെ തുണിയാണെങ്കിൽ നമുക്ക് അത് നമുക്ക് ലാഭകരമാണ്, നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, അത്ര വീണ്ടും കഴുകി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അന്നേരം നമ്മൾ അത് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഫിനാൻഷ്യലി നമ്മൾ നോക്കുവാണെങ്കിൽ സാനിറ്ററി നാപ്കിൻ മേടിക്കാൻ എല്ലാ മാസവും നമുക്ക് പൈസ മുടക്കേണ്ടി വരും. പക്ഷെ തുണിയാണെങ്കിൽ നമുക്ക് വീണ്ടും കഴുകി ഉപയോഗിക്കാം. തുണിപ്പാടുകളാണെങ്കിൽ അത് ഞാൻ പറഞ്ഞു, കൂടുതൽ ചെലവ് കുറവാണ്, സാനിറ്ററി നാപ്കിന് അനുസരിച്ച് ചെലവ് കുറവാണ്. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, പരിസ്ഥിതി സൗഹൃദമാണ്. അതെന്തുകൊണ്ടാണ് പരിസ്ഥിതി സൗഹൃദമാണെന്ന് പറയുന്നത്, മറ്റേ നമ്മൾ സാനിറ്ററി നാപ്കിനാണെങ്കിൽ എല്ലാ പ്രാവശ്യവും നമ്മൾ അത് ഉപയോഗിച്ച ശേഷം അത് നമ്മൾ പൊതിഞ്ഞ് നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ആണെങ്കിൽ അത് കുഴിയിലാത്തിട്ടൊക്കെ കത്തിച്ച് കളയുവാണ് അല്ലേ. അന്നേരം അത് പരിസ്ഥിതിക്ക് അത് ദോഷമാണ്, കുറേ പ്ലാസ്റ്റിക്കും അതിൻ്റെ കണ്ടൻറ്റൊക്കെ വരും. അല്ലെങ്കിൽ നമുക്ക് സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ഇൻസിനറേറ്റർ ഇട്ടാണെങ്കിലും അതിൻ്റെ കത്തിക്കും അതിൻ്റെ പുകയുടെയൊക്കെ കുറച്ച് വരും. അന്നേരം നമ്മൾ തുണിയാണെങ്കിൽ അത് അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ തുണി കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാണ്, മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. നമ്മുടെ പിന്നെ അടുത്ത തുണിയുടെ അഡ്വാൻറ്റേജസ് എന്താണ്, നമ്മുടെ ആവശ്യത്തിനുള്ള വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. അതാണ് നമ്മൾ ഈ തുണിപ്പാടുകളും ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കുകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴുള്ള പ്രയോജനങ്ങളാണ് നമ്മളിപ്പോൾ എന്തൊക്കെയാണെന്ന് കണ്ടത്. ഇനിയിപ്പം നമുക്കറിയാം കൂടുതൽ ആൾക്കാർ ഇപ്പോൾ മിനിസ്റ്റർ കപ്പിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പം നമ്മുടെ മാർക്കറ്റുകളിലും എല്ലാം അവൈലബിൾ ആണ് മിനിസ്റ്റർ കപ്പ്. അതിപ്പോൾ നമ്മൾ ഇപ്പം അഡോളസൻസിനുള്ള കുട്ടികളാണെങ്കിൽ പോലും യൂത്തുകളും സ്ത്രീകളൊക്കെ കൂടുതലായിട്ട് മിനിസ്റ്റർ കപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കംഫർട്ടൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യം എല്ലാവർക്കും അത് ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള അറിവില്ലായ്മയൊക്കെ ഉണ്ട്. പക്ഷെ പല ആൾക്കാരും ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അത് ഭയങ്കര കംഫർട്ടാണെന്ന് പറയാറുണ്ട്. ഇനി എന്താണ് മിനിസ്റ്റർ കപ്പ്, അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നും നമുക്ക് നോക്കാം. ഈ മിനിസ്റ്റർ കപ്പ് എന്നത് മാസവാര സമയത്ത് യോനിയിലിടുന്ന ഒരു സ്ത്രീ ശുചിത്വ ഉപകരണമാണ്. നമ്മുടെ യോനിയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു സ്ത്രീ ശുചിത്വ ഉപകരണമാണ്. ഇത് പാടുകളെ പോലെ രക്തം ആഗിരണം ചെയ്യുന്നതല്ല, പകരം ആർത്തവ രക്തം ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളാ യോനിയിലേക്ക് കപ്പ് വെച്ച് അത് ആർത്തവ രക്തം ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ആകൃതി എന്ന് പറഞ്ഞാൽ ഒരു ബെല്ല്, അതായത് മണിയുടെ ആകൃതിയൊക്കെയുള്ള ഒരു ഷേപ്പാണ് ഇതിന്. താഴെയുണ്ട് നമുക്കൊരു സ്റ്റെം ഉപയോഗിച്ച്, നിങ്ങൾ എല്ലാവരും ഇതിനെ കണ്ടിട്ട് കാണാം, താഴെയുള്ള ഒരു സ്റ്റെമുണ്ട്. താഴെയുള്ള സ്റ്റെം ഉപയോഗിച്ചാണ് ഈ കപ്പ് ഇടാനും പുറത്തെടുക്കാനും ഒക്കെ സഹായിക്കുന്നത്. കപ്പ് ആ യോനിയുടെ ഫിത്തിയിൽ, അതായത് സെർവിക്സിന് താഴെയായി പതിഞ്ഞ് ഈ ബ്ലഡ് കളക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇനി ഇത് രക്തസ്രാവത്തിന്റെ അളവിനെ ആശ്രയിച്ച് ഓരോ 4-12 മണിക്കൂറിലും കപ്പ് പുറത്തെടുത്ത് കഴുകി വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അതും അറിയാം നമ്മൾ മുമ്പേ പാഡിന്റെയും സാനിറ്ററി നാപ്കിന്റെയും തുണിയുടെ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ തന്നെ ഓരോരുത്തരുടെ രക്തസ്രാവം അനുസരിച്ചാണ് ഇത് നമ്മൾ പുറത്തേക്ക് എടുത്ത് കഴുകുകയൊക്കെ ചെയ്യേണ്ടത്. രക്തസ്രാവം കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം 10-12 മണിക്കൂർ നേരം ഒന്നും വെക്കാൻ പറ്റത്തില്ല, അതിന് മുമ്പ് തന്നെ നമ്മളത് എടുക്കണം, അല്ലെങ്കിൽ അത് ലീക്കാവും, നിറഞ്ഞത് ലീക്കാവും. എന്നാലും സാധാരണ 4-10-12 മണിക്കൂറിനുള്ളിൽ ഒരു വെക്കുന്നുള്ളിൽ വരെ വെക്കാന്ന് പറഞ്ഞാലും ഓരോരുത്തരുടെ രക്തസ്രാവം അനുസരിച്ച് നമ്മൾ ഇടയ്ക്ക് അത് കപ്പ് പുറത്തെടുത്ത് കഴുകി വീണ്ടും ഉപയോഗിക്കണം. ഇനി ഓരോ ആർത്തവത്തിന് ശേഷവും എന്ത് നമ്മൾ ചെയ്യണം, അത് ഓരോ ആർത്തവ സൈക്കിൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കപ്പ് വൃത്തിയാക്കി നമ്മൾ തിളപ്പിച്ച വെള്ളത്തിൽ അണുമുക്തമാക്കി നമ്മൾ സൂക്ഷിക്കണം. ഇതാണ് നമ്മളൊരു മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ ശരീര ശുചിത്വം നമ്മൾ ആർത്തവ സമയത്ത് നമ്മൾ പാലിക്കണം, അല്ലെങ്കിൽ അണുബാധയ്ക്ക് ഉണ്ടാകും. അന്നേരം നമ്മൾ എന്താണ്, ദിവസവും നമ്മൾ ഒരു നേരമെങ്കിലും കുളിക്കണം, രണ്ടു നേരം കുളിക്കുന്നതല്ലത് ഒരു നേരമെങ്കിലും കുളിക്കണം. ഈ ജനനേന്ദ്രിയ ഭാഗം ശുദ്ധജലത്തിൽ കഴുകി വൃത്തിയായി സൂക്ഷിക്കണം. പിന്നെ അതുപോലൊക്കെ തന്നെ ഈ പാടൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ അതിനകത്ത് നമ്മൾ അടിവസ്ത്രത്തിലാണ് നമ്മളത് അത് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അടിവസ്ത്രമൊക്കെ അത് അതിലേക്ക് ലീക്ക് വന്ന് അത് നനയാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പൊ തുണിയോ എന്തൊക്കെ ഉപയോഗിച്ചാൽ ഏതിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അടിവസ്ത്രമൊക്കെ അഴുക്കാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അടിവസ്ത്രം അഴുക്കായെങ്കിൽ അതും

0: ഉടനെ തന്നെ മാറ്റണം. അതിപ്പോൾ നമ്മൾ പാഡൊക്കെ മാറ്റുന്നതോടൊപ്പം തന്നെ അടിവസ്ത്രമൊക്കെ അഴുക്കായാൽ അടിവസ്ത്രവും നമ്മൾ മാറ്റിയിട്ട് വേറെ അടിവസ്ത്രം ധരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്ത് പറ്റും, അത് കൂടുതലായിട്ട് നനഞ്ഞ് അടിവസ്ത്രം ഉപയോഗിക്കുവാണെങ്കിൽ അതും അണുബാധയ്ക്ക് കാരണമുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഹാൻഡ് ഹൈജീന്, നമ്മളെപ്പോഴും നമ്മൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നമ്മൾ കൈകൾ ശുദ്ധീകരിക്കണം. ഓരോ തവണ പാഡ് മാറ്റുമ്പോഴും അത് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കണം. മെൻസ്ട്രൽ കപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് മെൻസ്ട്രൽ കപ്പ് അത് പുറത്തെടുക്കുന്നതിന് മുമ്പും അത് വെച്ചതിന് ശേഷവും ഒക്കെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നല്ലവണ്ണം കൈ കഴുകണം. അല്ലെങ്കിൽ നമ്മുടെ കൈ കഴുകുന്ന അണുക്കൾ ജനനേന്ദ്രിയ ഭാഗത്തിലേക്കൊക്കെ അത് പകരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈകൾ കൃത്യമായിട്ട് നമ്മൾ വൃത്തിയാക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് ശുചിയായ ടോയ്ലറ്റും വെള്ളവും ലഭ്യമാകണം അല്ലേ. നമുക്കറിയാം ഈ സമയത്തൊക്കെ നമുക്ക് പാടൊക്കെ നമുക്ക് മാറ്റണമെങ്കിലൊക്കെ സ്ത്രീകൾക്ക് ജോലി സ്ഥലത്താണെങ്കിലും സ്കൂട്ടുകൾക്കൊക്കെ ആണെങ്കിലും സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ശുചിയായ ടോയ്ലറ്റും വെള്ളവും ലഭ്യമാക്കി കൊടുക്കണം. സ്വകാര്യതയും ശുദ്ധജലവും ശുചിത്വമുള്ള ടോയ്ലറ്റും ആരോഗ്യകരമായ ആർത്തവ ശുചിത്വത്തിന് ആവശ്യമാണ്. ഇനി ആർത്തവ ശുചിത്വം എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം അർഹിക്കുന്നത്? അണുബാധകൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു, ദുർഗന്ധവും അസ്വസ്ഥതയും കുറയ്ക്കുന്നു, ആത്മവിശ്വാസത്തോടെ സ്കൂളിലും ജോലിയിലും പങ്കെടുക്കാൻ സഹായിക്കുന്നു, സ്ത്രീകളുടെ മൊത്തത്തിലുള്ള ആരോഗ്യ സംരക്ഷണത്തിന് സഹായകരമാണ്. നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ റിപ്രൊഡക്റ്റീവ് ഹെൽത്തിനും അതോടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ഈ ആർത്തവ ശുചിത്വം വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇനി നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ആർത്തവത്തെ കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണോ കോമൺ ആയിട്ടുള്ള തെറ്റിദ്ധാരണകളെന്നും അതിൻ്റെ സത്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ചില തെറ്റിദ്ധാരണകളാണ് അഥവാ മിത്ത് നമ്മൾ പറയാം അല്ലേ, ആർത്തവ സമയത്ത് കുളിക്കരുത്. പക്ഷെ അതിൻ്റെ ഫാക്ട് എന്താണ്, അതിൻ്റെ സത്യം എന്താണ്? കുളിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ശുചിത്വം നമ്മുടെ കൂട്ടുന്നതാണ്. കുളിക്കുന്നത് മൂലം ശുചിത്വത്തിനും അണുബാധ തടയുന്നതിനും സഹായകരമാണ്. പിന്നെ ചില തെറ്റിദ്ധാരണയാണ് പീരിയഡ് ഉള്ളവർ അതായത് ആർത്തവത്തിന് സമയത്ത് അടുക്കളയിൽ പോകാൻ പാടില്ല. ഇത് നമുക്കറിയാം ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ തെറ്റാണ്. ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ നമ്മൾ ചിലർ പറയുന്നൊക്കെയാണ് ആർത്തവ സമയത്ത് പ്രത്യേകിച്ചും കൂടുതൽ ജോലികളൊന്നും ചെയ്യരുത്, എക്സസൈസ് ചെയ്യരുതെന്നൊക്കെ. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ആർത്തവ എന്ന് പറയുന്നത് സ്വാഭാവിക ശാരീരിക പ്രക്രിയയാണ്. നമുക്ക് എന്ത് ജോലിയാണോ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ലഘുവായ എക്സസൈസ് ഒക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആർത്തവ സമയത്തിന്റെ ആരംഭത്തിലുള്ള വേദനയൊക്കെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. എല്ലാ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ എക്സസൈസും ആർത്തവ സമയത്ത് ചെയ്യുന്നത് ഒരു കുഴപ്പവുമില്ല ശാസ്ത്രീയമായിട്ട് പറയുവാണെങ്കിൽ. ഇനി നമ്മൾ ഇപ്പൊ ഇത് പറഞ്ഞ കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ അത് പീരിയഡ്സ് നമുക്കറിയാം പല പേരിൽ അറിയപ്പെടും. പീരിയഡ്സ് ഇംഗ്ലീഷ് നമ്മൾ മെനിസ്ട്രേഷൻ പറയും. ആർത്തവം അതെന്ന് പറയുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അതെന്ന് പറയുന്നത് ഗർഭാശയത്തിൽ നിന്നുള്ള രക്തവും അനുബന്ധ വസ്തുക്കളും യോനിമുഖം വഴി പുറത്തേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ആർത്തവം അഥവാ മെനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് നമുക്ക് ലജ്ജിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് സ്ത്രീകളിൽ വരുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. ആർത്തവ സമയത്ത് വ്യക്തിപരമായ ശുചിത്വം അതായത് പേഴ്സണൽ ഹൈജീൻ വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അണുബാധയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മളെപ്പോഴും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും പിന്തുണ നൽകണം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ഇപ്പോൾ സമയം 4 മണി. ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തത്സമയ ഫോണിൻ പരിപാടിയാണ് കാതിലൊരു പാട്ട്. പ്രിയ ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാം, ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം, ഒപ്പം വിശേഷങ്ങളും പങ്കുവയ്ക്കാം. അപ്പോൾ ഈ പരിപാടിയിലേക്ക് വിളിക്കാൻ നമുക്ക് 3 മൊബൈൽ നമ്പറുകളുണ്ട്. 9495964321 അല്ലെങ്കിൽ 9496565631. ഒരു നമ്പർ കൂടിയുണ്ട്, 9496595631. പ്രിയ ശ്രോതാക്കളോടൊപ്പം അനന്തപുരി FM സ്റ്റുഡിയോയിൽ രേഖ അജിത്. നമ്മുടെ ഇന്നത്തെ ആദ്യ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ,
2: നമസ്കാരം. കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം. ആരാണ്?
3: എന്റെ പേര് ദേവനന്ദ.
2: ദേവനന്ദ, എന്താണ് ദേവനന്ദ എന്താ പറഞ്ഞേ?
3: ഒരു അനിയനും തന്നെ.

0: ചേട്ടനുണ്ട്. മോളെ ഏത് ക്ലാസ്സിലെ പഠിക്കണേ? രണ്ടില്. അനിയൻ കുട്ടൻ ചെറിയ കുട്ടിയാണോ? സ്കൂളിൽ പോയി തുടങ്ങിയോ?
1: ഇല്ല, തുടങ്ങിയില്ല.
0: ആണോ? പിന്നെ ചേട്ടൻ ഏത് ക്ലാസ്സിലാ? വല്യച്ഛന്റെ മോൻ. ഓക്കെ, മോളെ ഏത് സ്കൂളിലാ പഠിക്കണേ? എവിടുന്ന വിളിക്കുന്നേന്ന് പറഞ്ഞില്ലല്ലോ. എവിടെയാണ്? ബാലരാമപുരത്ത്. ഇനി രണ്ടിലോട്ടല്ലേ? സ്കൂള് തുറക്കാറായില്ലേ? എല്ലാം വാങ്ങിയോ? ബുക്സ് ഒക്കെ വാങ്ങിയോ? പുതിയ ബാഗ്, യൂണിഫോം എല്ലാം ഉണ്ടോ? അപ്പൊ സൂക്ഷിച്ച് ഉപയോഗിക്കണം കേട്ടോ ബാഗൊക്കെ. ഒക്കുമെങ്കിൽ ഒരു വർഷവും കൂടെ നമുക്ക് ഉപയോഗിക്കണം. ഓക്കെ. യൂണിഫോം ഉണ്ടോ സ്കൂളില്? ഉണ്ട്. അപ്പൊ നമുക്ക് പഴയ ഫ്രണ്ട്സിനെ ഒക്കെ കാണാൻ രണ്ടു മാസം കഴിഞ്ഞ് അടിച്ചു പൊളിക്കുക അല്ലേ. നല്ല മിടുക്കായിട്ട് പഠിക്കണം കേട്ടോ. പിന്നെ മോക്ക് ഏത് പാട്ടാ വേണ്ടേ ഇന്ന്? സിനിമ അറിയോ? കരിമാടിക്കുട്ടൻ. കരിമാടിക്കുട്ടൻ സിനിമയുടെ പേരതാണ് കേട്ടോ. ആ, ഈ പാട്ട് പാടിയത് എം ജി ശ്രീകുമാറാണ്. പിന്നെ നമ്മൾ ഈ പാട്ട് എഴുതുന്നതും സംഗീതം നൽകുന്നതും ഒക്കെ അമ്മൂമ്മയോടൊക്കെ ചോദിച്ച, വീട്ടിൽ ആരോടെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു തരും. പാട്ട് എഴുതുന്നത് ഇത് എഴുതിയത് യൂസഫ് അലി കേച്ചേരിയാണ്. സംഗീതം നൽകിയത് മോഹൻ സിതാരി. മോള് കുറച്ചുകൂടെ വലുതാകുമ്പോൾ അതൊക്കെ പഠിക്കും. അപ്പൊ പാട്ട് കേൾക്കണം, റേഡിയോയും ഇടയ്ക്ക് കേൾക്കണം കേട്ടോ. ഓക്കെ, നമുക്കിപ്പോ ഈ പാട്ട് കേട്ടാലോ. ഓക്കെ. Hey.

0: നമ്മുടെ അടുത്ത കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. നമസ്കാരം, കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം. ആരാണ്?
1: ലിജോ അല്ല രതീഷ്.
0: ലിജോ അല്ല രതീഷ്, രണ്ടുപേരുണ്ടോ? ലിജോ. അപ്പൊ കൂട്ടുകാരനെ ഓർത്തങ്ങ് വിളിച്ചു. എവിടുന്ന രതീഷ് വിളിക്കുന്നത്? എവിടുന്ന സ്ഥലം? എവിടെയാ? ധനവച്ചപുരം. ജോലി ചെയ്യുവാണോ എന്തെങ്കിലും, അതോ പഠിക്കുവാണോ?
1: ജോലി ആയില്ല, പഠിത്തം കഴിഞ്ഞിരിക്കുന്നു.
0: ശ്രമിക്കുവാണ് അല്ലേ? ടെസ്റ്റ് ഒക്കെ എഴുതുന്നുണ്ടോ?
1: എങ്ങനെ?
0: ടെസ്റ്റ് ഒക്കെ എഴുതുന്നുണ്ടോ? എന്ത് കോഴ്സ് കഴിഞ്ഞതാ? എഞ്ചിനീയറിംഗ് ആയിരുന്നോ അതോ ഡിപ്ലോമയാണോ?
1: ഡിപ്ലോമ.
0: ഡിപ്ലോമ നല്ല സാധ്യതയുള്ള ഒരു ഇതാണല്ലോ അത്. ശ്രമിച്ചോണ്ടിരിക്കണം കേട്ടോ, വെറുതെ ഇരിക്കരുത്.
1: നമ്മളത്
0: ഒരു മടി വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ഗ്യാപ്പ്. എന്താണ്?
1: ജോലിക്ക് വെച്ചോണ്ടിരുന്നാണ്, ഇപ്പൊ പോണില്ല.
0: പോകുന്നില്ല. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് അമ്മ, ചേച്ചി.
0: ആറ് വർഷമായി അല്ലേ. അപ്പൊ ഇന്ന് രതീഷിന് ഏത് പാട്ടാ വേണ്ടത്? നല്ലൊരു ഓളമുള്ള ഒരു പാട്ടാണല്ലേ. സിനിമ കണ്ടതാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഇന്നിപ്പോ അവധിയായോണ്ട് വീട്ടില് വെറുതെ ഇരിക്കുവാണോ അതോ?
1: ആഹാ,
0: നല്ല കല്യാണത്തിന് പോയി. സദ്യ ആയിരുന്നോ അതോ ബിരിയാണിയോ അങ്ങനെ എന്തേലും? സദ്യ ആയിരുന്നു. പായസം ഒക്കെ കുടിച്ചിങ്ങനെ ക്ഷീണിച്ചിരിക്കുവായിരിക്കും. അപ്പോഴാണ് ഈ പരിപാടിയിലേക്ക് വിളിക്കാൻ തോന്നിയത്. കിട്ടി. അപ്പൊ ഇനിയിപ്പോ നല്ല, ഇനിയിപ്പോ ഉറക്കം വരൂല. ഇത് കിട്ടിയതുകൊണ്ട് ഇനിയിപ്പോ ഉറക്കം വരൂല. അപ്പൊ ശരി രതീഷ, ഈ പാട്ട് പാടിയത് യേശുദാസും ചിത്രയും സംഘവുമാണ് കേട്ടോ. അറിയാലോ. എഴുതിയത് ആരാന്നറിയോ? ഒ എൻ വി കുറുപ്പ്. സംഗീതം എസ് പി വെങ്കടേഷ്. നമുക്ക് കേൾക്കാം. ശരി, ഒത്തിരി നന്ദി കേട്ടോ വിളിച്ചതിന്. ശരി.

0: കാതലൊരു പാട്ടിലെ അടുത്ത ശ്രോതാവ് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറഞ്ഞോളൂ.
1: ഹരിഹരപുരത്ത് നിന്ന് ഷീല ലോറൻസ് ആണ്. മാഡം,
0: ഹരിഹരപുരം എവിടെയാണ് ഈ സ്ഥലം എന്നൊന്ന് പറയൂ, എനിക്ക് അറിയില്ല, അതുകൊണ്ട് ചോദിച്ചതാ.
1: കൊല്ലം ജില്ലയിലെ പരവൂരിനടുത്ത്, കൊല്ലം ജില്ല പരവൂരിനടുത്ത സ്ഥലമാണ് മാഡം.
0: ഹരിഹരപുരം. ഷീല, ഇന്ന് ഏത് പാട്ടാ വേണ്ടിയെന്നും കൂടി ഒന്ന് പറയാവോ
1: മാഡം. എനിക്ക് താരാട്ട് എന്ന ചിത്രത്തിലെ ദാസേട്ടനും ജാനകി അമ്മയും കൂടെ ചേർന്ന് പാടിയ രാഗങ്ങളേ മോഹങ്ങളേ എന്ന ഗാനമാണ് വേണ്ടി
0: വേണ്ടതല്ലേ. ഇത് എഴുതിയത് ഭരണിക്കാവ് ശിവകുമാറാണ്, സംഗീതം നൽകിയത് രവീന്ദ്രനും. ഷീല, മറ്റ് വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് അവിടെ?
1: എന്താണെന്നറിയോ മാഡം?
0: എന്താണ്
1: മാഡം
0: പറഞ്ഞു?
1: ഈ ഗാനം തന്നെ ഞാൻ ചോദിച്ചത് എന്റെ അമ്മക്ക് ജീവിച്ചിരിക്കുമ്പോ ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു മാഡം.
0: അമ്മക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടായിരുന്നു അല്ലേ?
1: ആ അമ്മ ഒരിക്കൽ ജോലി, അമ്മയുടെ കാര്യം പറയുമ്പോ എനിക്ക് സങ്കടം.
0: സാരില്ല ഷീല, അതെ, ഇപ്പൊ നമ്മൾ എല്ലാരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം, എല്ലാവർക്കും ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണത്. അപ്പൊ നമ്മള് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
1: എന്റെ രണ്ടാമത്തെ ചേച്ചിയുടെ അടുത്ത് എനിക്കും പറഞ്ഞു, ഇന്ന് ഞാനൊരു നല്ല പാട്ട് റേഡിയോയിലൂടെ കേട്ട്. അപ്പൊ ഞാനും ചേച്ചിയും കൂടെ, രണ്ടാമത്തെ ചേച്ചിയും കൂടെ ചോദിച്ചു ഏത് പാട്ടാ ചോദിച്ചു, കേട്ടേന്ന് ചോദിച്ചപ്പം പറഞ്ഞ റേഡിയോയിൽ കേട്ട് ആദിത്യ നല്ലൂരി വെച്ച് കേട്ടതാണ്. അങ്ങനെ ഈ പാട്ട് പാടി കേൾപ്പിച്ചു മാഡം.
0: ഷീലക്ക് അമ്മയോടുള്ള ഇഷ്ടം, ഷീലയുടെ ആ വാക്ക്, ഷീല സംസാരിക്കുമ്പോ പോലും ഒരു വിറയില് വരുന്നുണ്ട്. അപ്പൊ ആ മനസ്സിന്റെ ഇഷ്ടം അത്രയ്ക്ക് ഉണ്ടായിരുന്നു.

0: ഒത്തിരി നാളായോ അമ്മ പോയിട്ട്? ഒത്തിരി നാളായോ
1: അമ്മ മരിച്ചിട്ട്? ഇപ്പം 13 വർഷമായി മാഡം.
0: ആയി അല്ലേ, സാരില്ല ഷീല, വിഷമിക്കണ്ട കേട്ടോ.
1: പിന്നെ മാഡം, പിന്നെ മാഡം, നമ്മുടെ ഹരിഹരപുരത്ത് ഒരു വാക്കും കൂടെ പെട്ടെന്ന് പറയാം മാഡം.
0: പെട്ടെന്ന് പറയാം.
1: നമ്മുടെ ഹരിഹരപുരത്ത് അനന്തപുരി അപ്പമ്മിനെ സ്നേഹിച്ച ഒരു അണ്ണൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഇടയ്ക്ക് മരിച്ചുപോയി. ആ അണ്ണന്റെ പേര് രവി എന്നാണ്. ആ അണ്ണന്റെ ഭാര്യ എഫമ്മിനെ, ആ അണ്ണനെ പോലെ തന്നെ എഫമ്മിനെ സ്നേഹിക്കുന്ന ആ ചേച്ചിയുടെ പേര് ലതിക എന്നാണ്. ആ ചേച്ചി അമ്പലത്തിൽ വായിക്കാനൊക്കെ പോകും മാഡം. അപ്പോഴും ആ ആ ചേച്ചിയുടെ ആ രവി എന്നെ കുടുംബത്തിനും കൂടെ വേണ്ടി,
0: ശരി,
1: ലതിക രവി എന്ന പേരുള്ള ആ കുടുംബത്തിന് വേണ്ടിയും കൂടെ ആണ് മാഡം ഞാൻ ഈ പാട്ട് ചോദിച്ചത്.
0: ശരി, അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഷീല, ഒത്തിരി സന്തോഷം വിളിച്ചതിന്. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. അങ്ങനെയാണെങ്കിൽ വീണ്ടും കുറച്ച് സമയം, അതായത് ഒരു 2-3 മാസം കഴിയുമ്പോൾ ശ്രമിച്ച് ഇതുപോലെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും വിളിക്കണം കേട്ടോ.
1: നന്ദി.
0: ശരി ശരി, ഓക്കെ, താങ്ക് യു.
1: ശരി മാഡം, ശരി, ഒരുപാട് നന്ദി.

0: പ്രിയ ശ്രോതാക്കളെ, കാതിലൊരു പാട്ടിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇവയാണ്: 9495964321, അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഇപ്പോൾ തന്നെ പ്രിയ ശ്രോതാക്കൾക്ക് വിളിക്കാം, ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം.
1: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ എത്ര സംശയം, കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
7: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
0: നമസ്കാരം, കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം. ആരാണ്?
8: ഞാൻ അഞ്ചൽ എന്ന് വിളിക്കുകയാണ്. ഷാജി ലക്ഷ്മണൻ എന്നാണ് എന്റെ പേര്.
0: ഷാജി ലക്ഷ്മണൻ.
8: എനിക്ക് മഗഫറിലെ ഏതോ കിളിനാദമൻ എന്നുള്ള പാട്ട്,
0: ആ പാട്ടിനോട് എന്താണ് ഇത്ര ഇഷ്ടം ഉണ്ടോ?
8: ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രവീന്ദ്രൻ മാഷിന്റെ പാട്ടുകളെല്ലാം വളരെയധികം ഇഷ്ടമാണ്.
0: ഇഷ്ടമുള്ള ആളാണ്. ആ സ്വദേശം, അദ്ദേഹത്തിന്റെ സ്വദേശം അതിനടുത്താണല്ലോ അല്ലേ? കുളത്തൂപ്പുഴ. ഇത് എഴുതിയത് ആരാണെന്ന് അറിയോ? അല്ല അല്ല, ഇത് കുടപ്പനക്കുന്ന് ഹരി. അദ്ദേഹം കുടപ്പനക്കുന്ന് ഹരി, അദ്ദേഹം ദൂരദർശന്റെ സ്റ്റാഫായിരുന്നു.
8: കേട്ടിട്ടുണ്ട്
0: അല്ലേ? അപ്പൊ ഷാജി എന്ത് ചെയ്യുവാന്നൊന്ന് പറഞ്ഞേ.
8: ഞാൻ ഇവിടെ ഒരു പലചരക്കൊക്കെ നടത്തുവായിരുന്നു. ഇപ്പൊ ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റി ഇപ്പൊ കിടപ്പിലാണ്.
0: അയ്യോ, എന്തു പറ്റി?
8: കാലൊടിഞ്ഞ് കമ്പിയും പ്ലേറ്റും ഒക്കെ ഇട്ടേക്കുവാ.
0: ബൈക്ക് ആക്സിഡന്റും അല്ലായിരുന്നോ?
8: ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു. കാലയില് വീണു വണ്ടി.
0: അയ്യോ, വേറെ വല്ല വണ്ടിയും തട്ടിയതാണോ?
8: അല്ലല്ല, തട്ടിയിട്ടൊന്നുമില്ല.
0: ഇപ്പം ഭേദമായി വരുന്നുണ്ടല്ലോ?
8: ആ, ഭേദമായി വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല.
0: അപ്പൊ ഇപ്പൊ കട അടച്ചിട്ടേക്കുക അല്ലേ? വേറെ നോക്കാനൊന്നും ആരുമില്ല.
8: കട അടച്ചിട്ടേക്ക. ആ, വൈഫ് പിന്നെ ടീച്ചറാണ്. അപ്പം ഇവിടെ സ്ഥലത്തല്ല.
0: മക്കളോ?
8: പിന്നെ ഒരു മോനുണ്ട്, പ്ലസ് വണ്ണിന് പഠിക്കുന്നു, പ്ലസ് ടു ആയി.
0: എവിടെ, ഏത് സ്കൂളിലാ?
8: അവിടെ അടുത്തല്ല, തടിക്കാട് എന്ന് പറയുന്നൊരു, തടിക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടുത്തെ HSS-ലാണ്.
0: ആണല്ലേ? അപ്പം ഇത്രയും പെട്ടെന്ന് കാലൊക്കെ ശരിയായി, കടയൊക്കെ വീണ്ടും പഴയ പോലെ തുറന്ന്, എന്താണ് ബിസിനസ്സൊക്കെ നല്ല ഇതായിട്ട് മുന്നോട്ട് പോകട്ടെ. അപ്പൊ പാട്ട് ഇത് റേഡിയോ കേട്ടോണ്ടിരിക്കണം കേട്ടോ. നമ്മളിങ്ങനെ വയ്യാതൊക്കെ ഇരിക്കുമ്പോഴേ റേഡിയോ ഒക്കെ കേൾക്കുന്ന നല്ലൊരു ആശ്വാസമാ. പാട്ടൊക്കെ കേട്ട് ആണല്ലേ?
8: പണ്ട് 100 രൂപ കൊടുത്തായിരുന്നു ആദ്യം റേഡിയോ മേടിച്ചത്.
0: ഓഹോ, ഇപ്പൊ അതിൽ അതൊക്കെ കൂടി 100 രൂപയൊന്നും ഇപ്പൊ കിട്ടൂല.
8: പണ്ടത്തെ കാലത്ത് അങ്ങനെ വാങ്ങിച്ചത്.
0: ഒത്തിരി വർഷമായ റേഡിയോ ആയിരിക്കുമല്ലോ ഇപ്പൊ അത്?
8: പിന്നെ എത്രയോ വർഷങ്ങളായി. ചെറിയ കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനാണ് വീട്ടിൽ
0: വാങ്ങിക്കുന്നത്. വീട്ടിൽ വേറെ ആരും ഇല്ലേ? അമ്മ അച്ഛനും ആരെങ്കിലും ഉണ്ടോ?
8: അമ്മ മരിച്ചുപോയി. പിന്നെ അച്ഛനായിട്ട് ഇപ്പം സ്ഥലത്തില്ല, ആള് വേറെ അടുത്താ.
0: ആണല്ലേ? അപ്പൊ ഷാജി, നമുക്ക് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ശരി. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ പാട്ട് കേൾക്കാം. അപ്പൊ എത്രയും വേഗം കാലൊക്കെ ശരിയാവട്ടെ കേട്ടോ.
8: ഓക്കെ,
0: ശരി. താങ്ക് യു.

0: കാതിലൊരു പാട്ട് തുടരുകയാണ് അടുത്ത കോളറിലേക്ക്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, സ്വാഗതം.
1: നമസ്കാരം.
0: പേര് പറഞ്ഞോളൂ.
1: പേര് രാധ.
0: രാധ, സ്ഥലം എവിടെയാ?
1: കല്ലറ.
0: കല്ലറ. രാധ, എന്ത് ഭയങ്കര സങ്കടം പോലെ, മഴ കാരണമാണോ? ഒരു ഫോൺ വിളിച്ച് കിട്ടിയിട്ട് ഒരു സന്തോഷം തോന്നിക്കുന്നില്ല. ഏത് പാട്ടാന്നും കൂടെ പറഞ്ഞോളൂ, അത് ചോദിക്കാൻ മറന്നു.
1: ഭീഷ്മാചാര്യര് യേശുദാസ് പാടിയ
0: ഏതാ? പറന്നു പോങ്കുയിൽ, അതാണോ വേണ്ടത്? ശരി, എന്തുണ്ട് വിശേഷം എന്നൊക്കെ പറഞ്ഞ് കേക്കട്ടെ.
1: വേറെ വിശേഷങ്ങള്, എനിക്ക് രണ്ട് മക്കൾ.

0: മക്കളും രണ്ടു മരുമക്കളും മൂന്ന് ചെറിയ കുട്ടികളും ഒക്കെ ഉണ്ട്.
1: എല്ലാരും കൂടെ ഒരുമിച്ചാണോ താമസം?
0: അല്ലല്ല, രണ്ടാളും രണ്ട് വീട്ടിൽ നിൽക്കും.
1: നിങ്ങൾ അടുത്താണോ അപ്പം രാധ?
0: ഞാൻ ഏളായ മോന്റെ വീട്ടിൽ നിൽക്കുന്നു.
1: മൂത്തയാൾ അടുത്ത് തന്നെ ഉണ്ടോ, കാണാൻ പറ്റുമോ എപ്പോഴും?
0: എപ്പോഴും കാണാൻ പറ്റൂല,
1: കുറച്ച് ദൂരമുണ്ട്. ആ സാരമില്ല, ഇടയ്ക്ക് കാണുമ്പോ അതിനൊരു സ്നേഹം കൂടും. കൊച്ചുമക്കൾ എത്ര പേരുണ്ട്?
0: കൊച്ചുമക്കൾ ഒരാള് ഇപ്പം 10-ാം ക്ലാസ്സില് ടോപ്പ് മാർക്ക് മേടിച്ചു, CBSE.
1: ഓ, കൺഗ്രാജുലേഷൻസ്.
0: സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു അവള്.
1: ആണോ, ഒത്തിരി സന്തോഷം. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോഴേ നല്ലതല്ലേ അത്. അപ്പൊ മോളോട് ഇനിയും നന്നായിട്ട് പഠിക്കാൻ പറയണേ. അപ്പൊ അമ്മൂമ്മക്ക്, അമ്മൂമ്മ സന്തോഷത്തിൽ ഇരിക്കുകയാണോ?
0: അന്ന് സന്തോഷ ദിവസമായിരുന്നു, പക്ഷെ അന്ന് തന്നെ എനിക്ക് വേറെ ഒരു ദുഃഖ വാർത്തയും ഉണ്ടായി. എന്റെ ഒരു സഹോദരൻ, അതായത് എന്റെ ചിറ്റപ്പന്റെ മോൻ മരിച്ചു. ഞാനിപ്പോ അയാളെ ഓർമ്മിച്ചിട്ടാണ് ഇങ്ങനെ ഈ
1: പാട്ട്. അതായിരുന്നു ആകെ ഒരു മൂഡ് ഓഫ് പോലെ സംസാരിക്കുമ്പോഴും എന്തോ ഒരു വിഷമം പോലെ തോന്നി.
0: ആ പിന്നെ മോളെ അനിയൻ കുഞ്ഞ് അത് ഒന്നി പഠിക്കുന്നു.
1: രണ്ടാമത്തെ
0: മോന് ഒരു മോള്, അവള് ഇനിയിപ്പോ മൂന്നില്.
1: അപ്പൊ രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിയാണ് കൊച്ചുമക്കള്. അമ്മൂമ്മയുടെ വലിയ ഇഷ്ടമാണ് അവർക്ക്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ആ, സുഖമായിട്ടിരിക്കണം, എല്ലാരും സുഖമായിട്ടിരിക്കണം. പിന്നെ മഴയുടെ ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ട്. മഴ ഇപ്പം വെയിലാവുമ്പോ നമ്മൾ പറയും അയ്യോ ഭയങ്കര ചൂടാണ് എന്ന്, മഴ വരുമ്പോ പറയോ എന്തൊരു കഷ്ടാണിത്, എന്തൊരു മഴ എന്ന് പറയില്ലേ. എന്തൊരു ചൂടായിരുന്നു ഇപ്പം മഴ, ഇന്ന് ഒരു രക്ഷയില്ലാത്ത മഴ. അതാണ്, ഇനിയിപ്പോ ഒരു 5-8 മാസത്തോളം മഴയായിരിക്കില്ലേ. അപ്പം
0: എന്ത്,
1: അതാണ്. രാധ, രാധയുടെ മരിച്ചുപോയ ഒരു കസിൻ അല്ലേ മരിച്ചുപോയത്, ചിറ്റപ്പന്റെ മോൻ. അപ്പം അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഗാനം കൊടുക്കാമെങ്കിൽ, ഭീഷ്മാചാര്യ എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയതല്ലേ. യൂസഫിലേക്ക്
0: ഓർമ്മിച്ച് എന്റെ ഹസ്ബൻഡിനെ, ആ കുട്ടിയെ ഓർമ്മിച്ച് എന്റെ ഹസ്ബൻഡിനെ ഓർമ്മിച്ച് ഞാൻ ഈ പാട്ട് ചോദിച്ചത്.
1: നമുക്ക് എല്ലാവരുടെയും ഓർമ്മകൾക്ക് മുന്നില് ഒരു പ്രണാമം അർപ്പിച്ചുകൊണ്ട് തന്നെ ഈ ഗാനം. ഇത് യൂസഫലിക്ക് ഏച്ചേരിയാണ് എഴുതിയത്.
0: സാധാരണ വിളിച്ചാൽ കിട്ടാറില്ല,
1: ഇന്ന് കിട്ടി.
0: പിന്നെ ഞാൻ ഇപ്പൊ കുറെ നാള് കൊണ്ട് വിളിക്കൂല, ഞാൻ ഇങ്ങനെ ഇവിടെ വെറുതെ ഇരുന്നപ്പോ വിളിച്ചു.
1: സാരമില്ല, ഇനിയും ശ്രമിക്കണം, നമ്മൾ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നാലേ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. ശരി രാധ, ഇത്തിരി സന്തോഷം കേട്ടോ വിളിച്ചതല്ലേ, വിഷമിക്കാതിരിക്കണേ. ശരി.

0: പാത്തപുരത്തും പാലക്കാടും. ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
0: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: കൺമണി സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
5: വേണം വേണം, ചെല്ലം പോവാം.
6: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
7: കാതലൊരു പാട്ടിലെ അടുത്ത ശ്രോതാവ് ആരാണെന്ന് നോക്കാം. നമസ്കാരം. ഹലോ, കേൾക്കുന്നുണ്ടോ?
8: കേൾക്കുന്നുണ്ട്.
7: രാധ, തൊട്ടു മുന്നേ ഒരു രാധയായിരുന്നല്ലോ വിളിച്ചത് കല്ലറയിൽ നിന്ന്. ഈ രാധ എവിടുന്നാണ്? നമ്മുടെ തിരുവനന്തപുരം പേട്ടയാണോ?
8: തിരുവനന്തപുരം പേട്ട.
7: പറഞ്ഞോളൂ, വിശേഷങ്ങളൊക്കെ പറയൂ. റേഡിയോ കേൾക്കുന്ന ആളാണോ സ്ഥിരമായിട്ട്?
8: പിന്നെ ഞാൻ ഏത് സമയവും അടുക്കളയിൽ റേഡിയോ.
7: ജോലിയൊക്കെ എളുപ്പമാവും അല്ലേ, പാട്ടൊക്കെ കേട്ടുകൊണ്ട്?
8: അതെ, ഞാന് രാവിലെ 6 മണിക്ക് വെക്കും, പാട്ടെന്ന് 12 മണിയാകുമ്പോഴാണ് നിർത്തുന്നത്.
7: പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട പരിപാടി ഏതെങ്കിലും ഉണ്ടോ?
8: എനിക്ക് ഈ പാട്ടുകളാണ് ഇഷ്ടം, പഴയ പാട്ടുകൾ.
7: പഴയ പാട്ടുകൾ,
8: രാത്രി പഴയ പാട്ടുകൾ ഉണ്ടല്ലോ.
7: നിശാസുരഭി ഒക്കെ ഉണ്ട്.
8: നിശാസുരഭി 10:30
7: ഉണ്ട്. അതുമല്ല, ഇപ്പൊ നമ്മളെ ചലച്ചിത്രങ്ങളുടെ സമയമൊക്കെ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. 5 മണിക്കുണ്ട്, പിന്നെ 8 മണിക്കുണ്ട്.
8: അതെ.
7: അപ്പൊ എല്ലാം കേൾക്കാറുണ്ടോ? ഈ വീട്ടില് എല്ലാവർക്കും ഇഷ്ടമാണോ ഇങ്ങനെ പാട്ട്? അടുക്കളയിൽ വച്ചേക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് പ്രശ്നമൊന്നുമില്ല?
8: എനിക്ക് 2 ആൺമക്കളാണുള്ളത്. ഒരാൾ ഇവിടെ ഇല്ല, ഹൈദരാബാദിലാണ്, അവിടെ ജോലിയാണ്. പിന്നെ ഒരാൾ ഇവിടെ ഉണ്ട്, ടെക്നോ പാർക്കിലാണ്.
7: അപ്പൊ അമ്മയും മോനും മാത്രമുള്ളോ വീട്ടില്? നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ളോ?
8: അതെ അതെ.
7: ഇപ്പൊ ഒരു കൂട്ടാണല്ലേ, മോൻ ജോലിക്കൊക്കെ പോയി കഴിയുമ്പം FM ഒരു കൂട്ടാണ്.
8: റേഡിയോ ഉള്ളതാണ് എനിക്ക്. എന്റെ പാട്ടുകൾ എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. എന്നെ കൊച്ചിലെ ഒരു 10 വയസ്സ് തൊട്ടേ പാട്ട് ഭയങ്കര.
7: നമ്മള് ചെറുതിലേ അത് ശീലിച്ചു കഴിഞ്ഞാല് നമുക്കത് അതിൽ നിന്ന് വിട്ടുമാറാൻ പറ്റില്ല.
8: സ്കൂളില് പാടൊക്കെ ചെയ്യുമായിരുന്നു.
7: ആണോ?
8: സ്കൂളില് പാട്ടൊക്കെ പാടും.
7: ഇനിയും പാടണം. പാട്ട് പാടുന്ന ആളാണെങ്കിൽ നമ്മളൊരു പ്രായമായി എന്ന് കരുതി അത് വേണ്ടെന്ന് വെക്കരുത്. വെറുതെ ഇരിക്കുമ്പോ പാടി നോക്കൂ, ചെയ്യാൻ പറ്റും. കുറച്ചങ്ങ് ശീലായി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പാടാൻ പറ്റും.
8: കുറച്ച് എനിക്ക് പഴയ പാട്ടുകളൊക്കെ ഒത്തിരി പാടാനൊക്കെ നല്ല ഇതാണ്.
7: അപ്പൊ ഇന്നിപ്പോ പഴയ പാട്ടാണോ വേണ്ടത്?
8: മറ്റേ അനുഭവ എന്ന സിനിമയിലെ വാകപ്പൂ മരം ചൂടും വാരിലം പൂ കുലച്ചുള്ളിൽ വാടകയ്ക്ക് ഒരു മുറിയെടുത്തു.
7: എം ജി സോമനൊക്കെ അഭിനയിച്ച ഒരു സിനിമയായിരുന്നു അല്ലേ, ഓർമ്മയുണ്ടോ? ജയ് ഭാരതി, എം ജി സോമനൊക്കെ അഭിനയിച്ച ഒരു ചിത്രമാണിത്. 76 അങ്ങ് പുറത്തിറങ്ങിയത്. ഈ പാട്ട് എഴുതിയത് ബിച്ചു തിരുമലയാണ് കേട്ടോ.
8: ഓക്കെ.
7: സംഗീതം നൽകിയത് എ ടി ഉമ്മറും, പാടിയത് പറയണ്ടല്ലോ യേശുദാസ്. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക, വിളിക്കാറുണ്ടോ ഇങ്ങോട്ട്?
8: വിളിക്കും. കാതിലൊരു പാട്ടെന്ന് പറയുമ്പോ ഞാനേ വിളിക്കും.
7: എന്നാലും ഇനി കുറച്ചു ദിവസം കഴിഞ്ഞ് വിളിച്ചാ മതി, കാരണം വിളിച്ചിട്ട് കിട്ടാത്തവരുണ്ടല്ലോ.
8: 2 മാസം ബാക്കിയുള്ളവരെ വിളിച്ചോട്ടെ.
7: മതി മതി മതി, നല്ല മനസ്സിന് നന്ദി. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ പാട്ട് കേൾക്കാം
8: കേട്ടോ.
7: എല്ലാവർക്കും വേണ്ടേ? അതാണ്. ശരി എങ്കിൽ, ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഇതാകാനും കേട്ടോളൂ.
8: ഓക്കെ മാഡം, താങ്ക് യു.

0: നമ്മുടെ മറ്റൊരു കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം മാഡം.
0: നമസ്കാരം. പേര് പറയാവോ? കേട്ടില്ല. ഇടയ്ക്ക് വിളിക്കുന്ന ആളാന്ന് തോന്നുന്നല്ലേ?
1: ഞാൻ രണ്ട് മാസം മാഡത്തിന് അവധി പറഞ്ഞു. ഇപ്പൊ 3 മാസം കഴിഞ്ഞു. 2 മാസം വിളിക്കുമെന്നൊഴിക്ക്
0: അപ്പൊ 3 മാസം വരെ എടുത്തു അത്.
1: അതെ, 3 മാസം.
0: അപ്പൊ ഇന്ന് ഇത് പാട്ടാ വേണ്ടത്?
1: നന്ദനത്തിലെ വന്നന്റെ ചുണ്ടിൽ ആ പാട്ട് കേട്ടാക്കൊള്ളായിരുന്നു.
0: കൊടുക്കാമല്ലോ നമുക്ക്. എന്നാ ഒത്തിരി വിശേഷങ്ങൾ സംസാരിക്കാനുള്ള ഒരു സമയം കുറവാണ് ഇന്ന്. കാരണം നമുക്ക് ഇനി ഒരു കോളറെ കൂടെ എടുക്കാൻ പറ്റുമെങ്കിലേ നല്ലതല്ലേ, ഒരാൾക്കും കൂടെ അവസരം കൊടുക്കാമല്ലോ.
1: ചെറിയൊരു വിഷയം പറഞ്ഞോ?
0: പറഞ്ഞു പറഞ്ഞു.
1: മനീഷ് എം ഡി മെമ്പർ ഓഫ് പാർലമെന്റ് ഞാൻ മനസ്സിൽ വിചാരിക്കും. മനീഷ് എം ഡി സാറിന്റെ പ്രോഗ്രാം സൂപ്പറാണ്.
0: സൂപ്പറാണ് അല്ലെ? അദ്ദേഹത്തോട് പറയാം, ചിലപ്പോ അദ്ദേഹം കേൾക്കുന്നുണ്ടാകും ഇത്.
1: ഞാൻ ഇന്നും കേട്ടു, അദ്ദേഹത്തിന്റെ ഇന്നുണ്ടായിരുന്നു.
0: ശ്രീ മനീഷിനോട് പറയാം കേട്ടോ. ശരി ശരി. അപ്പൊ ഈ ഗാനം ഗിരീഷ് പുത്തഞ്ചേരിയാണ് എഴുതിയത്, സംഗീതം നൽകിയത് രവീന്ദ്രനും പാടിയത് ചിത്രയാണ്. നമുക്ക് ഗാനം കേട്ടാലോ?
1: ഓക്കെ
0: ശരി, വിളിച്ചതിന് നന്ദി കേട്ടോ.
1: സന്തോഷം.

0: നമ്മുടെ ഇന്നത്തെ കാതിലൊരു പാട്ടിലെ ലാസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം. ഗുഡ് ഈവനിംഗ്.
0: ഗുഡ് ഈവനിംഗ്. ആരാണ്?
1: എന്റെ പേര് ബേബി, ഞാൻ പാലോടെന്ന് വിളിക്കാണ്.
0: ഇടയ്ക്ക് വിളിക്കുന്ന ആളാണല്ലേ. പേര് നല്ല ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇത്. എന്ത് ചെയ്യുക ബേബി?
1: ഞാൻ പാലോട് ബ്ലോക്സ് ഉണ്ട്, പാലോട് BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് എന്ന് വെച്ചാൽ ജില്ലാ സ്റ്റേഷനിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ട് ജോലിയാണ്. ഞാനൊരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആളും കൂടെയാണ്.
0: ഓക്കെ ഓക്കെ. ഫാമിലിയൊക്കെ വീട്ടിലാ? വീട്ടിലാർക്കുണ്ട്?
1: വീട്ടില് വൈഫ് മരിച്ച ഒരാക്സിഡന്റില്, ഇപ്പൊ ഉള്ളത് അമ്മയും ചേച്ചിയും മോളും ഞാനുമാണ് ഉള്ളത്.
0: മോളുണ്ടോ?
1: ഇവിടെ പോകുന്നു. മോൾ LLB പഠിക്കുകയാണ്, കൊല്ലത്താണ്. ഹോസ്റ്റലിൽ പഠിക്കുകയാണ്, ഇനി മറ്റന്നാ വെക്കേഷൻ കഴിഞ്ഞ് മറ്റന്നാ തിരിച്ചു പോകും.
0: തിരിച്ചു പോകും. ഇന്നിപ്പോ അവൾക്ക് നന്നായിട്ട് പഠിക്കാൻ സാധിക്കട്ടെ. ഇന്ന് ബേബി ഏത് പാട്ടാ വേണ്ടതെന്ന് പറയുമോ? നമുക്ക് അധികം സംസാരിക്കാനുള്ള ഒരു സമയം ഇല്ലെന്ന്.
1: കുടുംബമായിട്ട് മധ്യപ്രദേശിലാണ്. ആ പാട്ട് പറയാം. യേശുദാസ് പാടിയൊരു സ്കൂൾ തുറക്കുന്നതായിട്ട് ബന്ധപ്പെട്ട പാട്ടുണ്ട്. ആ പാട്ടാണ്
0: നാളത്തെ നേതാക്കൾ. അതാണോ? ആ, ഇത് എഴുതിയത് യൂസഫ് അലി കേച്ചേരിയാണ്, സംഗീതം നൽകിയത് KJ ജോയിയും. അപ്പൊ നമുക്ക് സ്കൂൾ തുറക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ആശംസകൾ അർപ്പിക്കാം അല്ലേ. എല്ലാരും പഠിച്ചു നല്ല മിടുക്കരാവട്ടെ. ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു സമയം ഇന്ന് കുറവാണ്, അതുകൊണ്ടൊന്നും തോന്നരുത്. നമുക്ക് ഗാനം കേൾക്കാം. വിളിച്ചതിന് സന്തോഷം കേട്ടോ. ഓക്കെ, താങ്ക് യു.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ പരിപാടി സമാപിക്കുകയാണ്. പരിപാടിയിലേക്ക് വിളിച്ചവർക്കും കേട്ടുകൊണ്ടിരുന്നവർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. വിളിച്ചിട്ട് കിട്ടാത്തവർ ഒട്ടും വിഷമിക്കേണ്ട, അടുത്തയാഴ്ച വീണ്ടും ശ്രമിക്കുമല്ലോ. സ്നേഹപൂർവ്വം നന്ദി, നമസ്കാരം.

സമയം 5 മണി. നമസ്കാരം, പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന് സൂചന. നാഷണൽ സ്പോർട്സ് ഡിജിറ്റൽ എക്കോസിസ്റ്റത്തിന് കീഴിൽ ദേശീയ കായിക ഫെഡറേഷനുകളിൽ സാങ്കേതിക വിദ്യ ഉപദേഷ്ടാക്കളുടെ സേവനം ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. തിരുവനന്തപുരം വെമ്പായം ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ് അപകടം, 5 പേർക്ക് പരിക്കേറ്റു. സംസ്ഥാനത്ത് കനത്ത മഴ. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വരും ദിനങ്ങളിൽ തെക്ക് പടിഞ്ഞാറൻ, തെക്ക് കിഴക്കൻ അറബിക്കടൽ, ലക്ഷദ്വീപ് മേഖല, ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്ക് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം മുന്നേറാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ത്യാഗസ്മരണ പുതുക്കി ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷം. ഈദ്ഗാഹുകളിൽ പങ്കെടുത്ത് ആയിരങ്ങൾ. കേരള മീഡിയ അക്കാദമിയുടെ പി ജി ഡിപ്ലോമ കോഴ്സ് പ്രവേശന പരീക്ഷ June 1 ഓൺലൈനായി നടക്കും. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഇമെയിലിൽ ലഭിക്കാത്തവർ ഈ മാസം 30 വൈകിട്ട് 5 മുമ്പ് അക്കാദമിയുമായി ബന്ധപ്പെടേണ്ടതാണ്. ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള

കേരള ടീമിനെ പ്രഖ്യാപിച്ചു. സൽമാൻ നിസാർ ടീമിനെ നയിക്കും. മത്സരങ്ങൾ ഈ മാസം 30 മുതൽ ഡെറാഡൂണിൽ. അനന്തപുരി FM ൽ FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക്. ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് 101.9 ആകാശവാണിയുടെ അനന്തപുരി FM.

പ്രിയ ശ്രോതാക്കളെ, ത്യാഗത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും മഹത്തായ സന്ദേശവുമായി വീണ്ടും ഒരു ബക്രീദ് സായാഹ്നം നമ്മെ തേടിയിരിക്കുന്നു. കുടുംബസ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈ മനോഹര നിമിഷങ്ങളിൽ സംഗീതവുമായത് നിങ്ങളുടെ സ്വന്തം അനന്തപുരി FM. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ചലച്ചിത്ര ഗാനങ്ങൾ.

ആദ്യ ഗാനം ഹണി ബി എന്ന ചിത്രത്തിന് വേണ്ടി അൻവർ സാദത്ത്, റെമി ടോമി, അഫ്സൽ എന്നിവർ പാടിയത്. സന്തോഷ് വർമ്മയുടെ വരികൾ, ദീപക് ദേവിന്റെ സംഗീതം.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ദപ്സി പാടിയ ഒരു ഗാനം കേൾക്കാം. വൈശാഖ് സുഗുണൻ എഴുതി, ബിപിൻ അശോക് സംഗീതം നൽകിയത്. ചിത്രം മന്ദാകിനി.

0: മഴ.
1: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
0: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
1: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
0: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
1: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
0: വേലായുധൻ പിള്ള ആൻഡ് സൺസ് റഹ്മാനിയ ലൈൻ ചാല.
2: രാജേഷ് എഴുതി, പ്രദീപ് സംഗീതം നൽകി, ഹരിചരൺ അനിരുദ്ധ് എന്നിവർ പാടിയ ഗാനം, ചിത്രം പ്രേമം.

0: നിന്റെ ആഗ്രഹം എന്താ?
1: ഡിഗ്രി ആണ്, IAS ഒന്ന് ട്രൈ ചെയ്യണം.
0: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് ബാറ്ററിലാണ്.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
3: ജാസി ഗിഫ്റ്റ് സംഗീതം നൽകി പാടിയ ഗാനം. ചിത്രം റെയിൻ റെയിൻ കം അഗൈൻ. ഗാനരചന കൈതപ്രം.

0: ഫിറ്റിംഗ് സെയിൽസ് ആൻഡ് സർവീസസ്.
1: 30 വർഷത്തെ സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
2: ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രത്തിന് വേണ്ടി ശങ്കർ മഹാദേവൻ, റിമി ടോമി എന്നിവർ പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

0: തിരുവനന്തപുരത്തും പാലക്കാടും. ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
2: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: മനു മഞ്ജിത്ത് എഴുതി, ഷാൻ റഹ്മാൻ സംഗീതം നൽകി, വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം ചിത്രം ലവ് ആക്ഷൻ ഡ്രാമ.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
1: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
2: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ആവേശം എന്ന ചിത്രത്തിന് വേണ്ടി ഡബ്സി പാടിയ ഗാനം കേൾക്കാം. വിനായക് ശശികുമാറിന്റെ വരികൾ, സുശീന്ദ് ശ്യാമിന്റെ സംഗീതം.

0: ഷോപ്പിലേക്ക് പോകാം.
1: അസീസ് ചിക്കൻ ഷോപ്പ്, കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം.
0: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലം മോഡ്.
2: ഏവർക്കും അസീസ് ചിക്കൻ ഷോപ്പിന്റെ ബക്രീദാശംസകൾ.
3: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, എം കെ അർജുനന്റെ സംഗീതം, യേശുദാസ് പടിയ ഗാനം, ചിത്രം സിന്ധു.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങുമലയല്ല, കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ.

മനസ്സിൽ ഗർവവും ചൂടുന്ന സ്വത്തുകാരി, അവളെന്റെ മൂളിപ്പാട്ടേറ്റുപാടി അത് കേട്ടു ഞാനും മറന്നു.

0: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
1: വേണം വേണം, ചെല്ലം പോവാം.
2: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
3: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
4: കടുവ എന്ന ചിത്രത്തിനു വേണ്ടി അതുൽ പാടിയ ഗാനം, സന്തോഷ് വർമ്മയുടെ വരികൾ, ജാക്സ് ബിജോയുടെ സംഗീതം.

0: സ്നേഹവും പങ്കുവയ്ക്കലും കരുണയും മനുഷ്യഹൃദയങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനന്തപുരി എഫ്എമ്മിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ബലിപ്പെരുന്നാൾ ആശംസിക്കുന്നു. പരിപാടിയിൽ നിന്നും വിട പറയുന്നു സന്തോഷ് കോളിയൂർ.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
6: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.

0: സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

വിരമിച്ച ശേഷമുള്ള വിശ്രമ ജീവിതം, കൃഷിക്കായി മാറ്റിവെക്കുന്ന വിവിധ വ്യക്തിത്വങ്ങളെ ഞാറ്റുവേല പരിചയപ്പെടുത്താറുണ്ട്. നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഈ പരിവർത്തനം ആരോഗ്യ സംരക്ഷണത്തിനായി സ്വയം ഇറങ്ങി വ്യായാമത്തോടൊപ്പം നല്ല ഭക്ഷണത്തിനായി പ്രയത്നിക്കുക എന്ന സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. വിരമിച്ചു കഴിഞ്ഞാൽ പേരക്കുട്ടികളെയും നോക്കിയിരിക്കുക എന്ന പതിവ് ശൈലിയിൽ നിന്നും സ്വന്തം ആരോഗ്യത്തിനായി എന്തെങ്കിലും കൃഷി ചെയ്യണമെന്നും വ്യായാമത്തിലൂടെ മാത്രം ആരോഗ്യം ലഭിക്കില്ലെന്നും വിഷമില്ലാത്ത ഭക്ഷണം കൂടി കഴിച്ചാലേ പൂർണ്ണ ആരോഗ്യവാനായിരിക്കൂ എന്ന തിരിച്ചറിവുമെല്ലാം ഇക്കൂട്ടരെ കൃഷിയിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. കൃഷി തന്നെയാണ് നല്ല വ്യായാമമെന്നുകൂടി തിരിച്ചറിഞ്ഞപ്പോൾ ആത്മവിശ്വാസവും ആവേശവും കൂടി. ഇന്ന് നമുക്ക് ബാലപാഠത്തിൽ

0: ഒപ്പം കൃഷി പഠിച്ച് ജീവിതത്തിലുടനീളം കൃഷിയെ ഒപ്പം കൂട്ടി ഇപ്പോൾ വിരമിച്ച ശേഷം സജീവമായി മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്ന തിരുവനന്തപുരം നേമം മെറിലാൻഡ് സ്റ്റുഡിയോ റോഡിലെ ചൈതന്യയിലെ ശ്രീ മുരളീധരൻ നായരുടെ മട്ടുപ്പാവ് കൃഷി കാണാനും കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കാനും പോകാം. പച്ചപ്പിനെ സ്നേഹിക്കുന്ന ഇദ്ദേഹം വനം വകുപ്പിൽ ജോലി ലഭിച്ചപ്പോൾ കൂടുതൽ പച്ചപ്പിനെ സ്നേഹിക്കുവാനും മണ്ണ് സംരക്ഷണത്തിനും പ്രകൃതി സംരക്ഷണത്തിനുമെല്ലാം വൃക്ഷലതാദികളുടെ അമൂല്യമായ പ്രാധാന്യത്തെ മനസ്സിലാക്കാനും സാധിച്ചു. കൃഷിയും പ്രകൃതിയും പ്രാണനായി കണ്ടുകൊണ്ട് വിശ്രമജീവിതം ആരോഗ്യപൂർണമാക്കാൻ ആരോഗ്യ കുടുംബത്തെ കെട്ടിപ്പടുക്കുവാൻ ഇദ്ദേഹം ചെയ്യുന്ന കാർഷിക പ്രവർത്തനങ്ങൾ നമുക്കും പകർത്താം. ശ്രീ മുരളീധരൻ നായർ അദ്ദേഹത്തിന്റെ കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം.
1: ഞാന് ഒരു 15 വയസ്സിൽ, അതായത് 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ എനിക്ക് കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാനും എന്റെ ചേട്ടനൊക്കെ ആയിട്ട് വയലിൽ പാട്ടത്തിനെടുത്ത് മരിച്ചിന് കൃഷി, ചീനി, വെണ്ട ഇതൊക്കെ ചെയ്യാമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുറെ വസ്തു ഉണ്ടായിരുന്നു, വെണ്ട കൃഷി നടത്തുമായിരുന്നു. അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. തെങ്ങ് കൃഷി, തെങ്ങിന് ഇടവേള ചേനാച്ചേമ്പ് ഇതൊക്കെ അന്നായിരുന്നു. അതിനുശേഷം 22ാം വയസ്സ് ജോലി കിട്ടി. ജോലി കിട്ടിയ ശേഷം പിന്നെ കുറച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, എന്നാലും അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. റിട്ടയർ ആയതിനു ശേഷമാണ് മെയിനായിട്ട് ഇപ്പോൾ കൃഷിയിലേക്ക്, മുട്ടുപോവ കൃഷിയാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റു സ്ഥലം വളരെ കുറവായതിനാൽ അവിടെ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ക്രിട്ടേഴ്സിന്റെ മുകളിൽ കൃഷി ചെയ്യുന്നത്.
0: റിട്ടയർമെന്റിന് ശേഷം പൂർണ്ണ സമയം കൃഷിയിലോട്ട് തിരിഞ്ഞിരിക്കുകയാണ്.
1: പൂർണ്ണ സമയം കൃഷിയിലോട്ട് ചെയ്തിരുന്നു. രാവിലെ ഒരു 6 മണി തൊട്ട് ഒരു 9 മണി വരെ ചെയ്യും. അത് കഴിഞ്ഞാൽ 4 മണി മുതൽ 6 മണി വരെ വൈകുന്നേരം എല്ലാം ചെയ്യും.
0: കൂടുതലും മട്ടുപ്പാവിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, എന്തൊക്കെ പച്ചക്കറികളാണ്, എത്ര പിന്നെ ചട്ടികളിലാണ് ചെയ്യുന്നത്, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: കൂടുതൽ വെണ്ട, പയറ്, വെള്ളരി, മുളക്, കത്തിരി, പിന്നെ കീര, ടെറസിൽ ചെയ്യുന്ന കൃഷി ഇതാണ്. ഏകദേശം 350 ബാഗിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. തറയിലാണെങ്കിൽ ചേന, കാച്ചില്, ബോഞ്ചിക്ക അങ്ങനെയുള്ള കാര്യങ്ങൾ, വാഴ ആണ് താഴെ കൃഷി ചെയ്യുന്നത്. ടെറസിലാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്.
0: ഇതിനുള്ള വിത്തും വളവും ഇവിടെ നിന്നാണ് കിട്ടിയത്.
1: കൂടുതൽ നമ്മളെ കൃഷിഭവനിൽ നിന്നാണ് കൂടുതൽ സഹായം. ഇതിനുള്ള കവർ തന്നിട്ടുള്ള എല്ലാ കൃഷിഭവനും ഞാൻ ഓരോ വർഷവും 500-1000 രൂപ അടച്ചിട്ട് അവിടെ നിന്ന് കവറും അതിനുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളും വാങ്ങിക്കും. പിന്നെ ഇതുകൂടാതെ ഞാൻ വെളിയിൽ നിന്ന് വെള്ളായണി കാർഷിക കോളേജിൽ നിന്നും തൈകളൊക്കെ വാങ്ങിച്ചാണ് നടത്തുന്നത്.
0: ഹൈബ്രിഡ് ഇനം വിത്താണോ നടുന്നത്?
1: വെണ്ട ആദ്യം ഹൈബ്രിഡിനാണ് നട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ചില അസുഖങ്ങളൊക്കെ വന്നത് കാരണം പിന്നെ ഞാൻ ഹൈബ്രിഡ് അല്ല, ഞാൻ തന്നെ വെണ്ട വിത്ത് ശരിയാക്കി കൊമ്പം വെണ്ടര വിത്ത് ഉണ്ടാക്കി ഞാൻ തന്നെയാണ് നടന്നത്. ബാക്കി മുളകെല്ലാം ഇവിടെ നിന്ന് തരുന്ന വിത്തുകളാണ്, തൈകളാണ് നടന്നത്. കാർഷികളിൽ നിന്നാണ് മുളക് ഇനം വാങ്ങിക്കുന്നത്.
0: അപ്പൊ ഇതെങ്ങനെയാണ് ഈ വിത്ത് എടുക്കുന്ന രീതി, അതിനെ കുറിച്ച് പറയാം?
1: വിത്ത് നമ്മൾ ആദ്യം കായ്ക്കുമ്പോൾ തന്നെ കേടൊന്നില്ലാത്ത നോക്കി നമ്മൾ നിർത്തും, ബാക്കിയേ നമ്മൾ പറിക്കുള്ളൂ. ഇതങ്ങ് ഒരു ഒരു വെണ്ടയിൽ ഒരു 3-4 വെണ്ട വിത്ത് നിർത്തും. നിർത്തിയിട്ട് അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഉണക്കി നമ്മൾ നല്ലതായിട്ട് ഉപയോഗിക്കും. അതാണ് ഏറ്റവും നല്ലത്. നാടൻ വിത്താണ് ഇപ്പൊ പരമാവധി ഉപയോഗിക്കുന്നത്.
0: എന്തൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കുന്നത്, വളം കൊടുക്കുന്ന രീതി എങ്ങനെയാണ്, അതായത് ഇതിന്റെ പരിചരണം എങ്ങനെയാണ്, അതേ കുറിച്ചൊന്ന് പറയാം.
1: മണ്ണ് നിറച്ച ഗ്രോ ബാഗിൽ 2 പ്രാവശ്യം നമുക്ക് നടാൻ വെക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മണ്ണ് മാറ്റി വേറെ നടണം. അത് കഴിഞ്ഞ് നമ്മൾ ഞാൻ മണ്ണ് ഒക്കെ ശരിയാക്കിയതിന് ശേഷം കവറിൽ നിറച്ചതിന് ശേഷം അതിനകത്ത് എല്ലാത്തിൽ കുറച്ച് കുമ്മായിടും. അതിനുശേഷം വേപ്പ പിണ്ണാക്ക്, എല്ല് പൊടി, കടൽ പിണ്ണാക്കിന്റെ പൊടി, അതും പൊടി ഇതൊക്കെ വാങ്ങിച്ചിട്ട് മിക്സ് ചെയ്ത് അതിനെ കുറേ ദിവസം ഇട്ടിരിക്കും. ഇതുകൂടാതെ കോഴിവെള്ളം കൂടെ അടിസ്ഥാന അടിയായിട്ട് ചേർക്കും. പിന്നെ കുറച്ച് കാലിവെള്ളം കൂടെ ഇത്രയും കൂടെ മിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. കുറച്ച് ദിവസം വെയിലത്തിരുന്നിട്ട് നല്ല റെഡിയായി വന്നതിന് ശേഷം നമ്മൾ അതിനകത്ത് വിത്തും തയ്യാലും നടും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3-4 ഇല വരുമ്പോൾ തന്നെ അത് ചീത്ത പോയിരിക്കാൻ വേണ്ടി നമ്മൾ നിമ്മിസൈഡം തന്ന ജൈവ കീടനാശിനി അടിച്ചു കൊടുക്കും.
0: അപ്പൊ ഇതിന് എന്തെങ്കിലും കീടരോഗങ്ങളോ എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ?
1: കീടരോഗം വരാന്നാണ് നമ്മളിപ്പം തുറച്ച് ആദ്യമേ വേപ്പ് അധിഷ്ഠിത കീടനാശിനി ഉപയോഗിക്കുകയാണെങ്കിൽ അസുഖം വരേ ഇല്ല. അതാണ് ഞാൻ എന്റെ ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്, അതുകൊണ്ട് എനിക്കിപ്പോ അങ്ങനെ കിടച്ചല്ലേ ഇല്ല.
0: അപ്പൊ ഇതിന്റെ വിപണനം ഒക്കെ എങ്ങനെയാണ്?
1: വിപണനം ഞാൻ എനിക്ക് അതിൽ കുറെ അത് വീട്ടിലെ ആവശ്യം എടുക്കുക, എന്റെ സുഹൃത്തുക്കൊക്കെ കൊടുക്കും. ബാക്കി എന്റെ വീട്ടിന്റെ മുമ്പ് തന്നെ ഞാൻ ഇത് മേശ ഇട്ടിട്ട് വെച്ച് ആളുകൾക്ക് വളരെ വില കുറച്ച്, നല്ല പച്ചക്കറി ഞാൻ ആൾ ഭയങ്കര ഓഫറാണ്, എല്ലാവരും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. വന്ന് അല്ലെങ്കിൽ എന്നെ ഫോൺ ചെയ്ത് പറയും, എടുത്ത് മാറ്റി വെച്ചിരിക്കും, ഇല്ലെങ്കിൽ അവിടെ വെച്ചിരുന്ന ആളുകൾ കൊടുക്കും. പക്ഷെ വില കുറച്ചും നല്ല സാധനം കൊടുക്കുന്നുണ്ട്, ഭയങ്കര ആഫറാണ് അത് വാങ്ങിക്കാനായിട്ട് എല്ലാ ആൾക്കാർക്കും.
0: അപ്പം സാറിനെ സംബന്ധിച്ചിടത്തോളം വിപണന ഒരു പ്രശ്നമേ അല്ല,
1: ഒരു പ്രശ്നമേ അല്ല. സാധനം ഇല്ലാത്ത കുട്ടിയേ ഉള്ളൂ, നമുക്ക് ഒരു പ്രശ്നമില്ല.
0: വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്.
1: ഏകദേശം ഒരു 10-12 കൊല്ലമുണ്ട് ഞാൻ വീട്ടിലേക്ക്. അത്യാവശ്യം ഒരു വാഴയ്ക്ക എന്തെങ്കിലും വാങ്ങിക്കുന്നല്ലാതെ ബാക്കി എല്ലാ മലക്കറിയും എന്റെ വീട്ടിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുള്ളൂ. പക്ഷേ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒരു 10 ചട്ടിയിലെങ്കിലും നമ്മൾ കുറച്ച് കീര, വെണ്ട, അങ്ങനെ അത്യാവശ്യമായ സാധനങ്ങൾ നടുകയാണെങ്കിൽ വിപണനമൊന്നും ചെയ്യണ്ട, നമ്മളെ വീട്ടിലെ ആവശ്യത്തിനുള്ള സാധനം നമുക്ക് കിട്ടും. ഒരു കീരയൊക്കെ ഒരു 2-3 കവറിൽ നട്ടിരുന്ന നമുക്ക് കീര കട്ട് ചെയ്ത് എടുത്തെല്ലാം അതിങ്ങനെ പൊടിച്ചു വരും. എല്ലാ ആളുകളും നമ്മൾ ഇത് കൃഷിയിലേക്ക് നിൽക്കുകയാണെങ്കിൽ ഈ വിഷം ഉള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ടി വരില്ല, നല്ല സാധനം നമുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ എനിക്കിപ്പോൾ സമയം ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ ഇപ്പം സമയമില്ലാന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ ഒരു ദിവസം രാവിലെ 1 മണിക്കൂർ വൈകുന്നേരം 1 മണിക്കൂർ പ്രയത്നിക്കുകയാണെങ്കിൽ ആ വീട്ടിലെ ആവശ്യത്തിനുള്ള സാധനം കിട്ടുമെന്നാണ് എൻ്റെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
0: ഇപ്പൊ സാറിന്റെ കൃഷിയിലെ നിയമം കൃഷിഭവന്റെ ഒരു സഹായം എങ്ങനെയാണ്?
1: നിയമം കൃഷിഭവനാണ് എല്ലാ സഹായം, വിത്ത് വളമൊക്കെ ഞാൻ അവിടെ വാങ്ങിക്കുന്നത്. അവിടെ നിന്നുള്ള ഇവിടെ 2-3 സ്റ്റാഫുകളൊക്കെ ഉണ്ട്. അവരെല്ലാവരും വിളിച്ചാലും ഓടി വരുന്നു, വില കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ മരുന്ന് പറഞ്ഞു തരും. അവരെ സാങ്കേതിക ഉപദേശവും പിന്നെ പല കാര്യവും നമുക്ക് എല്ലാം നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവിടെ നിന്നുള്ള കുറെ ഉപദേശങ്ങൾ ഞാൻ ഈ കൃഷിഭവനിൽ നിന്നാണ് സ്വീകരിച്ചാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു സഹായമാണ് കൃഷിവകുപ്പിൽ നിന്ന് നമുക്കുണ്ടായിട്ടുണ്ട്.
0: ഇത്രയും വർഷത്തെ ഒരു കൃഷി ജീവിതത്തില് എന്തെങ്കിലും അവാർഡൊക്കെ സാറിനെ തേടിയെത്തിട്ടുണ്ടോ?
1: നേമം കൃഷിഭവനിൽ നിന്ന് ഏറ്റവും നല്ല കർഷകനുള്ള 2 പ്രാവശ്യത്തെ അവാർഡും, പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 100 റെസിഡൻസിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ഒരാളാണ് ഞാൻ. എനിക്ക് അതിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. മറ്റുള്ള കൃഷിയാണ് വന്ന് കംപ്ലീറ്റ് വെരിഫൈ ചെയ്ത് എല്ലാം നോക്കിയ ശേഷമാണ് എനിക്ക് അവാർഡ് തന്നത്. പിന്നെ ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ ഈ കൃഷി തുടർന്നു. മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ ഇപ്പോൾ വിത്ത് കൊടുത്ത് ഈ കൃഷി ചെയ്യാനുള്ള പ്രചോദനം കൊടുത്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ റിട്ടയർ ചെയ്ത ആൾക്കാർക്ക് ഞാൻ ഇത് പല വീട്ടിലും പോയി ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ചെയ്യുന്നുള്ള ആദ്യം കാണിച്ചു കൊടുക്കാൻ.
0: 1-2 പേരെങ്കിലും സാറിനെ കണ്ടിട്ട് ഈ കൃഷിയിലോട്ട്
1: വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇപ്പോൾ ഒരു 5 പേരെങ്കിലും എൻ്റെ ആയതുകൊണ്ട് കൃഷി ചെയ്തിട്ടുണ്ട്. അവരാ വീട്ടിലെ ആവശ്യത്തിന് കൃഷി അവർ കിട്ടുന്നുണ്ട്. അവർക്ക് വേണ്ട സഹായങ്ങൾ പറഞ്ഞു കൊടുക്കുകയും പിന്നെ നല്ല വിത്ത് ഞാൻ കൊടുക്കും. ബാക്കി എന്നാ പിന്നെ സ്ഥലത്ത് കയറി കൃഷി ഭവനിൽ നിന്നൊക്കെ വിത്ത് വരുമ്പോൾ നല്ല ഐറ്റം നോക്കി. അതായത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കൃഷി ചെയ്യുന്നത് അതിൻ്റെ ആ സമയത്തെ കൃഷി ചെയ്യാവും, ആ കൃഷി അനുസരിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് വിളവ് നേരെ കിട്ടില്ല. അത് അവരുടെ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ക്യാബേജും കാലിഫ്ലവറും ഞാൻ 300 എണ്ണം നടും. ഈ ക്യാബേജും കാലിഫ്ലവറും നവംബർ ഡിസംബർ നട്ടാലേ അത് വിളവ് കിട്ടുള്ളൂ. അത് നമ്മൾ ഈ എന്നെ കൂടെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി അതനുസരിച്ചാണ് അവർ കൃഷി ചെയ്യുന്നത്.

മട്ടുപ്പാവുകൾ മനോഹര കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് ഒരു വീടിനു വേണ്ട വിഭവങ്ങൾ നിത്യവും നൽകിക്കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിനായി നിലകൊള്ളുമ്പോൾ ഈ ഉത്സാഹം നമുക്കും കൈവിടാതെ മുന്നോട്ടു കൊണ്ടുപോകാം. നേമത്തെ റിട്ടയേർഡ് ഉദ്യോഗസ്ഥനായ ശ്രീ മുരളീധരൻ നായർക്ക് മാത്രമല്ല, ചെറുപ്പക്കാർക്കും വനിതകൾക്കും വീട്ടമ്മമാർക്കും ഇത് സാധിക്കും എന്ന് കേരളം തെളിയിച്ചതാണ്, തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: സമയം 6 മണി.
3: നമസ്കാരം. പ്രധാന വാർത്തകൾ.
2: കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന് സൂചന. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. തിരുവനന്തപുരം വെമ്പായം ഹാപ്പിലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ് അപകടം. 5 പേർക്ക് പരിക്കേറ്റു. സംസ്ഥാനത്ത് +1 കോഴ്സുകളിലേക്കുള്ള ഏകജാലക പ്രവേശനത്തിന് ജൂൺ 3 വരെ അപേക്ഷിക്കാം. hscap.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ശബരിമല സന്നിധാനത്തും പമ്പയിലും നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ മോക് ഡ്രിൽ നാളെ നടക്കും. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് നടപടി. സംസ്ഥാനത്ത് കനത്ത മഴ. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള മീഡിയ അക്കാദമിയുടെ PG ഡിപ്ലോമ കോഴ്സ് പ്രവേശന പരീക്ഷ ജൂൺ 1 ഓൺലൈനായി നടക്കും. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഇമെയിലിൽ ലഭിക്കാത്തവർ ഈ മാസം 30 വൈകിട്ട് 5 മുമ്പ് അക്കാദമിയുമായി ബന്ധപ്പെടേണ്ടതാണ്. IPL ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന 2-ാം ക്വാളിഫയറിൽ രാജസ്ഥാൻ ഗുജറാത്തിനെ നേരിടും. ഞായറാഴ്ച അഹമ്മദാബാദിലാണ് ഫൈനൽ മത്സരം. ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. സൽമാൻ നിസാർ ടീമിനെ നയിക്കും. മത്സരങ്ങൾ ഈ മാസം 30 മുതൽ ഡെറാഡൂണിൽ. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഇന്ന് നാളെയുമായി ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന്

ചലച്ചിത്രഗാനങ്ങൾ, 6:20 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് സന്ധ്യാഗീതം കേൾക്കാം. 6:50 വയലും വീടും. ഓണത്തിനായി ചെണ്ടുമല്ലി കൃഷി ഡോക്ടർ ഷീന എ സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്രഗാനങ്ങൾ, 9:30 സംഗീതസുധ, രാധ, ജയലക്ഷ്മി എന്നിവർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം, ഹാഫിസ് പി എച്ച് അബ്ദുൾ ഗഫാർ മൗലവി അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം പുലിയൂർ MNP നമ്പൂതിരി അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പുകളെ തുടർന്ന് 9:00 വരെ നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷമലരി. ഇടശ്ശേരിയുടെ കറമ്പി പയ്യെ എന്ന കവിത ആലപനം PV പ്രീത. ഉദയഗീതം സുഭദ്ര തമ്പുരാൻ പാടിയത്. ശേഷം പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. ശേഷം നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖല വാർത്തകൾ ചരിത്രത്തിലെന്ന്. 7:15 ആരണ്യകം ആയിരാരോഗ്യം. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, ഗ്രാമകേരളം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 32 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. ഒൻപത് മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. ബൈക്കിൽ നേപ്പാൾ, വഴികളും വിശേഷങ്ങളും, യുവയാത്രികൻ പ്രശോഭ് പങ്കെടുക്കുന്നു. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. ശേഷം സഞ്ചാരി തുടരും. 11:02, 12:50, 2:30, 5:02, 7:20 എന്നീ സമയങ്ങളിൽ ചലച്ചിത്രഗാനങ്ങൾ. 11:30 തിരൈപ്പൂക്കൾ, 12:02 നവമാധുരി, 12:40 പ്രകാശധാര, പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം ഡോക്ടർ അഭിലാഷ് SP സംസാരിക്കുന്നു. 1:02 പ്രണയഗീതങ്ങൾ, 2:02 വെള്ളി വെളിച്ചം, 2:45 ലംഹെ സ്പോൺസർഡ് പരിപാടി, 3:00 ഹലോ സന്ദേശഗാനം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി, 4:00 മഴവില്ല, 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, 5:45 പണ്ട് പണ്ട് പണ്ട് കുട്ടികൾക്കുള്ള കഥ, 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, ശേഷം സന്ധ്യാഗീതം തുടരും. 6:50 വയലും വീടും, വിജയകരമായ പപ്പായ കൃഷി, VS പത്മകുമാറുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 9:00 മെഹ്ഫിൽ, 9:30 സംഗീതസുധ, GVR മൂർത്തി വയലിനിൽ വായിച്ച കൃതികൾ. 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം പുലിയൂർ MNP നമ്പൂതിരി അവതരിപ്പിച്ചത്. 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. ഇതുവരെ കേട്ടത് ഇന്ന് നാളെയുമായി ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 17 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.1 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 3.8 മില്ലിമീറ്റർ. അറിയിപ്പുകൾ സമാപിക്കുന്നു.

0: മയിലാടും കൊന്ന് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. വയലാറിന്റെ വരികൾ, ദേവരാജന്റെ സംഗീതം.
1: നിന്റെ ആഗ്രഹം എന്താ?
2: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
1: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് ബാറ്റിലാണ്.
3: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
0: യൂസഫ് അലി കേച്ചേരി എഴുതി, ശ്യാം സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം നാടോടിക്കാറ്റ്.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കും അല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 square feet അതിവിശാലമായ ഷോറൂം.
4: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
3: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
5: രാജാങ്കണം എന്ന ചിത്രത്തിന് വേണ്ടി അപ്പൻ തച്ചത് എഴുതി, MK അർജുനൻ സംഗീതം നൽകി, ജയചന്ദ്രനും അമ്പിളിയും ചേർന്ന് പാടിയ ഗാനം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 7:20 കേൾക്കാം.
1: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
4: വേണം വേണം, ചെല്ലം പോവാം.
5: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
6: നിന്റെ ആഗ്രഹം എന്താ?
7: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
6: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
8: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്ര. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിന്റെ 2-ാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നാളെ കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മറ്റന്നാൾ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന അദ്ദേഹം കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷിക ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. നയപ്രഖ്യാപന പ്രസംഗത്തിന് കഴിഞ്ഞ ദിവസം സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നു. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്

0: നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. ഈ മാസം 21 ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും നടന്നു. UDFലെ മുതിർന്ന അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് 16 നിയമസഭയുടെ സ്പീക്കർ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി നാളെ ഉന്നതതല യോഗം ചേരും. മന്ത്രി M. ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ വൈകുന്നേരം നന്ദാവനത്തുള്ള എക്സൈസ് ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടാതെ DK ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ ക്ഷണിക്കണമെന്ന് ഗവർണറോട് അഭ്യർത്ഥിച്ചതായും ശ്രീ സിദ്ധരാമയ്യ അറിയിച്ചു. ഹൈക്കമാൻഡ് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തതായും എന്നാൽ അത് വിനയപൂർവ്വം നിരസിച്ചതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ജനങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകൾക്കായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ വീട് നിർമ്മിക്കാൻ ധനസഹായം ലഭിച്ച എറണാകുളം തൃക്കാക്കര സ്വദേശി ദിനേശൻ ആകാശവാണി വാർത്തകളോട് സംസാരിക്കുന്നു.
1: എന്റെ പേര് ദിനേശൻ, തൃക്കാക്കരയാണ് താമസം. വീടില്ലായിരുന്നു, വീടിനെ അപേക്ഷിച്ചപ്പോൾ PMA വഴിയുള്ള ഭവനോദ്യ കിട്ടിയത്. വളരെ സന്തോഷത്തിലാണ്, എല്ലാവർക്കും സന്തോഷമായി. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന് നന്ദി പറയുന്നു.
0: പാഴ്വസ്തുക്കൾ കൊണ്ട് മാലിന്യക്കുന്നായി മാറിയ സ്ഥലം അതേ പാഴ്വസ്തുക്കൾ കൊണ്ട് മനോഹരമായ പാർക്കാക്കി മാറ്റുന്ന തിരക്കിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ സർവേക്ഷൻ റാങ്കിങ്ങിന്റെ ഭാഗമായി കോർപ്പറേഷൻ ഓഫീസിന് പിന്നിൽ പാഴ്വസ്തുക്കൾ കൂട്ടിയിരുന്ന സ്ഥലത്താണ് വേസ്റ്റ് ടു വണ്ടർ പാർക്ക് ഒരുങ്ങുന്നത്. പദ്ധതിയെക്കുറിച്ച് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാൻ ആകാശവാണി വാർത്തകളോട്.
2: വേസ്റ്റുകൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇത്രയും വിശാലമായിട്ടുള്ള ഫ്രീ സ്പേസ് കിട്ടി. ആ ഫ്രീ സ്പേസിൽ നമ്മൾ ഒരു പാർക്ക് സെറ്റ് ചെയ്ത് റീയൂസ് റീസൈക്കിൾ അതിലെ റീയൂസ് എന്നുള്ള കോൺസെപ്റ്റിനെ പൂർത്തീകരിച്ചാണ് ഈ ഒരു പദ്ധതി ചെയ്തേക്കുന്നതിന്. നമ്മൾ സ്വച്ഛ സർവേക്ഷൻ 2025-26 ഭാഗമായിട്ടാണ് ഈ ഏരിയ ക്ലീൻ ചെയ്യുന്നതും അവിടെ നിന്നുള്ള സാധനങ്ങൾ റിട്രീവ് ചെയ്തെടുക്കുന്നതും അതിനനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി പ്രവൃത്തിയിലേക്ക് തുടങ്ങിയിറങ്ങിയിട്ട് 2 ആഴ്ചയായിട്ടുണ്ട്.
0: തിരുവനന്തപുരം വെമ്പായത്ത് സ്വകാര്യ അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ് അപകടം. 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് വിവരം. അപകട കാരണം വ്യക്തമായിട്ടില്ല. അപകടത്തെ തുടർന്ന് വെഞ്ഞാറമൂട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. സംഭവത്തിൽ ഇതുവരെ 8 പ്രതികളെ അറസ്റ്റ് ചെയ്തുവെന്നും കേസിൽ ഉൾപ്പെട്ട എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വസതിയിലെത്തി കണ്ട ശേഷം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു DGP. ED റെയ്ഡിൽ മതിയായ പോലീസ് വിന്യാസം ഉണ്ടായിരുന്നു. ED സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ അത് പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങുകൾക്ക് പാളയം ഇമാം VP സുഹൈബ് മൌലവിയും കോഴിക്കോട് പാളയം മുഹിദീൻ പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് ചീഫ് ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂരും നേതൃത്വം നൽകി. ലക്ഷദ്വീപിലും ഇന്ന് വലിയ പെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ കവരത്തി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരം ഖത്തീബ് ആഷിഖ് ഫൈസി നേതൃത്വം വഹിച്ചു. മറ്റുള്ള ദ്വീപുകളിലും വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് പെരുന്നാൾ നിസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും അന്നദാന ചടങ്ങുകളും നടന്നു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തുടക്കമാവും. അർദ്ധരാത്രിയിൽ നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവം ആരംഭിക്കുക. കൊട്ടിയൂരിൽ എത്തുന്ന തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യവകുപ്പ് നടപടി ഊർജിതമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: കൊതുകുജന്യ രോഗനിയന്ത്രണത്തിനായി ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെയും കൊട്ടിയൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ഫോഗിംഗ് നടത്തി. ഉത്സവ പ്രദേശത്തെ 111 കിണറുകൾ ആശാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്ലോറിനേറ്റ് ചെയ്തു. കുടിവെള്ള സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഭക്ഷണം പാചകം ചെയ്യുന്നവർക്കും ഭക്ഷണ വിതരണം ചെയ്യുന്ന തൊഴിലാളികൾക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഉത്സവ പ്രദേശത്ത് ഭക്ഷണ മാലിന്യം, പ്ലാസ്റ്റിക്, മറ്റ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്നും

0: ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ കെ സി സച്ചിൻ പറഞ്ഞു.
1: സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2-5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി തുറന്നു. ഷട്ടറുകൾ ഘട്ടംഘട്ടമായി 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ ഉയർത്തുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്ന സാഹചര്യത്തിൽ തൊടുപുഴയാറിന്റെ തീരത്തുള്ളവരും പൊതുജനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ അഭ്യർത്ഥിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ രണ്ടാം ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയത്. നാളത്തെ കളിയിൽ വിജയിക്കുന്ന ടീം ഞായറാഴ്ച അഹമ്മദാബാദിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഐപിഎൽ ക്രിക്കറ്റിന്റെ രണ്ടാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: കൺമണി സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
7: വേണം വേണം, ചെല്ലം പോവാം.
8: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
9: സന്ധ്യാഗീതം തുടർന്ന് കേൾക്കാം.

0: സന്ധ്യാഗീതമിനി നാളെ വൈകുന്നേരം 6:20 കേൾക്കാം. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: നമസ്കാരം പ്രിയ വയലിൻ വീടും ശ്രോതാക്കളെ, ശീലങ്ങളാണ് ഒരാളുടെ ഭാവി നിർണയിക്കുന്നത്. തുടർച്ചയായി ചെയ്യുമ്പോഴാണ് ഒരു പ്രവൃത്തി ശീലമായി മാറുന്നത്. നല്ല ശീലങ്ങൾക്ക് നിരന്തരമായ പരിശ്രമം വേണം. നിരന്തര പ്രവർത്തനങ്ങൾ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നു. ഉപബോധ മനസ്സിനെ ഉണർത്തിയെടുത്താൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അതിനാൽ നമുക്ക് നല്ല ശീലങ്ങൾക്കായി പരിശ്രമിക്കാം. ഈയൊരു ശുഭചിന്തയോടെ ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ ഓണത്തിനായി ചെണ്ടുമല്ലി കൃഷി, ഇതേക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജ് ഇൻസ്ട്രക്ഷൻ ഫാമിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷീന എ സംസാരിക്കുന്നു. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. അറിയണ്ടേ, ചോദ്യം ഇതാണ്: പറിച്ചു നട്ട നെല്ലിന്റെ നിർണായക കള നിയന്ത്രണ കാലയളവ് എത്ര ദിവസമാണ്? ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. നാട്ടുപൂക്കൾ. ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയോടെ തൊടിയിലും വേലിയിലും നട്ടും നടാതെയും കിളിർത്തു നിൽക്കുന്ന നാട്ടുപൂക്കൾ പണ്ടൊക്കെ സമർത്ഥമായി ഉണ്ടായിരുന്നു. കീടനാശിനി പ്രയോഗമോ രാസവളമോ ഒന്നും കൂടാതെ തന്നെ പുഷ്പിച്ചിരുന്നവയായിരുന്നു ഈ ചെടികൾ. ചെത്തി, ചെമ്പരത്തി, മുല്ല, പിച്ചി, മന്ദാരം, തുമ്പ, മുക്കുറ്റി, ശംഖുപുഷ്പം, കൊങ്ങിണി, കോളാമ്പി, കനകാമ്പരം, രാജമല്ലി എന്നിങ്ങനെ എത്രയെത്ര നാട്ടുപൂക്കൾ. ചിങ്ങമാസമാകുമ്പോൾ ഈ നാട്ടുചെടികളിലേറെയും പുഷ്പിണികളാകും. പണ്ടൊക്കെ പൂവിന് മാത്രമായി ഒരിടം കണ്ടുവച്ചിരുന്നില്ല. എവിടെയും പൂച്ചെടികൾ മാത്രമല്ല, മരങ്ങളും വള്ളികളും എല്ലാം ഉൾപ്പെട്ടിരുന്നു. വീടിന്റെ മുറ്റത്തെങ്ങാനും ചെടികൾ വെച്ചുപിടിപ്പിക്കും. ബാക്കിയെല്ലാം തനിയെ വളരുന്നവയാണ്. വേലിയിൽ വളരുന്നവ, വയൽവരമ്പിൽ വളരുന്നവ, കാട്ടിലും പടർപ്പിലും വളരുന്നവ, അങ്ങനെ പൂക്കൾ തന്നെ എത്ര തരം, ഏതെല്ലാം ഇനങ്ങൾ! തുമ്പയും അരിപ്പൂവും കാശിത്തുമ്പയുമൊക്കെ

0: ഇപ്പോൾ കാണാനേയില്ല. നാട്ടുപൂക്കളുടെ ഓർമ്മകൾ മാത്രമാണ് ഇപ്പോൾ കൂടുതലുള്ളത്. വർണ്ണാഭമായ ഇലകളുള്ള ചെടികളും ആന്തൂറിയവും ഓർക്കിഡുമെല്ലാം പിന്നീട് വീട്ടുമുറ്റങ്ങളിൽ നിറഞ്ഞു. നാനാജാതി നിറങ്ങളിലുള്ള ബൊഗെയിൻവില്ലകൾ ആഡംബര ചിഹ്നങ്ങളായി. മന്ദാരവും തെച്ചിയുമെല്ലാം മെല്ലെ പിൻവാങ്ങി. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. ഓണത്തിനായി ചെണ്ടുമല്ലി കൃഷി. ഇതേക്കുറിച്ച് വെള്ളായനി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷീന എ സംസാരിക്കുന്നു.
1: ഓണക്കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള പൂക്കളിൽ പ്രധാനപ്പെട്ടതാണ് ചെണ്ടുമല്ലി അഥവാ ബന്തി. അത്തപ്പൂക്കളം ഒരുക്കുന്നതിനും അലങ്കാരത്തിനും മാല കെട്ടുന്നതിനുമായി ഓണക്കാലത്ത് ചെണ്ടുമല്ലി പൂക്കൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. പ്രധാനമായും തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് മുൻപ് ചെണ്ടുമല്ലി പൂക്കൾ കേരളത്തിലേക്ക് എത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ ചെണ്ടുമല്ലി കൃഷി ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. കുറഞ്ഞ കാലയളവിൽ വിളവെടുക്കാൻ കഴിയുന്നതിനാലും ഓണക്കാലത്ത് ഉറപ്പായ ആവശ്യകത ഉണ്ടാകുന്നതിനാലും ചെണ്ടുമല്ലി കൃഷിക്ക് കൂടുതൽ പ്രചാരം ലഭിക്കുന്നുണ്ട്. എന്നാൽ കൃത്യമായി പ്ലാൻ ചെയ്ത് കൃഷി ചെയ്താൽ മാത്രമേ അത്തം തുടങ്ങുമ്പോൾ തന്നെ പൂക്കൾ വിൽപ്പനയ്ക്കെത്തിക്കാൻ സാധിക്കൂ. ആഫ്രിക്കൻ മാരിഗോൾഡ്, ഫ്രഞ്ച് മാരിഗോൾഡ് എന്നിങ്ങനെ രണ്ടു തരം ചെണ്ടുമല്ലികളുണ്ട്. ചെറുതും ആകർഷകവുമായ പൂക്കളാണ് ഫ്രഞ്ച് മാരിഗോൾഡ് ഇനങ്ങൾക്ക്. പൂന്തോട്ടങ്ങളുടെ അരികുകൾ അലങ്കരിക്കുന്നതിനും ചട്ടികൾ വളർത്തുന്നതിനും ഇവ അനുയോജ്യമാണ്. വളരെ ഭംഗിയുള്ള പൂക്കളാണ് ഫ്രഞ്ച് മാരിഗോൾഡിൻ്റേത്. മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്, മെറൂൺ, ഡബിൾ കളറുകൾ, ഫ്രില്ല് പോലെ ഇതളിൽ നിറങ്ങളുള്ളവ എന്നിങ്ങനെ വിവിധതരം പൂക്കൾ തരുന്ന ഫ്രഞ്ച് മാരിഗോൾഡ് ഇനങ്ങളുണ്ട്. ഇവ നേരത്തെ തന്നെ പൂവിടുകയും ചെയ്യും. എന്നാൽ കൂടുതൽ വാണിജ്യ പ്രാധാന്യമുള്ളത് വലിയ പൂക്കൾ തരുന്ന ആഫ്രിക്കൻ മാരിഗോൾഡ് ഇനങ്ങൾക്കാണ്. ഓറഞ്ച്, മഞ്ഞ, വെള്ള എന്നീ നിറങ്ങളിലാണ് ഇവ സാധാരണയായി ലഭിക്കുന്നത്. നാടൻ ഇനങ്ങൾക്കും സങ്കര ഇനങ്ങൾക്കും വിപണിയിൽ നല്ല ആവശ്യകതയുണ്ട്. ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചറൽ റിസർച്ച് പുറത്തിറക്കിയ അർക്ക ഭാനു, അർക്ക അഭി എന്നിവ മഞ്ഞ നിറത്തിലെ സങ്കര ഇനങ്ങളാണ്. ഡൽഹിയിലെ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച മഞ്ഞ പൂക്കളുള്ള പൂസ ബാസന്തി, ഓറഞ്ച് പൂക്കളുള്ള പൂസ നാരങ്കി എന്നീ ഇനങ്ങളും വാണിജ്യ കൃഷിക്ക് അനുയോജ്യമാണ്. കൂടാതെ വിവിധ സ്വകാര്യ കമ്പനികൾ പുറത്തിറക്കുന്ന സങ്കര ഇനങ്ങളും വിപണിയിൽ ലഭ്യമാണ്. സങ്കര ഇനങ്ങളുടെ വിത്തിനും തൈകൾക്കും വില കൂടുതലാണെങ്കിലും നാടൻ ഇനങ്ങളെക്കാൾ വലിയ പൂക്കളും കൂടുതൽ വിളവും സങ്കര ഇനങ്ങളിൽ നിന്ന് ലഭിക്കും. വിത്തുകൾ പ്രോട്രേകളിൽ പാകി തൈകൾ തയ്യാറാക്കുന്നതാണ് ഉചിതം. ഇതിനായി ചകിരിച്ചോർ കമ്പോസ്റ്റും മണ്ണിര കമ്പോസ്റ്റും 3:1 എന്ന അനുപാതത്തിൽ ചേർത്ത് തയ്യാറാക്കിയ മിശ്രിതം ഉപയോഗിക്കാം. ചകിരിച്ചോർ കമ്പോസ്റ്റിന് പകരം നന്നായി കഴുകിയ ചകിരിച്ചോറും ഉപയോഗിക്കാം. 3:1:1 എന്ന അനുപാതത്തിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റ്, പെർലൈറ്റ്, വെർമിക്കുലൈറ്റ് എന്നിവ യോജിപ്പിച്ച നടീൽ മിശ്രിതത്തിലും വിത്ത് പാകാം. 1 സെന്റ് സ്ഥലത്തേക്ക് ഏകദേശം 2 മുതൽ 3 ഗ്രാം വരെ വിത്ത് ആവശ്യമായി വരും. ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിച്ചില്ലെങ്കിൽ തൈകൾ ആരോഗ്യമില്ലാതെ നീണ്ടു വളരും. കുറഞ്ഞത് 3 മുതൽ 4 ആഴ്ച വരെ പ്രായമുള്ളതും 6 അതിലധികമോ ഇലകളുള്ളതുമായ കരുത്തുറ്റ നിവർന്നു നിൽക്കുന്ന തൈകളാണ് പറിച്ചു നടുന്നതിനായി തെരഞ്ഞെടുക്കേണ്ടത്. ഇത്തവണ തിരുവോണം 26 ഓഗസ്റ്റിന് ആയതിനാൽ ഓഗസ്റ്റ് പകുതിയോടെ പൂക്കൾ വിളവെടുക്കുന്ന രീതിയിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്യേണ്ടതാണ്. വിത്ത് പാകി തൈകൾ തയ്യാറാക്കി പറിച്ചു നടാൻ 3 മുതൽ 4 ആഴ്ചയും നല്ല രീതിയിൽ പൂക്കൾ ലഭിക്കാൻ തൈ പറിച്ചു നട്ട് ഏകദേശം 2 മാസം കൂടിയും വേണ്ടിവരും. അതിനാൽ ഓണക്കാലത്ത് പൂക്കൾ ലഭ്യമാക്കുന്നതിനായി കൃത്യമായ സമയക്രമം കണക്കിലെടുത്ത് കൃഷി ആരംഭിക്കണം. നിലവിലെ സാഹചര്യത്തിൽ 3-4 ആഴ്ച പ്രായമായ തൈകൾ നടുന്നതാണ് ഈ വർഷത്തെ ഓണക്കൃഷിക്ക് അനുയോജ്യം. തൈകൾ പറിച്ചു നടുന്നതിനായി നിലം നന്നായി കിളച്ചിളക്കി 60 സെന്റിമീറ്റർ അകലത്തിൽ വാരങ്ങൾ എടുക്കണം. 1 സെന്റിന് 2 മുതൽ 3 കിലോഗ്രാം വരെ കുമ്മായപ്പൊടി അല്ലെങ്കിൽ ഡോളമൈറ്റ് മണ്ണിൽ ചേർത്ത് ഇളക്കണം. കുമ്മായം ചേർത്തതിനു ശേഷം ഏകദേശം 2 ആഴ്ച കഴിഞ്ഞ് 1 സെന്റ് സ്ഥലത്തേക്ക് 80 കിലോഗ്രാം ചാണകപ്പൊടി അല്ലെങ്കിൽ 40 കിലോഗ്രാം കോഴിക്കാഷ്ടം ചേർക്കണം. കൂടാതെ അടിവളമായി സെന്റ് ഒന്നിന് 1200 ഗ്രാം ഫാക്ടംഫോസ്, 400 ഗ്രാം യൂറിയ, 200 ഗ്രാം പൊട്ടാഷ് എന്നിവ നൽകണം. തൈകൾ 1.5 അടി അകലത്തിൽ നടുന്നതാണ് അനുയോജ്യം. നടുമ്പോൾ ഓരോ തൈക്കും 5 ഗ്രാം വീതം ട്രൈക്കോഡർമ ചേർക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. മഴക്കാലത്ത് കനത്ത മഴ മൂലം വാരങ്ങളിലെ മണ്ണ് ഒലിച്ചുപോകാൻ സാധ്യതയുള്ളതിനാൽ ചെടികളുടെ ചുവട്ടിലേക്ക് ആവശ്യാനുസരണം മണ്ണ് കൂട്ടിക്കൊടുക്കണം. തടവെടുത്ത് തൈകൾ നടുകയാണെങ്കിൽ ഇടയ്ക്ക് വളം കൊടുക്കുന്നതോടൊപ്പം മണ്ണ് കൂട്ടിക്കൊടുക്കേണ്ടതാണ്. പൂമൊട്ടുകൾ രൂപപ്പെടാൻ തുടങ്ങുമ്പോൾ ചെടികൾ വീഴാതിരിക്കാനായി കുറ്റിയടിച്ചോ കയർ കെട്ടിയോ താങ്ങുകൊടുക്കണം. തലപ്പുനുള്ളൽ അഥവാ പിഞ്ചിങ് ചെണ്ടുമല്ലിയിൽ പ്രധാനമാണ്. നട്ട് 30 ദിവസം കഴിയുമ്പോൾ ചെടിയുടെ തലപ്പ് നുള്ളണം. ചെടികൾക്ക് വശങ്ങളിൽ നിന്ന് ധാരാളം ശാഖ വളർന്ന് കൂടുതൽ പൂവ് തരാൻ പിഞ്ചിങ് സഹായിക്കുന്നു. ഈ സമയം 1 സെന്റിന് 1 കിലോഗ്രാം യൂറിയയും 200 ഗ്രാം പൊട്ടാഷും നൽകി മണ്ണ് കയറ്റി കൊടുക്കണം. ആദ്യം തലപ്പുനുള്ളി 30 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ തലപ്പുകൾ നുള്ളാം. കൂടുതൽ പൂക്കൾ ലഭിക്കാൻ 2 തവണ തലപ്പ് നുള്ളുന്നതുകൊണ്ട് സാധിക്കും. അത് കഴിഞ്ഞ് ഏകദേശം 20 ദിവസം കൊണ്ട് പൂക്കൾ ലഭിക്കും. താമസിച്ചാണ് തൈകൾ നടുന്നതെങ്കിൽ 2-ാമത്തെ തലപ്പുനുള്ളൽ ഒഴിവാക്കാം. അതുപോലെ സമയം കുറവാണെങ്കിൽ ആദ്യത്തെ തലപ്പുനുള്ളൽ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് അടുത്ത തലപ്പുനുള്ളൽ നടത്താം. തലപ്പുനുള്ളുമ്പോൾ കിട്ടുന്ന തണ്ടുകൾ വേര് പിടിപ്പിച്ച് നടാനും സാധിക്കും. സ്യൂഡോമോണസ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്ത് ചെടികളിൽ തളിക്കുന്നത് രോഗനിയന്ത്രണത്തിന് ഗുണകരമാണ്. പൂമൊട്ട് പുഴുക്കൾ തിന്നുന്നുണ്ടെങ്കിൽ ബിവേറിയ ബാസിയാന എന്ന മിത്രക്കുമിൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിലേക്ക് 5 മില്ലി സോപ്പ് ലായനി ചേർത്ത് തളിക്കാം. പുഴുശല്യം കൂടുതലായി കാണുന്നുണ്ടെങ്കിൽ കീടനാശിനികൾ തളിക്കണം. 19-19-19 എന്ന വളം 3-5 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിക്കുന്നത് കൂടുതൽ പൂക്കളുണ്ടാകാൻ ഉപകരിക്കും. കൃഷിസ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. 1 സെന്റ് സ്ഥലത്ത് ഏകദേശം 180-200 വരെ ചെടികൾ നടാൻ കഴിയും. ഹൈബ്രിഡ് ഇനങ്ങളിൽ ഒരു ചെടിയിൽ നിന്ന് 750 ഗ്രാം മുതൽ 1 കിലോ വരെ പൂക്കളും നാടൻ ഇനങ്ങളിൽ ഒരു ചെടിയിൽ നിന്ന് 500 ഗ്രാം പൂക്കളും ലഭിക്കും. ചെടിക്ക് നൽകുന്ന പരിചരണമനുസരിച്ച് വിളവിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകും. 1.5-2 മാസം വരെ തുടരെ പൂക്കൾ വിളവെടുക്കാം. പൂ നന്നായി വിരിഞ്ഞു കഴിയുമ്പോൾ അല്പം തണ്ടോടുകൂടി വൈകുന്നേരങ്ങളിൽ ഇറുത്തെടുക്കുന്നതാണ് നല്ലത്. ഓണത്തിന് ശേഷം വില കുറയുകയും പൂക്കൾ വിൽക്കാൻ മറ്റു വിപണി കണ്ടെത്താൻ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. അതിനാൽ കൃത്യമായ പ്ലാനിങ്ങോടെ ഓണത്തിനായി ചെണ്ടുമല്ലി കൃഷി ചെയ്താൽ മാത്രമേ ഡിമാൻഡുള്ള സമയത്ത് തന്നെ പൂക്കൾ വിറ്റഴിക്കാൻ സാധിക്കുകയുള്ളൂ.
0: ഓണത്തിനായി ചെണ്ടുമല്ലി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ നമ്മോട് പറഞ്ഞു തന്നത് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷീന എ ആണ്. ഡോക്ടർ ഷീന എയുടെ ഫോൺ നമ്പർ പറയാം. 9497453663.

0: ഉറക്കമില്ലായ്മ. ഉറക്കമില്ലായ്മ പലരുടെയും ഉറക്കം കെടുത്തുന്ന ഒരു പ്രശ്നമാണ്. നന്നായി ഒന്നുറങ്ങിയിട്ട് നാളേറെയായി എന്ന് പറയുന്നവർ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. ജീവിതശൈലിയിലെ തകരാറുകൾ, അമിതമായ ഉത്കണ്ഠ, ഭയം, രോഗങ്ങൾ തുടങ്ങിയ പല കാര്യങ്ങളും ഉറക്കമില്ലായ്മയ്ക്ക് കാരണമാണ്. എങ്ങനെ നമുക്ക് നന്നായി ഉറങ്ങാൻ കഴിയും? സുഖനിദ്ര ലഭിക്കുവാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ തലച്ചോറിലെ സ്ലീപ്പ് സെന്ററാണ് ഉറക്കത്തിന്റെ താളക്രമത്തെ നിയന്ത്രിക്കുന്നത്. രാത്രി നേരത്തെ ഉറങ്ങി പുലർച്ചെ ഉണരുന്നതാണ് സുഖനിദ്രയ്ക്ക് ഏറ്റവും നല്ലത്. ദിവസേനയുള്ള വ്യായാമം നല്ല ഉറക്കത്തെ സഹായിക്കുന്ന ഘടകമാണ്. വ്യായാമം നമ്മുടെ മാനസിക സംഘർഷത്തെ ഇല്ലാതാക്കുവാനും നല്ല ഉറക്കം ലഭിക്കുവാനും സഹായിക്കുന്നു. കിടക്കുന്നതിന് തൊട്ടു മുൻപ് വ്യായാമം ചെയ്യരുത്. ഉറങ്ങുന്നതിന് മുൻപ് ചെറു ചൂടുവെള്ളത്തിലുള്ള കുളി ഉറക്കത്തെ നന്നായി സഹായിക്കുന്നു. ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ചെറു ചൂടോടെ പാടം നീക്കിയ ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നത് ഉറക്കത്തെ സഹായിക്കുന്നു. ഗൗരവമേറിയ പഠനങ്ങളും മറ്റും ഉറക്കത്തിന് അരമണിക്കൂർ മുമ്പ് നിർത്തുന്നതാണ് നല്ലത്. മാനസിക സംഘർഷങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കി ഉറങ്ങാൻ പോകുന്നതാണ് ഉറക്കത്തിന് ഏറ്റവും നല്ലത്. ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് TV കാണുന്ന ശീലമുണ്ടെങ്കിൽ അത് മാറ്റുക. എന്നാൽ നല്ല സംഗീതം ശ്രവിക്കുന്നത് ഉറക്കത്തെ സഹായിക്കുന്നു. ഉറങ്ങുന്നതിന് മുൻപ് ചായ, കാപ്പി എന്നിവ ഒഴിവാക്കുക. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അരമണിക്കൂർ മുമ്പ് ചെറിയ നടത്തം, അല്പം ശ്വസന പ്രക്രിയ, ലഘുവായ യോഗ ഇവയിൽ ഏതെങ്കിലും നല്ലതാണ്. കിടപ്പുമുറിയുടെ ജനാലകൾ തുറന്നിട്ടാൽ നല്ല വായുസഞ്ചാരം ലഭിക്കും. അങ്ങനെ തലച്ചോറിന് ഏറ്റവും ആവശ്യമായ ഓക്സിജൻ ധാരാളമായി ലഭിക്കുകയും അത് ഉറക്കത്തെ സഹായിക്കുകയും ചെയ്യും.
1: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കൃഷി പ്രകൃതിയോട് ചേർന്നുള്ള ഒരു ജീവിത മാർഗമാണ്. മഴയുടെ അനിശ്ചിതത്വം, വരൾച്ച, വെള്ളപ്പൊക്കം, കാറ്റടികൾ, കീടബാധ, രോഗങ്ങൾ ഇവയെല്ലാം കർഷകന്റെ വിളയെ അപകടത്തിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കർഷകനെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, ചുരുക്കത്തിൽ PMFBY. ഈ പദ്ധതി ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ, കീടബാധ, രോഗങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ വിളനാശം സംഭവിച്ചാൽ കർഷകർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം ലഭ്യമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയിൽ ചേരാൻ കർഷകർ വളരെ കുറഞ്ഞ പ്രീമിയം മാത്രമാണ് അടയ്ക്കേണ്ടത്. ഖാരിഫ് വിളകൾക്ക് 2%, റാബി വിളകൾക്ക് 1.5%, വാണിജ്യവും തോട്ടവിളകളും ഉൾപ്പെടുന്ന വിളകൾക്ക് 5% എന്നതാണ് കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം. ബാക്കിയുള്ള പ്രീമിയം തുക സർക്കാർ വഹിക്കുന്നു. PMFBY മറ്റൊരു പ്രധാന പ്രത്യേകത സമഗ്രമായ കവറേജാണ്. വിത്ത് നട്ടതിനു ശേഷം വിളവെടുപ്പ് വരെ വിളയെ ബാധിക്കുന്ന വിവിധ അപകടങ്ങൾ ഈ ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നു. ചില സാഹചര്യങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങളും ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നു. വിളനാശം സംഭവിച്ചാൽ സർവേ നടത്തി നിശ്ചിത സമയത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ കർഷകർ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. വിള വിവരങ്ങളും ഭൂമി സംബന്ധമായ രേഖകളും ശരിയായി നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. സമയബന്ധിതമായ രജിസ്ട്രേഷനും പ്രീമിയം അടയ്ക്കലും നഷ്ടപരിഹാരം ലഭിക്കാൻ നിർണായകമാണ്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കർഷകന്റെ വിളയെയും വരുമാനത്തെയും സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ വലയമാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെ അനിശ്ചിതത്വം നിറഞ്ഞ ഈ കാലത്ത് കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ കൃഷി തുടരാൻ ഈ പദ്ധതി സഹായിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയിൽ ചേരുകയും അതിന്റെ പ്രയോജനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്.

0: കന്നുകാലികളുടെ പോഷണത്തിൽ വെള്ളത്തിന്റെ പങ്ക്. കന്നുകാലികളുടെ പോഷണത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ വെള്ളത്തെ പലപ്പോഴും അവഗണിക്കാറുണ്ട്. എന്നാൽ കന്നുകാലികളുടെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും നിലനിർത്തുന്നതിൽ വെള്ളത്തിന് അത്യന്തം നിർണായകമായ പങ്കുണ്ട്. പ്രത്യേകിച്ച് പശുക്കളിൽ വെള്ളം വെറും ദാഹശമനത്തിനുള്ള ഘടകമല്ല. ദഹനപ്രക്രിയ മുതൽ പോഷകങ്ങളുടെ ഗതാഗതം വരെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വെള്ളം അത്യാവശ്യമാണ്. പശുക്കളുടെ വെള്ളത്തിനുള്ള ആവശ്യകത മനസ്സിലാക്കുക. കന്നുകാലികൾക്ക് ആവശ്യമായ വെള്ളത്തിന്റെ അളവ്, അവയുടെ പ്രായം, ശരീരഭാരം, പാലുൽപാദനഘട്ടം, തീറ്റയുടെ സ്വഭാവം, കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. സാധാരണയായി കന്നുകാലികൾ ദിവസേന 50 മുതൽ 100 ലിറ്റർ വരെ വെള്ളം ഉപയോഗിക്കുന്നു. ചൂടുള്ള കാലാവസ്ഥ, ഉയർന്ന പാലുൽപാദനം, വരണ്ട തീറ്റ എന്നിവ വെള്ളത്തിന്റെ ആവശ്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. വെള്ളക്കുറവുണ്ടായാൽ ദഹനപ്രക്രിയ മന്ദഗതിയിലാക്കുകയും പോഷകങ്ങളുടെ ആഗിരണം കുറയുകയും പാലുൽപാദനം താഴുകയും ചെയ്യാം. കന്നുകാലികളുടെ ജല ഉപഭോഗം തീറ്റയുടെ ഉപയോഗത്തോടും ശരീരത്തിന്റെ പ്രവർത്തനക്ഷമതയോടും ബന്ധപ്പെട്ടിരിക്കുന്നു. തീറ്റ വിഘടിപ്പിച്ച് നാരുകൾ ദഹിപ്പിക്കാനും പോഷകങ്ങൾ ശരിയായി ലഭിക്കാനും വെള്ളം അനിവാര്യമാണ്. മതിയായ വെള്ളമില്ലെങ്കിൽ ദഹനപ്രക്രിയ മന്ദഗതിയിലാവുകയും തീറ്റയുടെ ഫലപ്രാപ്തി കുറയുകയും ചെയ്യും. ഇതുമൂലം ശരീരത്തിൽ ജലക്ഷയം, പാലുൽപാദനക്കുറവ്, വളർച്ച മന്ദഗതി എന്നിവ ഉണ്ടാകാം. വെള്ളം ശരീര താപനില നിയന്ത്രിക്കാനും ശരീരത്തിലെ മാലിന്യങ്ങൾ പുറത്താക്കാനും സഹായിക്കുന്നു. അതിനാൽ സ്ഥിരമായി വെള്ളം ലഭ്യമാക്കുന്നത് കന്നുകാലികളുടെ ആരോഗ്യം നിലനിർത്താൻ അനിവാര്യമാണ്. വെള്ളം ഉമിനീരിന്റെ പ്രധാന ഘടകമാണ്. ഉമിനീരിലുള്ള എൻസൈമുകൾ ദഹനപ്രക്രിയ ആരംഭിക്കാൻ സഹായിക്കുന്നു. കന്നുകാലികളിൽ ഉമിനീർ റൂമന്റെ pH നില നിയന്ത്രിക്കുകയും സൂക്ഷ്മജീവികൾക്ക് സെല്ലുലോസ് പോലുള്ള സങ്കീർണ കാർബോഹൈഡ്രേറ്റുകൾ ദഹിപ്പിക്കാൻ അനുയോജ്യമായ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ദഹനത്തിനുശേഷം പോഷകങ്ങൾ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും വെള്ളം അനിവാര്യമാണ്. ആവശ്യമായ ജലാംശം ലഭിക്കുമ്പോൾ വിറ്റാമിനുകൾ, ധാതുക്കൾ തുടങ്ങിയവ പേശികൾ, പ്രജനന അവയവങ്ങൾ, ക്ഷീരഗ്രന്ഥികൾ എന്നിവിടങ്ങളിലെത്തുകയും വളർച്ച, പ്രജനനക്ഷമത, പാലുൽപാദനം എന്നിവ മെച്ചപ്പെടുകയും ചെയ്യുന്നു. കന്നുകാലികൾക്ക് എല്ലായ്പ്പോഴും ശുദ്ധവും ശീതളവുമായ വെള്ളം ലഭ്യമാക്കുന്നത് വളരെ പ്രധാനമാണ്. മലിനജലം രോഗാണുക്കൾക്ക് ആവാസ കേന്ദ്രമാവുകയും വയറിളക്കം പോലുള്ള രോഗങ്ങൾക്കും പ്രതിരോധശേഷി കുറയുന്നതിനും കാരണമാവുകയും ചെയ്യാം. വെള്ളം വയ്ക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും സ്ഥിരമായി വൃത്തിയാക്കുകയും വെള്ളത്തിൽ രാസവസ്തുക്കളോ ആൽഗകളോ അമിത ധാതുക്കളോ ഇല്ലെന്ന് ഉറപ്പാക്കുകയും വേണം. കെട്ടിടങ്ങളിലും മേയൽപ്പുറങ്ങളിലും ഒന്നിലധികം ജലസ്രോതസ്സുകൾ ഒരുക്കുന്നത് കന്നുകാലികൾ തമ്മിലുള്ള മത്സരം ഒഴിവാക്കി എല്ലാ മൃഗങ്ങൾക്കും മതിയായ വെള്ളം ലഭ്യമാക്കാൻ സഹായിക്കുന്നു. വെള്ളം അത്യാവശ്യമാണെങ്കിലും ശരിയായ തീറ്റക്രമത്തിനൊപ്പം മാത്രമേ അതിന്റെ പൂർണ്ണ ഗുണം ലഭ്യമാകൂ. ധാതുക്കൾ, വിറ്റാമിനുകൾ, പ്രോട്ടീൻ എന്നിവ അടങ്ങിയ ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്ത തീറ്റകൾ കന്നുകാലികളുടെ പ്രതിരോധശേഷിയും പ്രജനനാരോഗ്യവും പാലുൽപാദനവും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. വെള്ളത്തിന്റെ ഉപയോഗവും പാലുൽപാദനവും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട്. മതിയായ വെള്ളം ലഭിക്കുന്ന കന്നുകാലികൾ അളവിൽ കൂടുതലും ഗുണമേന്മയുള്ളതുമായ പാൽ ഉൽപ്പാദിപ്പിക്കുന്നു. ജലക്ഷയം സംഭവിക്കുമ്പോൾ തീറ്റയുടെ ഉപയോഗം കുറയുകയും അതുവഴി പാലുൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. കർഷകർക്കുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ. ദിവസേന കന്നുകാലികളുടെ ജല ഉപഭോഗം നിരീക്ഷിക്കുക. വെള്ളം കൊടുക്കുന്ന പാത്രങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. ചൂടുകാലത്തും ഉയർന്ന പാലുൽപാദന ഘട്ടങ്ങളിലും കൂടുതൽ വെള്ളം ലഭ്യമാക്കുക. വെള്ളത്തോടൊപ്പം ആവശ്യമായ തീറ്റകളും നൽകുക. ഒന്നിലധികം കുടിവെള്ള സ്രോതസ്സുകൾ ഒരുക്കുക. ചുരുക്കി പറഞ്ഞാൽ, ശുദ്ധജലവും സമതുലിത പോഷണവും ഉറപ്പാക്കുന്നതിലൂടെ കർഷകർക്ക് കൂടുതൽ ആരോഗ്യവും ഉൽപാദനക്ഷമതയുള്ളതുമായ കന്നുകാലികളെ വളർത്താൻ കഴിയും. വെള്ളം ഒരടിസ്ഥാന ആവശ്യകത മാത്രമല്ല, കന്നുകാലി സംരക്ഷണത്തിന്റെ വിജയത്തിന്റെ അടിത്തറയാണ്.
1: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, പറിച്ചു നട്ട നെല്ലിന്റെ നിർണായക കളനിയന്ത്രണ കാലയളവ് എത്ര ദിവസമാണ്? പറിച്ചു നട്ട നെല്ലിന്റെ നിർണായക കളനിയന്ത്രണ കാലയളവ് ആദ്യത്തെ 45 ദിവസമാണ്. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 19 ഉച്ചകഴിഞ്ഞ് 2 മുതൽ കാർഷിക മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾ, പ്രകൃതി കൃഷി എന്ന വിഷയങ്ങളെ ആസ്പദമാക്കി ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നു. കൃഷിയിൽ നവീന വിദ്യകൾ അവതരിപ്പിക്കുന്ന ഈ സെമിനാറിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് സന്ദേശം അയച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നമ്പർ 7510796210. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
2: എല്ലാ ദിവസവും വൈകുന്നേരം 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. നാട്ടിൻപുറം വാർത്തകളും കർഷകർ അറിയേണ്ട വിവരവിജ്ഞാനവുമായി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.
3: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ.

0: എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
1: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
2: വയലും വീടും സമാപിക്കുന്നു.
3: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
4: ഞങ്ങളുടെ ഏറ്റവും മനോഹരമായ ഓർമ്മകളാണ് ആ നാടും ആ കോളേജും അടുത്ത ആളുകളും തന്നിരിക്കുന്നത്. എന്റെ ഈ ഓർമ്മകൾക്കെല്ലാം വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്. ഞാനൊരു ജോൺസൺ മാഷിന്റെ ഫാനാണ്. അപ്പോ ദശരഥ മൂവിയില് മന്ദാര ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആ കാലഘട്ടത്തിന് എനിക്ക് എന്തോ ഓർമ്മ വരുന്ന ഒരു പാട്ടായി തോന്നുന്നു.
5: മന്ദാര ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ.
3: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-055 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
0: ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് 101.9 ആകാശവാണിയുടെ നമ്മുടെ

യു എസ് ശങ്കർ രാജയുടെ സംഗീതത്തിൽ ജോസ് സാഗർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ഹാപ്പി ബി ഹാപ്പി, ഗാനരചന സിജു തുറവൂർ. ഇനി ബെൻ ജോൺസൺ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾ, ദീപക് ദേവിന്റെ സംഗീതം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ദുൽഖർ സൽമാൻ, അന്ന കാത്രീന എന്നിവർ പാടിയ ഗാനം ചിത്രം ABCD. സന്തോഷ് വർമ്മയുടെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം.

0: കനകസിംഹാസനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രാജീവ് ആലിംഗറിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി പ്രധാന വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. CBSE 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. തിരുവനന്തപുരം തിരുവല്ലം പരശുരാമ ക്ഷേത്ര പരിസരണ നവീകരണം വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ MLA ജലവിഭവ മന്ത്രി മോൻസ് ജോസഫിനും ദേവസ്വം മന്ത്രി കെ മുരളീധരനും കത്ത് നൽകി. കർക്കിടക മാസത്തിനു മുമ്പായി പ്രവൃത്തികൾ പൂർത്തിയാക്കണമെന്നും MLAയുടെ അഭ്യർത്ഥന. സംസ്ഥാനത്ത് June 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മുന്നേറ്റവുമായി ഇന്ത്യ. ലക്ഷ്യ സെന്നും PV സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഇംഗ്ലണ്ടിലെ ചെംസ്ഫോർഡിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. അനന്തപുരി FM ൽ FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഷഹബ സമാൻ, സുജാത എന്നിവർ പാടിയ ഗാനം ചിത്രം ചാന്ദ് പൊട്ട്, വയലാറിന്റെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

എന്നാൽ പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും ഈ ചിത്രത്തിനു വേണ്ടി ശങ്കർ മഹാദേവൻ ചിത്ര പാടിയ ഗാനം, വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ ഗാനരചന, വിദ്യാസാഗറിന്റെ സംഗീതം.

ഫോട്ടോഗ്രാഫർ എന്ന ചിത്രത്തിനു വേണ്ടി മഞ്ചരി പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്. കൈതപ്രത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി രാത്രി 10:30 നിശാസുരഭിയിൽ കേൾക്കാം.

0: ഇപ്പോൾ ശാസ്ത്രീയ സംഗീത പരിപാടി
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് രാധ, ജയലക്ഷ്മി എന്നിവർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ സി ലക്ഷ്മി നാരായണ, മൃദംഗം തിരുവാരൂർ വൈദ്യനാഥൻ, ഖടം കെ നാഗരാജ റാവു. ആദ്യം ആരഭിരാഗത്തിൽ ശ്രീ സരസ്വതി എന്ന കൃതി കേൾക്കാം. രൂപകതാളം മുത്തുസ്വാമി ദീക്ഷിതർ, കൃതി.

ഇതുവരെ കേട്ടത് രാധ ജയലക്ഷ്മി എന്നിവർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ സി ലക്ഷ്മി നാരായണ, മൃദംഗം തിരുവാരൂർ വൈദ്യനാഥൻ, ഖടം കെ നാഗരാജ റാവു.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: അതിന്റെ ഏറ്റവും മനോഹരമായ ഓർമ്മകളാണ് ആ നാടും ആ കോളേജും അടുത്ത ആളുകളും തന്നിരിക്കുന്നത്. എന്റെ ഈ ഓർമ്മകൾക്കെല്ലാം വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്. ഞാനൊരു ജോൺസൺ മാഷിന്റെ ഫാനാണ്. അപ്പോ ദശരഥം മൂവിയില് മന്ദാര സ്റ്റെപ്പുണ്ടോ മാണിക്കക്കല്ലുണ്ടോ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആ കാലഘട്ടത്തിന് എനിക്ക് എന്റെ ഓർമ്മ വരുന്ന ഒരു പാട്ടായി തോന്നുന്നു.
2: മന്ദാര സ്റ്റെപ്പുണ്ടോ മാണിക്കക്കല്ലുണ്ടോ കയ്യിൽ
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി എഫ് എം പ്രക്ഷേപണം ചെയ്യുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നിശാ സുരഭിയിലേക്ക് സ്വാഗതം. കോകിലം എന്ന ചിത്രത്തിലെ ഗാനം എം ജി ശ്രീകുമാർ പാടിയിരിക്കുന്നു. ചിറ്റൂർ ഗോപിയുടെ വരികൾ, വിൽസന്റെ സംഗീതം.

അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസും സുജാതയും ചേർന്ന് പാടിയിരിക്കുന്നു. കൈതപ്രത്തിൻ്റെ വരികൾ, രവീന്ദ്രൻ്റെ സംഗീതം.

നിശ്വാസുരഭിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. സൂര്യമാനസം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, കൈതപ്രത്തിന്റെ വരികൾ, കീരവാണിയുടെ സംഗീതം.

0: സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം.
1: ഇന്ന് ബലിപ്പെരുന്നാളാണ്. ഭാരത മുസ്ലിങ്ങൾ വലിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ആത്മഹർഷത്തിൻ്റെയും സ്നേഹവായ്പിൻ്റെയും അലയൊലികൾ തീർക്കുന്ന ആഘോഷ പെരുന്നാൾ. ആത്മീയാനുരാഗത്തിൻ്റെ, മാനവ സാഹോദര്യത്തിൻ്റെ, സഹജീവി സ്നേഹത്തിൻ്റെ ഉദാത്തമായ അനുസരണത്തിൻ്റെ ബക്രീദ്. കാലുഷ്യത്തിൻ്റെയും കാപട്യത്തിൻ്റെയും കാൽപ്പാടുകൾ മായ്ച്ചു കളഞ്ഞ് കാരുണ്യത്തിൻ്റെയും കാണാകനിവിൻ്റെയും തീരത്തേക്ക് മാനവനെ നയിക്കുന്ന പുണ്യപ്പെരുന്നാൾ. 14 നൂറ്റാണ്ടുകളായി വിശുദ്ധ മക്കയിൽ അഭംഗുരം നടന്നുകൊണ്ടിരിക്കുന്ന പുണ്യ ഹജ്ജ് കർമ്മങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുന്ന വേളയാണിത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും മക്കയിലെത്തിച്ചേർന്ന ലക്ഷോപലക്ഷം ഹാജിമാർ നാടും വീടും ബന്ധവും ബന്ധുക്കളും എല്ലാം മറന്ന് സർവേശ്വരൻ്റെ സന്നിധിയിൽ ദിവ്യ സായൂജ്യമടയുന്ന അനർഘ നിമിഷങ്ങൾ. എല്ലാവർക്കും ഒരൊറ്റ വേഷം, ഒരൊറ്റ ലക്ഷ്യം, ഒരൊറ്റ മുദ്രാവാക്യം. ദയാവരനായ നാഥൻ്റെ സന്നിധിയിൽ സർവരും സമന്മാർ. സപ്തഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള മനുഷ്യമക്കളുടെ അത്യപൂർവ സംഗമം. മാനവിക ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മഹാസമ്മേളനം. ലോകരാഷ്ട്രങ്ങളുടെ പ്രതിനിധികളായി ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന തീർത്ഥാടക ലക്ഷങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വിശ്വാസികൾ ആവേശത്തോടെ തക്ബീർ മുഴക്കുന്ന ദിനമാണിന്ന്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു ആകുന്നു അത്യുന്നതൻ, എല്ലാ സ്തുതികളും ജഗദീശ്വരനു മാത്രം. ഇന്ന് വിശ്വാസികൾ ആവർത്തിക്കുന്ന ഈ തക്ബീർ ധ്വനിയിൽ ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് പൂർണ്ണമായി തെളിഞ്ഞുകിടപ്പുണ്ട്. ചെപ്പിൽ വില പിടിച്ച മുത്തെന്ന പോലെ ഒരാശയ പ്രപഞ്ചവും ജീവിത ദർശനവും ഈ വാക്കിൽ അടങ്ങിയിരിക്കുന്നു. സർവശക്തനാണ് അത്യുന്നതൻ എന്നുള്ള പ്രഖ്യാപനം അവിടുന്ന് അല്ലാത്തവരെല്ലാം ചെറുതും നിസ്സാരവുമാണെന്ന് പറയാതെ പറയുന്നുണ്ട്. ഈ വാക്യം ഉരുവിടുന്ന ഒരു വിശ്വാസി ലോകൈകനാഥനല്ലാത്ത എല്ലാ ശക്തികളോടും വ്യക്തികളോടുമുള്ള എല്ലാ വിധേയത്വവും ആശ്രിതത്വവും അറുത്തുമാറ്റുകയാണ്. തൻ്റെ നിലയും വിലയും ഭയവും നിർഭയത്വവും രക്ഷയും ശിക്ഷയും വിജയവും പരാജയവും അസ്തിത്വവും വ്യക്തിത്വവും എല്ലാമെല്ലാം ജഗദീശ്വരൻ്റെ തീരുമാനത്തിന് മാത്രം വിധേയമാണ്. അതിലൊന്നിലും സ്വാധീനം ചെലുത്താനോ മാറ്റം വരുത്താനോ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണത്. സ്മരണകളെ കണ്ണീരണിയിക്കുന്ന മഹാത്യാഗത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ബലിപ്പെരുന്നാൾ. 5 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മക്കാ മണലാരണ്യത്തിൽ നടന്ന ചരിത്ര സംഭവം. വാർദ്ധക്യത്തിൽ ആറ്റുനോറ്റുണ്ടായ ഏകപുത്രനെ ബലി നൽകാൻ തയ്യാറായ ഇബ്രാഹീമും സഹധർമ്മിണി ഹാജറയും സ്വയം ബലിക്ക് സന്നദ്ധനായ പുത്രൻ ഇസ്മായിലും ചേർന്നൊരുക്കിയ ത്യാഗപ്രപഞ്ചം. അതിൽ ജ്വലിച്ചു നിൽക്കുന്ന വിശ്വാസത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും സഹനത്തിൻ്റെയും മഹാസന്ദേശം. അതാണ് വലിയ പെരുന്നാൾ. അള്ളാഹു ആ ബലി അനുവദിച്ചില്ല. അവിടത്തേക്ക് അറിയേണ്ടിയിരുന്നത് അതിന് സന്നദ്ധതയുണ്ടോ എന്നതായിരുന്നു. ആ കുടുംബം അത് തെളിയിച്ചു. ആ വിശ്വാസ വിജയത്തിൻ്റെ നിറച്ചാർത്താണ് പെരുന്നാൾ സുദിനം. ഒരേ സമയത്ത് പാശ്ചാത്യരും പൗരസ്ത്യരും വടക്കരും തെക്കരും കറുത്തവരും വെളുത്തവരും ആഘോഷത്തിലും ആഹ്ലാദത്തിലും പങ്കാളികളാകുന്നു എന്നതാണ് പെരുന്നാളിൻ്റെ മാനുഷിക ഏകീകരണമാനം. ഒരു സമുദായത്തിൻ്റെ സംസ്കാരം അതിൻ്റെ ഉത്സവങ്ങളിലൂടെ പ്രകടമാകുന്നു. അവരുടെ വികാരങ്ങളും വിചാരങ്ങളും സ്വഭാവങ്ങളും അതിലൂടെ പ്രകാശിതമാകുന്നു. ഉത്തമ സമൂഹത്തിൻ്റെ ധാർമ്മിക സവിശേഷതകളാണ് അവരുടെ പെരുന്നാളുകളിൽ തെളിഞ്ഞു കാണേണ്ടത്. എല്ലാവർക്കും ഹൃദ്യമായ ഈദ് മുബാറക്.
0: ഹാഫിസ് PH അബ്ദുൽ ഗഫാർ മൗലവി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇപ്പോൾ മുതൽ വിവിധ ഭാരതീയ റിലേ തുടരുന്നു.